0: capable of surviving up to 200 days, says ISRO chairman B. Narayanan. IMD says conditions are favorable for further advance of southwest monsoon into Karnataka, Telangana, Andhra Pradesh, Odisha and South Chhattisgarh during next 2 to 3 days. US President Donald Trump claims deal to end war with Iran will be signed today and Strait of Hormuz will be open to all immediately afterwards. India beat Afghanistan by 7 wickets in rain-affected first one-day international cricket at Dharamshala. And in ICC Women's T20 World Cup, India to begin their campaign against arch-rivals Pakistan in Birmingham this evening. And with that, we end the morning news. Have a nice day.
1: നോവൽ സഞ്ചാരം.
2: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
3: ശബ്ദങ്ങളും മുഖങ്ങളും മുമ്പിൽ വന്നും പോയും നിന്നു. എല്ലാ മുഖങ്ങൾക്കും ഒരേ ഛായ, ഒരേ ഭാവം. അങ്ങനെ വളരെ നേരം കിടന്നു. എപ്പോഴാണ് ഉറങ്ങിയതെന്നറിഞ്ഞില്ല. ഉണർന്നപ്പോൾ നേരം പുലർന്നിട്ടില്ല. വല്ലാത്ത ചൂട്. കുറുപ്പ് മുറ്റത്തിറങ്ങി നോക്കി. ശുക്രൻ ഉദിച്ചിരിക്കുന്നു. അയാൾ ആ ശുക്രനക്ഷത്രവും നോക്കി കുറേ നേരം നിന്നു. പെട്ടെന്ന് തിരിഞ്ഞു പടിക്കലേക്ക് നടന്നു. പടിയിറങ്ങുകയാണെന്നും താൻ നടക്കുകയാണെന്നും അപ്പോൾ അയാൾ ഓർത്തുവോ? ചലിക്കുന്നു, നീങ്ങുന്നു. ലക്ഷ്യമില്ലാത്ത ആ നടത്തം ധൃതിയിലായി. പായേണമെന്നും നടക്കേണമെന്നുമുള്ള രണ്ടു വിചാരങ്ങൾ ഒപ്പം ഹൃദയത്തിൽ കിടന്ന് കളിച്ചു. നിൽക്കൂ, നിൽക്കൂ, നിൽക്കൂ. അങ്ങനെയൊരു ശബ്ദം ഗോപിക്കുറുപ്പിൻ്റെ ചെവിയിൽ വന്നലച്ചു. പക്ഷേ അയാൾ നിന്നില്ല. അതൊരു ഒഴുക്കായിരുന്നു. നിൽക്കാനല്ലേ പറഞ്ഞത്? ഒരു കൈ അയാളുടെ ചുമലിൽ വന്നു വീണു. എവിടേക്കാണ് ഓടുന്നത്? ഞാനുണ്ടോ ഓടുന്നു? ഉറക്കപ്പിച്ചു മാറ്റാതെ എന്തിനെഴുന്നേറ്റ് നടന്നു? പോകൂ വീട്ടിലേക്ക്, ഞാനും വരാം. ഗോപിക്കുറുപ്പ് അയാളെ അടിമുടി ഒന്ന് നോക്കി. കഴകക്കാരൻ ഉഴുത്ര വാര്യരാണ്. നടക്കൂ. ഒന്നും പറയാൻ ഇടകിട്ടുന്നതിന് മുൻപ് ഉഴുത്ര വാര്യർ കയ്യും പിടിച്ചു വലിച്ച് നടത്തം തുടങ്ങി. പിന്നെ പടി കയറി വിരിപ്പിൽ വന്നിരുന്നു. ആകെ തളർന്നിരിക്കുന്നു. അയാൾ വീണുറങ്ങി. പിന്നെ 2 ദിവസത്തിന് അയാൾ സുഖമായി ഉറങ്ങി. ഒന്നും സംഭവിച്ചില്ലെന്ന് ഒരു തോന്നൽ. പക്ഷേ എന്തോ എവിടെയോ വെച്ച് മറന്നുപോയി എന്നൊരു വിചാരം ഉള്ളിലുണ്ട്. എന്താണ് മറന്നത്? പിന്നെയും 3 രാത്രി അയാൾ ഉമ്മറത്ത് കിടന്നു മയങ്ങിയും ഉണർന്നും കഴിച്ചുകൂട്ടി. ലോകം മുഴുവൻ നിശബ്ദതയിലും നിദ്രയിലും ആണ്ടുകിടന്നപ്പോൾ അയാൾ ശബ്ദായമാനമായ ഒരു ദ്വീപിൽ ജീവിച്ചു. അയാൾ കടിഞ്ഞാൺ വലിച്ച് മുറുക്കി പിടിച്ചു. എന്നിട്ടും കുതിര കുതിക്കുക തന്നെയാണ്. അടങ്ങൂ മനസ്സേ, അടങ്ങൂ എന്ന് നിമിഷം പ്രതി പറയുകയാണ്. അത് അധികം അടക്കമില്ലാതാക്കി തീർക്കുകയാണ്. കൂമ്പിയ മുള വിത്തിനുള്ളിലേക്ക് മടങ്ങിപ്പോവുകയില്ല. ഒന്നുകിൽ അത് കിളർന്നു വളർന്ന് തണൽമരമാകും, അല്ലെങ്കിൽ വാടി കുരുടിച്ചു പോകും. അഭിലാഷം ഒരില കൂടി വിടർത്തി. കൈതപ്പൂവിൻ്റേതുപോലെ മാദകമായ ഒരു പരിമളം ഹൃദയത്തിൽ വ്യാപിക്കുകയാണ്. അയാൾ എഴുന്നേറ്റിരുന്നു. ആ മണം മത്തുപിടിപ്പിക്കുകയാണ്. അത് പുറപ്പെടുന്ന സ്ഥലത്തെത്തണം. ഗോപിക്കുറുപ്പ് നടന്നു, അല്ല പാഞ്ഞു. ഇരുട്ടിലേക്ക് പൂണ്ട് പൂണ്ട് പോയി. കുതിര കടിഞ്ഞാൻ പൊട്ടിച്ചു കഴിഞ്ഞിരുന്നു. അത് വയലുകളിലൂടെ കോൺ വലിച്ചും വരമ്പുകളിലൂടെ നെടുനീളയും കുണ്ടുകൾ കയറി കടന്നും കടായകൾ കവച്ചുവെച്ചും പാഞ്ഞു. ആ യാത്ര ചെന്നവസാനിച്ചത് 6 നാഴിക അകലത്തുള്ള ഒരു വീട്ടിൻ്റെ പടിക്കലാണ്. പടിക്കലെത്തിയപ്പോൾ ഗോപിക്കുറുപ്പ് ഒന്ന് നിന്ന് കിതച്ചു. എന്നിട്ട് ചുറ്റും നോക്കി. അർദ്ധരാത്രിയിലെ നിശബ്ദത. പടിയൊതുക്കുകൾ മുൻപിൽ ഉയർന്നു പോകുന്നു. അതിന്മേലേക്ക് കാലെടുത്തു വയ്ക്കുകയേ വേണ്ടു. അയാൾ മുകളിൽ വീട്ടിൽ എത്തുകയായി. അത്രയും വേഗം അവിടെ എത്തിക്കഴിഞ്ഞത് നന്നായില്ലെന്നും അപ്പോൾ തോന്നി.
2: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.

ആകാശവാണി സ്മൃതിമധുരം. പ്രിയ ശ്രോതാക്കളെ, തോണിയിൽ പാടിയുള്ള യാത്ര ചിത്രീകരിച്ച ഗാനങ്ങളാണ് ഇന്ന് സ്മൃതിമധുരത്തിൽ.

0: ഏഴ് ഉന്നതരകൻ എന്ന ചിത്രത്തിന് വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി വരികൾ എഴുതി വിദ്യാസാഗർ ഈണമിട്ട് യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്.
1: ഹലോ
2: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷൻ വിളിക്കുന്നത്.
1: വീണ്ടും
2: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
3: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
1: സർ, ഇത്രയും രൂപ.
3: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
1: 2 ലക്ഷം
4: എന്ത് പറ്റി അച്ഛാ?
1: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
2: അയ്യോ,
1: കട്ട് ചെയ്തു.
4: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
1: തട്ടിപ്പോ?
4: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
1: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
4: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
5: വേഗം ടിഫിൻ പാക്ക് ചെയ്യൂ. രാജു, മൊബൈൽ വിടു.
1: ചേച്ചി, ബാങ്കിന്റെ നമ്പർ വേണം. റീഫണ്ട് വന്നില്ലെന്നേ. കിട്ടി, ഇപ്പൊ തന്നെ കോൾ ചെയ്യാ ചേച്ചി.
5: നമ്പർ നോക്കാതെയോ? പലപ്പോഴും തട്ടിപ്പുകാർ ബാങ്കിന്റെ വ്യാജ വെബ്സൈറ്റും വ്യാജ നമ്പറും കൊണ്ട് സാമ്പത്തിക തട്ടിപ്പ് നടത്തും.
1: അപ്പൊ ശരിയായ നമ്പർ
5: ബാങ്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോ കാർഡിലോ കാണും.
1: ചേച്ചി എന്നെ രക്ഷിച്ചു.
5: പണിയിൽ നിന്നല്ല,
1: ചെയ്തോളാം. RBI പറയുന്നു,
4: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.
0: കടൽക്കാറ്റ് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ജാനകിയും സംഘവും പാടിയ ഗാനം ഇനി കേൾക്കാം. രചന ബിച്ചു തിരുമല, സംഗീതം AT ഉമർ.

0: തോണിയിൽ പാടിയുള്ള യാത്ര ചിത്രീകരിച്ച ഗാനങ്ങളാണ് ഇന്ന് സ്മൃതിമധുരത്തിൽ കേട്ടത്. സ്മൃതിമധുരം വീണ്ടും നാളെ രാവിലെ 8:35. ആകാശവാണി ഗീതം സംഗീതം ലളിത സംഗീത പാഠം.
1: പ്രിയ ശ്രോതാക്കളെ, ഗീതം സംഗീതം ലളിത സംഗീത പാഠത്തിൽ ശ്രീകലാ ചിങ്ങോലി എഴുതിയ എഴുതാൻ തുടങ്ങുമ്പോൾ എൻ വിരൽ തുമ്പിൽ വിരിയാതെ വാക്കോ വിമുഖം എന്ന് തുടങ്ങുന്ന ഗാനത്തിന്റെ രണ്ടാം പാഠഭാഗം കേൾക്കാം. സംഗീതം നൽകി പഠിപ്പിക്കുന്നത് കെ പാർത്ഥസാരഥി, പഠിക്കുന്നത് പൂജ എൻ ജെ.
2: കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പല്ലവി പാടിച്ചിരുന്നു, അത് നമുക്ക് ഒന്നുകൂടി പാടി നോക്കാം.
3: ശരി സാർ.

0: നമുക്ക് ഈ ഗാനത്തിൻ്റെ അനുപല്ലവി പഠിക്കാം.
1: ശരി സർ.
0: എൻ്റെ വരികൾ ഞാൻ പറഞ്ഞുതരാം, എഴുതിയെടുത്തോളൂ. തരളമായി
1: തരളമായി
0: കാവ്യ
1: പരാഗങ്ങളണയുന്ന വഴികൾ
0: മറന്നു ഞാൻ
1: പോകെ
0: കഥനങ്ങളിറ്റുന്ന വാങ്മയ ചിത്രങ്ങൾ
1: കരളിലോ നൊമ്പരം തീർക്കെ.
0: അടുത്തല്ലേ, വിണ്ണിൻ്റെ ദൂതുമായി
1: ആദ്യ മഴത്തുള്ളി
0: വന്നെൻ്റെ ജാലകപ്പഴുതിൽ ഒന്ന് വായിച്ചേ.
1: തരളമായി കാവ്യ പരാഗങ്ങളണയുന്ന വഴികൾ മറന്നു ഞാൻ പോകെ കഥനങ്ങളിറ്റുന്ന വാങ്മയ ചിത്രങ്ങൾ കരളിലോ നൊമ്പരം തീർക്കെ വിണ്ണിൻ്റെ ദൂതുമായി ആദ്യ മഴത്തുള്ളി വന്നെൻ്റെ ജാലകപ്പഴുതിൽ.
0: ഞാൻ അനുപല്ലവി പാടിത്തരാം.
1: ശരി സർ.
0: തരളമായി കാവ്യ

ഗീതം സംഗീതം ലളിത സംഗീത പാഠത്തിൽ ശ്രീകല ചിങ്ങോലി എഴുതിയ ഗാനത്തിന്റെ രണ്ടാം പാഠഭാഗമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. സംഗീതം നൽകി പഠിപ്പിച്ചത് കെ പാർത്ഥസാരഥി, പഠിച്ചത് പൂജ എൻ ജെ.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ആകാശവാണി. ഓർമ്മച്ചെപ്പ്. വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി. അവതരണം എൻ.ജെ. ജോഷിലാൽ.

മാനുവൽ സത്യനേശൻ എന്ന പേര് നമുക്ക് അത്ര പരിചയം തോന്നില്ല. എന്നാൽ സത്യൻ എന്ന പേര് മലയാള ചലച്ചിത്ര ചരിത്രത്തിൽ സുവർണ ലിപികളിൽ കുറിച്ചിട്ടിരിക്കുന്നു. തനതായ അഭിനയ ശൈലി കൊണ്ട് നമ്മുടെ ഹൃദയം കീഴടക്കിയ സത്യൻ എന്ന അനശ്വര കലാകാരൻ.

1912 ജനിച്ച അദ്ദേഹം നടൻ മാത്രമായിരുന്നില്ല, സൈനികൻ, അധ്യാപകൻ, പോലീസ് ഇൻസ്പെക്ടർ എന്നീ നിലകളിലും തൻ്റെതായ വ്യക്തിത്വം തെളിയിച്ചു സത്യൻ. 1951 ത്യാഗസീമ എന്ന ചിത്രത്തിൽ അഭിനയിച്ചു. എന്നാൽ 1952 പുറത്തിറങ്ങിയ ആത്മസഖിയാണ് ആദ്യമായി റിലീസ് ചെയ്ത ചിത്രം.

1954 പുറത്തിറങ്ങിയ നീലക്കുയിൽ അദ്ദേഹത്തിന്റെ അഭിനയ ജീവിതത്തിലെ വഴിത്തിരിവായിരുന്നു. പിന്നീട് അങ്ങോട്ട് സത്യൻ എന്ന നടന്റെ പകർനാട്ടമാണ് മലയാള ചലച്ചിത്രവേദി ദർശിച്ചത്. 2 തവണ മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ചു. എത്രയെത്ര സിനിമകൾ, എത്രയെത്ര കഥാപാത്രങ്ങൾ, മറക്കാനാകാത്ത എത്രയെത്ര കഥാസന്ദർഭങ്ങൾ. അതെ, സത്യൻ എന്ന മഹാനടൻ ഇന്നും നമ്മുടെ ഹൃദയങ്ങളിൽ ജീവിക്കുന്നത് ആ വ്യത്യസ്തതകളിലൂടെയാണ്. 1971 ജൂൺ 15 59-ാം വയസ്സിൽ തന്റെ ജീവിതവേഷം അഴിച്ചുവെച്ച് ആ മഹാനടൻ അനന്തതയിലേക്ക് നടന്നു മറഞ്ഞു.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ ഓർമ്മച്ചപ്പ് ആ വലിയ മനുഷ്യനുള്ള സമർപ്പണമാണ്. ഓർമ്മച്ചപ്പിലെ കത്തുകളിലേക്ക് കടക്കാം. ആദ്യത്തെ കത്ത് വായിക്കാം. ഈ കത്ത് അയച്ചിരിക്കുന്നത് കോട്ടമുകളിൽ നിന്ന് തമ്പി. കത്ത് വായിക്കാം. പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പിന്, വർഷം 1965. ഞാൻ വള്ളി നിക്കറിട്ട് നടക്കുന്ന കാലം. എനിക്ക് 4 വയസ്സ്. ഞങ്ങളുടെ നാട്ടിൽ SRK എന്നൊരു സിനിമാ കൊട്ടകയുണ്ട്. ആ നാട്ടിലെല്ലാവരുടെയും സ്വപ്നവും സങ്കടവും പ്രതിഷേധവും പ്രതികാരവും നന്മതിന്മകളെക്കുറിച്ചുള്ള സങ്കല്പങ്ങളും പൂവണിഞ്ഞിരുന്നത് ആ തിയേറ്ററിലെ വെള്ളിത്തിരയിലായിരുന്നു. ഓരോ സിനിമയും, കൂടുതലും തമിഴ് സിനിമകൾ മാറി മാറി വരുമ്പോൾ അതിലെ കഥയും കഥാപാത്രങ്ങളുമായി മനസ്സുകൊണ്ട് നാട്ടിലെ നല്ലൊരു വിഭാഗം ആളുകളും മാറുമായിരുന്നു. അത്രയ്ക്ക് സ്വാധീനമാണ് നമ്മുടെ നാട്ടിൽ സിനിമയ്ക്കുണ്ടായിരുന്നത്. പറക്കോട് ചന്തയിൽ പോയി വരുന്നവരായിരുന്നു സിനിമാ വിശേഷങ്ങൾ പറഞ്ഞിരുന്നത്. ഞങ്ങൾ കുട്ടികൾ അവരുടെ മുമ്പിൽ പോയി ഇരുന്ന് കഥ കേൾക്കും, മനസ്സിൽ സിനിമ കാണും. അങ്ങനെ കാണാനേ നിർവാഹമുള്ളൂ. സിനിമയ്ക്ക് പോകുന്നത് ഒരു മോശം കാര്യമാണെന്നാണ് കാരണവന്മാരുടെ മതം. അതുകൊണ്ട് വർഷത്തിൽ ഒരു സിനിമ, അതും തിരുവിളയാടൽ പോലെയോ ഭക്തകുജയില പോലെയോ ഉള്ള ചിത്രങ്ങൾ, അത് മാത്രമേ കാണാൻ അനുവാദമുള്ളൂ. അങ്ങനെ ഒരു ഓണക്കാലത്താണ് ചെമ്മീൻ എന്നൊരു ചിത്രം തിയേറ്ററിൽ വന്നു എന്ന് ചന്തയിൽ പോയി വന്ന സിനിമാഭ്രാന്തനായ വീട്ടിലെ കാര്യസ്ഥൻ വിവരം തരുന്നത്. ഞങ്ങൾ കുട്ടികൾ ചുറ്റും കൂടി എന്തിനാണെന്നോ കഥ കേൾക്കാൻ. അയാൾ കഥ പറയുകയാണ്. സീൻ ബൈ സീനാണ് വിവരണം. ഞാൻ സിനിമ മനസ്സിലെ വെള്ളിത്തിരയിൽ കണ്ടുകൊണ്ടിരുന്നു. ഞങ്ങൾ കൊച്ചുകുട്ടികൾക്ക് മാത്രമേ സിനിമാ നിയന്ത്രണമുണ്ടായിരുന്നുള്ളൂ. മുതിർന്ന സഹോദരങ്ങൾ വീട്ടിൽ നിന്ന് സ്വാതന്ത്ര്യം സ്വയം പ്രഖ്യാപിച്ച് സിനിമയ്ക്ക് പോകുമായിരുന്നു. ചെമ്മീൻ കാണാൻ അവർ പോയപ്പോൾ ഞാൻ കരഞ്ഞു വിളിച്ച് കൂടെ കൂടി. ഒടുവിൽ എന്റെ വാശി വിജയിച്ചു. ഓല തിയേറ്ററാണ്. ഉള്ളിൽ കടക്കുന്നത് തന്നെ വലിയൊരു ഗുസ്തി കഴിഞ്ഞാണ്. അത്രയ്ക്ക് തിരക്ക്. ഞങ്ങൾ തറ ടിക്കറ്റാണ്. തറ എന്നാൽ ഏറ്റവും മുന്നിൽ, വെള്ളിത്തിരയ്ക്ക് തൊട്ടടുത്ത്. തറയിൽ മണൽ വിരിച്ചിട്ടുണ്ട്. അത് നിറയെ കപ്പലണ്ടിത്തോടും ബീഡിക്കുറ്റിയും കത്തിയമർന്ന തീപ്പെട്ടിക്കുള്ളിയും. ഇടയ്ക്കിടെ സോഡ, കപ്പലണ്ടി, പാട്ടുപുസ്തകം എന്ന് നീട്ടി വിളിച്ച് കച്ചവടക്കാർ. ചെമ്മീൻ തുടങ്ങുകയായി. കടലും തീരവും ആകാശവും എല്ലാം കളറിൽ. തൊട്ടു മുന്നിൽ കഥാപാത്രങ്ങൾ വക്യുൽ തുറുവിന്റെ വലിപ്പത്തിൽ. കഥയോ കാര്യമോ ഒന്നും പിടികിട്ടുന്നില്ല. എന്നാലും കണ്ടിരുന്നു. പിന്നെ കണ്ണുകൾ അടഞ്ഞുപോയി. അടുത്തിരുന്ന ചേട്ടൻ തട്ടി ഉണർത്തിയപ്പോൾ കാണുന്നത് ആജാനുബാഹുക്കളായ രണ്ടുപേർ മത്സരിച്ച് വള്ളം തുഴയുന്നു. ആഞ്ഞാഞ്ഞ് തുഴയുകയാണ്. ചാകര ചാകര ചാകര എന്ന പാട്ട് ഉച്ചത്തിൽ കേൾക്കാം. പിന്നെയും ഉറങ്ങിപ്പോയി. പിന്നെ ഞാൻ ചെമ്മീൻ കാണുന്നത് മുതിർന്ന ശേഷമാണ്. ആ സിനിമയ്ക്ക് ആധാരമായ തകഴിയുടെ ചെമ്മീൻ എന്ന നോവൽ അതിനോടകം തന്നെ വായിച്ചിരുന്നു പല ആവർത്തി. അപ്പോഴേക്കും ചെമ്മീൻ എന്ന ചിത്രം മലയാളത്തിൽ ഇതിഹാസമായി മാറിക്കഴിഞ്ഞിരുന്നു. സിനിമ എന്നെ അത്ഭുത സ്തബ്ധനാക്കി. ചാകര ചാകര എന്ന സിനിമ അനുഭവത്തിലെ ആദ്യ ഓർമ്മയിലെ പാട്ട് വന്നപ്പോഴാണ് ആ രംഗത്ത് മത്സരിച്ച് തുഴഞ്ഞിരുന്നത് അനശ്വര നടൻ സത്യനും കൊട്ടാരക്കരയുമായിരുന്നു എന്ന് മനസ്സിലായത്. എന്തൊരഭിനയമാണ്! മലയാള സിനിമയിൽ അഭിനയത്തിന് പുതുമാനങ്ങൾ നൽകിയ സത്യൻ എന്ന നടന്റെ ഓർമ്മ ദിനമാണല്ലോ 15 ജൂൺ. അദ്ദേഹത്തിന്റെ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് എന്റെ സിനിമാ ഓർമ്മയിലെ ആദ്യഗാനം പുത്തൻ തുറക്കാരെ പ്രക്ഷേപണം ചെയ്യുമോ എന്നാണ് കോട്ടമുകളിൽ നിന്ന് തമ്പി ചോദിച്ചിരിക്കുന്നത്. തീർച്ചയായും ഗാനം കേൾപ്പിക്കാം. ഇത് സത്യൻ എന്ന വലിയ നടനോടുള്ള ആദരം കൂടിയാണ്. ചെമ്മീൻ എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ എഴുതി, സലിൽ ചൗധരി ഈണം പകർന്ന്, യേശുദാസ്, KP ഉദയഭാനു, ശാന്ത P നായർ, P ലീല എന്നിവരും സംഘവും പാടിയ ഗാനം ഇപ്പോൾ കേൾക്കാം.

ഏറ്റവും പ്രിയമുള്ള ഓർമ്മച്ചെപ്പിന്, ഏറ്റവും പ്രിയമുള്ള ഓർമ്മച്ചെപ്പിലേക്ക് കത്തെഴുതിയിരിക്കുന്നത് ആരാണ് എന്നറിയണ്ടേ? കായംകുളം പുതിയ വിളയിൽ നിന്നും ശൈലജ ദിലീപാണ് ഈ കത്ത് അയച്ചിരിക്കുന്നത്. ഓർമ്മച്ചെപ്പ്, രഞ്ജിനി, മറ്റ് ചലച്ചിത്ര ഗാന പരിപാടികൾ എല്ലാം വളരെയധികം ഇഷ്ടമാണ്. 1960, 70, 80 കാലത്തെ ചലച്ചിത്ര ഗാനങ്ങൾ ഓർമ്മച്ചെപ്പിലൂടെ കേൾക്കുന്നത് സുഖമുള്ളൊരു അനുഭവമാണെന്ന് കത്തിൽ എഴുതിയിരിക്കുന്നു. എത്ര തിരക്കുണ്ടെങ്കിലും ഓർമ്മച്ചെപ്പ് കേൾക്കുന്നത് മുടക്കാറില്ല എന്നും ശൈലജ ദിലീപ് കത്തിൽ എഴുതിയിട്ടുണ്ട്. മലയാള സിനിമയിലെ പ്രിയപ്പെട്ട അഭിനേതാവ് സത്യൻ മരിച്ചിട്ട് 55 വർഷം തികയുകയാണല്ലോ. അദ്ദേഹം മരിക്കുമ്പോൾ എനിക്ക് 12 വയസ്സ്. അന്നേ ദിവസം തന്നെ, അതായത് ജൂൺ 15, എൻ്റെ പിതാവ് ചന്ദ്രശേഖരൻ മാസ്റ്റർ മരിച്ചത്. അച്ഛൻ മരിച്ചിട്ട് 25 വർഷം തികയുന്നു. 73 വയസ്സിൽ മരിക്കുന്നത് വരെ റേഡിയോ ശ്രോതാവായിരുന്നു അച്ഛൻ. ചേർത്തല ബോയ്സ് സ്കൂളിലെ ചിത്രകല അധ്യാപകനും ചേർത്തല ശൈലജ തിയേറ്റർ നാടക കമ്പനിയുടെ ഉടമസ്ഥനുമായിരുന്നു അദ്ദേഹം. ഓർമ്മച്ചപ്പിലൂടെ സത്യൻ അഭിനയിച്ച അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന ചിത്രത്തിലെ പ്രവാചകന്മാരെ എന്ന ഗാനം കേൾപ്പിക്കുമോ എന്നാണ് ശൈലജ കത്തിൽ എഴുതിയിരിക്കുന്നത്. ഈ ഗാനം ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാക്കളായ ആചാര്യ തിരുവത്ര, കുട്ടനാട് വേണുഗോപാലൻ നായർ, മുതുകുളം നിർമ്മല ഭവനിൽ രവിരാജൻ, അജിത എന്നീ ദമ്പതികൾക്കും മകൻ പൃഥ്വിരാജനും പ്രിയങ്കയ്ക്കുമായി ഈ ഗാനം സമർപ്പിക്കുന്നു. ഗാനം കേൾപ്പിക്കും എന്ന പ്രതീക്ഷയിൽ കത്ത് ചുരുക്കട്ടെ. സ്നേഹത്തോടെ, ശൈലജ ദിലീപ്, കായംകുളം. ഗാനം കേൾക്കാം. 1971 പുറത്തിറങ്ങിയ അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ വരികൾ വയലാർ, സംഗീതം ജി ദേവരാജൻ.

അഞ്ചര ദശകം പിന്നിടുകയാണ്. അദ്ദേഹം അഭിനയിച്ച മിക്ക സിനിമകളും കണ്ടിട്ടുണ്ട്. ഞാൻ കുട്ടിയായിരിക്കുമ്പോൾ എൻ്റെ അമ്മ അദ്ദേഹത്തെ കാണിച്ചു തന്നിട്ടുണ്ട്. കുരിയാത്തി അവിട്ടം തിരുനാൾ ഗ്രന്ഥശാലയുടെ അടുത്ത് സിത്താര എന്ന പേരുള്ള ഒരു വീട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അന്ന് എന്നോട് പുഞ്ചിരിച്ച് വിശേഷങ്ങൾ ചോദിച്ചതായി ചെറിയ ഓർമ്മയുണ്ട്. അദ്ദേഹം അഭിനയിച്ച സിനിമകളിലെ മിക്ക ഗാനങ്ങളും ഇഷ്ടമാണ്. ഇന്ന് ഓർമ്മച്ചെപ്പിലൂടെ വാഴ്വേമായം എന്ന ചിത്രത്തിലെ ഈ യുഗം കലിയുഗം എന്ന ഗാനം കേൾപ്പിച്ചു തരുമോ എന്നാണ് എം എസ് രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ ഗാനത്തിൻ്റെ വരികൾ വയലാർ, സംഗീതം ജി ദേവരാജൻ. യേശുദാസ് പാടിയ ഗാനം, ചിത്രം വാഴ്വേമായം.

0: ഓർമ്മച്ചപ്പ് തുടരുന്നു.
1: തിരുവനന്തപുരം പൗടിക്കോണത്ത് നിന്ന് ഉമാ വിജയചന്ദ്രൻ അയച്ച സന്ദേശമാണ് ഇനി ഓർമ്മച്ചപ്പിൽ. പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പിലേക്ക്, ജൂൺ 15 മലയാള സിനിമയിലെ അനശ്വര നടൻ സത്യൻ ഓർമ്മയായിട്ട് 55 വർഷങ്ങൾ തികയുകയാണല്ലോ. 1971 ജൂൺ 15 വിട പറഞ്ഞ ആ അഭിനയ ചക്രവർത്തി അനശ്വരമാക്കിയ അനേകം കഥാപാത്രങ്ങളിലൂടെ ഇന്നും അദ്ദേഹത്തെ ആദരവോടെ നമ്മൾ ഓർക്കുന്നു. എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ കേട്ടു വളർന്ന പേരാണ് സത്യൻ. അമ്മ അദ്ദേഹത്തിൻ്റെ ഒരു ആരാധന

അധിക ആയതിനാലാകാം ഒത്തിരിയേറെ കാര്യങ്ങൾ പറഞ്ഞു തരുമായിരുന്നു. അസുഖം കൂടിയ അവസാന സമയത്തും അദ്ദേഹം തൻ്റെ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയിരുന്നു. അച്ഛനും അദ്ദേഹത്തെ ഇഷ്ടപ്പെടാൻ പ്രധാന കാരണം അദ്ദേഹം ഒരു പട്ടാളക്കാരനായിരുന്നത് കൊണ്ടാകാം. അച്ഛൻ സുബേദാർ മേജറായിരുന്നു, രാജ്യത്തെ സേവിക്കാൻ ഒട്ടേറെ ത്യാഗങ്ങൾ സഹിച്ച ഒരു പട്ടാളക്കാരൻ. അങ്ങനെ സത്യൻ മാസ്റ്റർ എന്ന മഹാ നടനെക്കുറിച്ച് ഒത്തിരിയേറെ ഓർമ്മകൾ ഓർമ്മച്ചെപ്പിനോട് പറയാനുണ്ട്. സ്കൂളിൽ പഠിക്കുമ്പോൾ വെക്കേഷന് വീടിനടുത്തുള്ള ജനതാ ട്യൂട്ടോറിയലിൽ എല്ലാ വർഷവും ഹിന്ദി ക്ലാസ്സിന് പോകാറുണ്ട്. സാഹിത്യാചാര്യ വരെ പഠിപ്പിച്ച ഹരിസാർ തന്നെയാണ് അന്നും ഇന്നും അധ്യാപകരിൽ എന്നെ ഏറെ സ്വാധീനിച്ചത്. ഹരിസാർ പഴയ നല്ല ഗാനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ അഭിനേതാക്കളെയും രചയിതാക്കളെയും സംഗീതജ്ഞരെയും ഒക്കെ കുറിച്ച് പറയുമായിരുന്നു. സത്യൻ, യേശുദാസ്, ജാനകി, ലത, എസ് പി ബാലസുബ്രഹ്മണ്യം, ഇവരുടെയൊക്കെ ചിത്രങ്ങൾ എൻ്റെ പാട്ടെഴുതിയ ഡയറിയിൽ സൂക്ഷിക്കുമായിരുന്നു. ഇന്നും അതിൽ കുറച്ച് ഡയറികൾ എൻ്റെ കൈവശമുണ്ട്. കാലം എത്ര കടന്നുപോയി! എനിക്ക് 2 വയസ്സുള്ളപ്പോൾ മരിച്ചുപോയ ആ മഹാനടനെക്കുറിച്ചുള്ള കേട്ടറിവുകളും അദ്ദേഹത്തിൻ്റെ സിനിമകൾ കണ്ട അറിവുകളും മാത്രമുള്ള എനിക്ക് ഇന്നും സത്യൻ തന്നെയാണ് ഇഷ്ട നടൻ. അങ്ങനെ 40-ാമത്തെ വയസ്സിൽ അഭിനയിക്കാനെത്തിയ പട്ടാളക്കാരനായ പോലീസ് ഓഫീസർ സത്യനും ഉർവശി ശാരദയും ചേർന്ന് അഭിനയിച്ച് അനശ്വരമാക്കിയ മിടുമിടുക്കി എന്ന ചിത്രത്തിലെ അകലെ അകലെ നീലാകാശം എന്ന ഗാനം ഓർമ്മച്ചെപ്പിലൂടെ ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം അകലെ എവിടെയോ പോയി മറിഞ്ഞ ഞങ്ങളുടെ അച്ഛൻ, അമ്മ, ഏറ്റവും പ്രിയപ്പെട്ട ഇളയ അനിയൻ ഉത്തമൻ എന്നിവർ നഷ്ടമായതും ജൂൺ മാസത്തിലായിരുന്നു. അച്ഛൻ 2010-ലും അമ്മ 2017-ലും അനിയൻ 2024 June 28 ഒരിക്കലും തിരിച്ചു വരാത്ത അകലങ്ങളിലേക്ക് യാത്രയായ പ്രിയപ്പെട്ടവർക്കായി ഏറെ പ്രിയമുള്ള സത്യൻ മാസ്റ്ററുടെ ഓർമ്മയിൽ ഈ ഗാനം ഞാൻ സമർപ്പിക്കുന്നു. സ്നേഹത്തോടെ, ഉമാ വിജയചന്ദ്രൻ. കത്തിനോടൊപ്പം ഉമാ വിജയചന്ദ്രൻ സത്യൻ്റെ ഫോട്ടോ പതിച്ച തൻ്റെ ഡയറിയുടെ ചിത്രം കൂടി അയച്ചു തന്നിട്ടുണ്ട്. സത്യൻ എന്ന നടനെ അത്രയേറെ സ്നേഹിക്കുന്ന ഉമാ വിജയചന്ദ്രന് വേണ്ടി ഗാനം കേൾക്കാം. മിടുമിടുക്കി എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പി എഴുതി, യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം. ഈ ഗാനത്തിന് ഈണം പകർന്നിരിക്കുന്നത് MS ബാബുരാജ്.

ഓച്ചിറയിൽ നിന്നും പ്രയാർ രാമചന്ദ്രൻ നായർ അയച്ച കത്താണ് ഓർമ്മച്ചപ്പിൽ ഇനി വായിക്കുന്നത്. പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പിന്, എന്റെ 6ാം ക്ലാസ് പഠനകാലത്ത് കുടുംബവകയായ ദേവകുളങ്ങരക്കാവിൽ അപ്പുപ്പൻ കൃഷ്ണൻ നായർ വർഷം തോറും സപ്താഹവും രാത്രി രാമായണ പാരായണവും സമാപന ദിവസം രാവിലെ പൊങ്കാലയും ദിവസവും സർപ്പപൂജയും നടത്തി വന്നിരുന്നു. ഈ 3 മാർച്ചിനായിരുന്നു 97-ാമത് സപ്താഹയജ്ഞ സമാപനം. അക്കാലത്ത് കുട്ടികളായ ഞങ്ങൾ കാവിൻ്റെ തണൽ വിരിച്ച മണൽപ്പരപ്പിൽ സാറ്റുകളി, കല്ലുകളി, ചക്കുകളി മുതലായ കളികളിൽ ഏർപ്പെടും. ഞാനും വല്യമ്മയുടെ മക്കളായ ആനന്ദവല്യയും കൂടി ചക്കുകളി, ഇതിനെ മറ്റു പ്രദേശങ്ങളിൽ എന്താണ് പറയുന്നതെന്നറിയില്ല, അങ്ങനെ ചക്ക് കളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വല്യച്ഛൻ റെയിൽവേ ജോലി കഴിഞ്ഞു വന്നു. ഞാനും ചേച്ചിയും, ചേച്ചി അന്ന് 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു, പിന്നീട് സബ് രജിസ്ട്രാർ ഓഫീസിൽ ജോലി കിട്ടി. അങ്ങനെ ഞാനും ചേച്ചിയും കൂടി വലിയച്ഛനോടൊത്ത് സപ്താഹ മണ്ഡപത്തിലേക്ക് ചെന്നു. 3 നേരമുള്ള സമൂഹ നാമജപത്തിൽ കുട്ടികളായ ഞങ്ങളും പങ്കെടുക്കും. ആ ഇടയ്ക്കാണ് വല്യച്ഛനും വല്യമ്മയും ചേച്ചിയും ഞാനും കൂടി ഓച്ചിറ പ്രീമിയർ തിയേറ്ററിൽ പാലാട്ട് കോമൻ എന്ന സിനിമ കാണാൻ പോയത്. അതിലെ ഒരു ഗാനം കേൾക്കാൻ ആഗ്രഹമുണ്ട്. പൂവേ നല്ല പൂവേ എന്ന ഗാനമാണ് എനിക്ക് കേൾക്കേണ്ടത്. ഈ ഗാനം ഓർമ്മയായ അപ്പൂപ്പനും അച്ഛനും അമ്മയ്ക്കും വല്യച്ഛനും വല്യമ്മയ്ക്കുമായി സമർപ്പിക്കുന്നു എന്നും പ്രയാർ രാമചന്ദ്രൻ നായർ കത്തിൽ എഴുതിയിരിക്കുന്നു. കുറേ കാലം ഓച്ചിറയിൽ സിനിമാ തിയേറ്റർ ഇല്ലായിരുന്നു. ഇപ്പോൾ അവിടെ ഒരു സിനിമാ തിയേറ്റർ കോംപ്ലക്സ് വന്നിട്ടുണ്ട്. ഈ കത്ത് വായിക്കും എന്ന് കരുതട്ടെ സ്നേഹത്തോടെ, പ്രയാർ രാമചന്ദ്രൻ നായർ. സത്യൻ രാഗിണി താര ജോഡികളുടെ മറ്റൊരു സൂപ്പർ ഹിറ്റ് ചിത്രമാണ് പാലാട്ടുകോമൻ. ആ ചിത്രത്തിനു വേണ്ടി വയലാർ MS ബാബുരാജ് കൂട്ടുകെട്ടിൽ പിറന്ന അനശ്വര ഗാനങ്ങൾ, അതിൽ പി ലീല, ജിക്കി, ശാന്താപി നായർ എന്നിവർ പാടിയ പൂവേ നല്ല പൂവേ എന്ന ഗാനം ഇതാ.

0: ഓർമ്മച്ചപ്പ് തുടരുന്നു.
1: ഓർമ്മച്ചപ്പിലെ അടുത്ത കത്ത് വായിക്കാം. ഈ കത്ത് അയച്ചിരിക്കുന്നത് തിരുവനന്തപുരം ശാസ്തമംഗലത്ത് നിന്ന് ജോയി ചെറിയൻകീഴ്. കത്ത് വായിക്കാം. 1970-73 കാലഘട്ടം. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ മലയാളം ത്രിവത്സര കോഴ്സിന് പഠിക്കുന്നു. പ്രൊഫസർമാർ എൻ കൃഷ്ണൻ നായർ, ഒ എൻ വി കുറുപ്പ്, പന്മന രാമചന്ദ്രൻ നായർ, നബീസ ഉമ്മാൾ, തിരുനെല്ലൂർ കരുണാകരൻ, എം കെ ഡാനിയൽ തുടങ്ങി മലയാള സാഹിത്യത്തിലെ മഹാന്മാരായിരുന്നു ഞങ്ങളുടെ അധ്യാപകർ. പ്രൊഫസർ വി ആനന്ദകുട്ടൻ നായരായിരുന്നു മലയാള വിഭാഗം മേധാവി. മലയാള വിഭാഗം കെട്ടിടത്തിൻ്റെ മുൻവശത്തെ മരത്തണലിൽ ഒരു വെളുത്ത ഫിയറ്റ് കാർ കിടക്കുന്നു. ആ കാറിൽ നിന്നും വെളുത്ത പാൻസും ഷർട്ടും കറുത്ത കണ്ണടയും ധരിച്ച് ഒരു മനുഷ്യൻ മുകളിലെ പ്രൊഫസർ വി ആനന്ദകുട്ടൻ നായർ സാറിൻ്റെ ഗോവണി കയറിപ്പോകുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തോടൊപ്പം ജി വിവേകാനന്ദൻ, ടി എൻ ഗോപിനാഥൻ നായർ, ടി ആർ സുകുമാരൻ നായർ, പി കെ വിക്രമൻ നായർ, മലയാറ്റൂർ രാമകൃഷ്ണൻ തുടങ്ങിയവർ പലപ്പോഴായി കൂട്ടത്തിൽ കാണാം. തിരുവനന്തപുരത്തെ ഉയർന്ന സാംസ്കാരിക സാഹിത്യകാരന്മാരുമായി ആത്മബന്ധം പുലർത്തിയിരുന്ന അഭിനയ ചക്രവർത്തി സത്യൻ മാസ്റ്ററായിരുന്നു അദ്ദേഹം എന്ന് പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായി. 1952 മുതൽ 71 വരെയുള്ള 19 വർഷം മാത്രമേ പ്രതിഭാധനനായ സത്യൻ ഒരിക്കലും വിസ്മരിക്കാനാകാത്ത മികച്ച വേഷങ്ങൾ നൽകി അഭിനയ സാമ്രാജ്യവും സിംഹാസനവും ചെങ്കോലും ധരിച്ച് മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയത്. 1971 ജൂൺ 15 സ്വന്തം സിംഹാസനം ഉപേക്ഷിച്ച് കാലയവനികയ്ക്കുള്ളിൽ അദ്ദേഹം മറിഞ്ഞു. മലയാള സിനിമയിലെ പ്രേംനസീർ, തിക്രൂശി, മധു, അടൂർ ഭാസി തുടങ്ങിയവരാണ് ആ ശവമഞ്ചം തിരുവനന്തപുരം വി ജെ ടി ഹാളിൽ എത്തിച്ചത്. കോളേജിലെ വിദ്യാർത്ഥികളും അധ്യാപകരും സാംസ്കാരിക സാഹിത്യ പ്രവർത്തകരായ മുഴുവൻ പേരും ചേർന്നാണ് അദ്ദേഹത്തിന് അന്ത്യയാത്ര നൽകിയത്. LMS പള്ളിയിലെ ഗായക സംഘം നിർത്താതെ ആലപിച്ചുകൊണ്ടിരുന്ന അരനാഴിക നേരം സിനിമയിലെ സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു എന്ന ഗാനം ഏവരെയും നമ്രശിരസ്കരാക്കി. ആ വിലാപയാത്ര ഒരു അഭിനയ കുലപതിയായ നടന ചക്രവർത്തിയുടെ നാട് നീങ്ങലായിരുന്നു. ആ ഓർമ്മയ്ക്ക് മുന്നിൽ പ്രണാമമർപ്പിച്ചുകൊണ്ട് മൂലധനം എന്ന ചിത്രത്തിൽ സത്യൻ അഭിനയിച്ച സ്വർഗഗായികേ എന്ന ഗാനം ഓർമ്മച്ചപ്പിലൂടെ കേൾപ്പിക്കുമോ എന്നാണ് ജോയി ചിറയൻകീഴ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും കേൾപ്പിക്കാം. പി ഭാസ്കരൻ എഴുതി, ജി ദേവരാജൻ സംഗീതം നൽകി. മൂലധനം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം.

ഇന്നത്തെ ഓർമ്മച്ചപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. ഓർമ്മച്ചപ്പിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം ഓർമ്മച്ചപ്പ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി തിരുവനന്തപുരം 14. വാട്സാപ്പിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. വാട്സാപ്പ് നമ്പർ ശ്രദ്ധിക്കൂ, 8281420305. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8281420305. ആകാശവാണിയുടെ ഫേസ്ബുക്ക് പേജിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. ഇമെയിലിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. ഇമെയിൽ വിലാസം ormachappu.aartvm@gmail.com. മറക്കില്ല, ഈ പദത്തിന് ഓർമ്മിക്കുന്നത് എന്ന പദവുമായി വലിയ ബന്ധമുണ്ട്. ഓർക്കുന്നത് കൊണ്ടാണല്ലോ മറക്കാനാകാത്തത്. പ്രിയ ശ്രോതാക്കളെ, ജീവിതം കൊണ്ട് അടയാളപ്പെടുത്തിയ മുഹൂർത്തങ്ങളാണ് പലരെയും അനശ്വരരാക്കുന്നത്. നമ്മെ വിട്ട് കടന്നുപോയ പലരും ജീവിതത്തിലും അനുഭവത്തിലും കുറിച്ചിട്ട അടയാളപ്പെടുത്തലുകൾ കൊണ്ടാണ് നമുക്ക് അവരെ മറക്കാനാകാത്തത്. സത്യൻ എന്ന വലിയ നടൻ അടയാളപ്പെടുത്തിയ അഭിനയ മുഹൂർത്തങ്ങളാണ് ഇന്നും അദ്ദേഹത്തെ അനശ്വരനാക്കി ഉയർത്തി നിർത്തുന്നത്. ഒരിക്കൽ കൂടി ആദരമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഓർമ്മച്ചപ്പിൽ നിന്നും വിട പറയട്ടെ. സ്നേഹപൂർവം എൻ ജെ ജോഷിലാൽ.

ഓർമ്മച്ചെപ്പ്. വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു. നിർവഹണ സഹായം പുഞ്ചിരി രാജേന്ദ്രൻ. അവതരണം നിർവഹണം എൻ ജെ ജോഷിലാൽ.

0: ഹലോ,
1: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നത്.
0: വീണ്ടും
1: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ, ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
2: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
0: സാർ, ഇത്രയും രൂപ.
2: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
0: 2 ലക്ഷം
3: എന്ത് പറ്റി അച്ഛാ?
0: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
1: അയ്യോ,
0: കട്ട് ചെയ്തു.
3: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
0: തട്ടിപ്പോ?
3: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
0: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. അഷ്ടമംഗല്യം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് ആദ്യം. രചന കാനം എ ജെ, സംഗീതം എം കെ അർജുനൻ.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 10:30 കേൾക്കാം. ആകാശവാണി, സമയം 10 മണി.
1: നമസ്കാരം. എഴുത്തുപെട്ടിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: സ്വാഗതം.
1: നമ്മുടെ പ്രിയ ശ്രോതാക്കൾ അയച്ച വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അനുമോദനങ്ങളും വിമർശനങ്ങളും അടങ്ങിയ കത്തുകളും മെയിലുകളുമാണ് നമ്മൾ ഇന്ന് വായിക്കുന്നത്. ആദ്യ കത്ത് വക്കം വാഹിദ് കല്ലറ അയച്ചതാണ്. ഒരാഴ്ചത്തെ സുഭാഷിതം, ഉഷമലരി, പിന്നെ മറ്റ് സംഗീത പരിപാടികൾ, ഇവയെക്കുറിച്ചാണ് അദ്ദേഹം അഭിപ്രായം എഴുതിയിരിക്കുന്നത്. കവനമന്ദിരം പങ്കജാക്ഷൻ, ഫാദർ തോമസ് കുറ്റിയിൽ, ബോധിനി പ്രഭാകരൻ നായർ, പള്ളിക്കൽ സുനിൽ, പ്രൊഫസർ സുലോചന നായർ, ഡോക്ടർ സുധീർ കടങ്ങൂർ, അഡ്വക്കേറ്റ് ഡെയ്സമ്മ ജെയിംസ് എന്നിവർ അവതരിപ്പിച്ച സുഭാഷിതം വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. കൂടാതെ 3-ാം തീയതി രാത്രി 9:30 പ്രക്ഷേപണം ചെയ്ത കെ അഷ്ടമൻപിള്ളയുടെ സംഗീത കച്ചേരിയും ഇഷ്ടപ്പെട്ടു എന്നറിയിച്ചിട്ടുണ്ട്. വക്കം വാഹിദ് കലറ.
2: അടുത്ത കത്തയച്ചിരിക്കുന്നത് ഒരു വിദ്യാർത്ഥിയാണ്, കിരണസ് വെള്ളായണി നിന്നും. സുഭാഷിതത്തിനെ പറ്റി അഭിപ്രായം എഴുതിയിട്ടുണ്ട്, ഒപ്പം തന്നെ നമ്മുടെ ബാലലോകം പരിപാടിയെക്കുറിച്ചും എഴുതിയിട്ടുണ്ട്.
1: സുഭാഷിതത്തെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ കത്തിൽ വരാറുള്ളത്.
2: അതെ, ഇതില് 27-ാം തീയതി, അതായത് മെയ് 27-ലെയും 30-ാം തീയതിയിലെയും 31-ാം തീയതിയിലെയും സുഭാഷിതം മികച്ച നിലവാരം പുലർത്തി എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ജൂൺ 1-ലെയും 2-ലെയും സുഭാഷിതവും മികച്ചതായിരുന്നു എന്നും കിരണസ് അഭിപ്രായപ്പെടുന്നു. ആലപ്പുഴ ജില്ലയിലെ ചെന്നിത്തല സൗത്ത് ഗവൺമെന്റ് LP സ്കൂളിലെ കൊച്ചു കൂട്ടുകാരെ അവതരിപ്പിച്ച ബാലലോകം പരിപാടി ഏറെ ഇഷ്ടമായി എന്നും ഇതിൽ എഴുതിയിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ കൊച്ചി നിലയത്തിലെ വിടരുന്ന മൊട്ടുകൾ എന്ന പരിപാടി വളരെ മികച്ചതാണെന്നും ഈ കത്തിലൂടെ അഭിപ്രായപ്പെടുന്നു.
1: മലപ്പുറം ജില്ലയിലെ അരീക്കോടിനടുത്ത് നിന്ന് കൊല്ലംപടിയിൽ നിന്ന് അനീഷ് അയച്ച കത്താണ് അടുത്തത്. അനീഷ് ഒരു സ്ഥിരം ശ്രോതാവാണ്. തിരുവനന്തപുരം ആകാശവാണിയോട് ഒരു നിർദ്ദേശം അറിയിക്കട്ടെ. തിരുവനന്തപുരം നിലയത്തിൽ ചലച്ചിത്ര ഗാനങ്ങൾ കേൾപ്പിക്കുമ്പോൾ എപ്പോഴും കേൾക്കാത്ത ഗാനങ്ങൾ കേൾപ്പിച്ചാൽ നന്നായിരിക്കും. ഇതുവരെ ശ്രോതാക്കൾ ഒരിക്കൽ പോലും കേൾക്കാത്ത ഗാനങ്ങൾ ആകാശവാണിയുടെ അടുത്ത് ഉണ്ടല്ലോ. അതൊക്കെ പൊടിതട്ടിയെടുത്ത് കേൾപ്പിക്കുകയാണെങ്കിൽ ശ്രോതാക്കൾക്ക് കേൾക്കാത്ത ഗാനങ്ങൾ കേൾക്കാനുള്ള അവസരമാവില്ലേ? മറ്റൊരു കാര്യം കൂടി അറിയിക്കട്ടെ. ചലച്ചിത്ര ഗാനങ്ങളുടെ അവതരണത്തിൽ പഴയ ശൈലി ഇന്നത്തെ കാലത്ത് ഒരു നിലയമല്ലെങ്കിൽ മറ്റൊരു നിലയം കേൾക്കാനുള്ള സംവിധാനമുണ്ട്. എവിടെയാണോ പുതുമ അവിടെയുള്ള പരിപാടികൾ കേൾക്കാൻ ആളുകൾ ഉണ്ടാവും. ഈ നിർദ്ദേശങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് കരുതട്ടെ എന്നാണ് മലപ്പുറത്തെ അരീക്കോട് നിന്ന് കൊല്ലംപടിയിൽ അനീഷ് എഴുതിയിരിക്കുന്നത്. സ്ഥിരമായി കേൾക്കാത്ത കുറച്ച് ഗാനങ്ങളാണ് അനീഷ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ അവതരണ ശൈലിയിൽ വരുത്തുന്ന പുതുമ, അതും അനീഷിന് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അവതാരകരോട് അവതരണ ശൈലിയിൽ ഒരല്പം മാറ്റം വരുത്തി കുറച്ചുകൂടി ഹൃദ്യമായ രീതിയിൽ അവതരിപ്പിക്കാനുള്ള നിർദ്ദേശങ്ങൾ നൽകാം എന്നറിയിക്കുന്നു.
2: അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് പാലക്കാട് നിന്നും MD ശിവരാമൻ, ഗീതാ ശിവരാമൻ എന്നിവരാണ്. പ്രിയപ്പെട്ട ആകാശവാണി, ജൂൺ 2-ന് ചൊവ്വാഴ്ച രാത്രി 8 മണിക്ക് പ്രക്ഷേപണം ചെയ്ത സർഗ കേരളം ശരാശരിയിൽ താഴെ പോകാതെ ശ്രദ്ധിച്ചതിൽ അഭിനന്ദനം അറിയിക്കുന്നു എന്ന് ഇദ്ദേഹം എഴുതുന്നു. അതിൽ പകൽക്കുറി വിശ്വൻ, കൃഷ്ണൻകുട്ടി മടവൂർ എന്നിവരുടെ കവിതകൾ നന്നായി. ആലാപനമാണ് ഏറെ ശ്രദ്ധേയമായത്. അതുപോലെ SRC നായർ അവതരിപ്പിച്ച കഥ, അതും തരക്കേടില്ലാത്തതായിരുന്നു എന്നും അഭിപ്രായപ്പെടുന്നു. സർഗ കേരളം, നാടകം എന്നിവയെക്കുറിച്ചും അവർ രണ്ടുപേരും കത്തുകൾ അയച്ചിട്ടുണ്ട്. 6-ാം തീയതി രാത്രി 8 മണി പ്രക്ഷേപണം ചെയ്ത നാടകം പെയ്തൊഴിഞ്ഞ മാനം നല്ല നിലവാരം പുലർത്തി. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവരുടെ ശബ്ദ നിയന്ത്രണം, ഏറ്റക്കുറച്ചിലുമെല്ലാം വളരെ നന്നായി എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. കാപ്പിൽ ഗോപിനാഥിനും N. ശശികുമാറിനും അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ആ നാടകം ഒരു പുനഃപ്രക്ഷേപണമായിരുന്നു. 5-ാം തീയതി പ്രക്ഷേപണം ചെയ്ത സാഹിത്യവേദി നല്ല നിലവാരം പുലർത്തിയെന്ന് എഴുതിയിട്ടുണ്ട്. സാഹിത്യവേദിയിലെ കവിതകൾ ഒരുപാട് ഇഷ്ടമായി എന്ന് അറിയിക്കുന്നു. 8-ാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം 5 മണിക്ക് പ്രക്ഷേപണം ചെയ്ത ചിത്രഭാനു അക്ഷര ശ്ലോക സമിതി അവതരിപ്പിച്ച പരിപാടി വളരെ നിലവാരം പുലർത്തിയെന്നും അറിയിച്ചിട്ടുണ്ട്. അർത്ഥഭംഗി, വൃത്തഭംഗി, ആലാപന ശൈലി, ശുദ്ധി എല്ലാം ഒന്നിനൊന്നിന് ഒത്തിണങ്ങിയ ഒരു പരിപാടിയായിരുന്നു ഇതെന്നാണ് അവർ രണ്ടുപേരും അഭിപ്രായപ്പെടുന്നത്.
1: ചക്കുവരക്കൽ രാമചന്ദ്രൻപിള്ള, അദ്ദേഹം മെയ് 27 മുതൽ ജൂൺ 4 വരെയുള്ള വിവിധ പരിപാടികളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം സശ്രദ്ധം കേട്ടിട്ടാണ് ഇത്തരം അഭിപ്രായങ്ങൾ അറിയിക്കുന്നത് എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. മഹാഭാരതത്തിൽ നിന്നും സ്വീകരിച്ച് നമുക്ക് സുപരിചിതമായ ഒരു കഥയാണ് തലവടി ജയചന്ദ്രൻ 2-ാം തീയതി ഗംഗാദാനം എന്ന പേരിൽ കഥാപ്രസംഗമായി ആകാശവാണിയിലൂടെ അവതരിപ്പിച്ചത്. ശനിയാഴ്ച ദിവസങ്ങളിലെ പുലർവട്ടത്തിൽ ശ്രീകുമാർ മുഖത്തിൽ അവതരിപ്പിക്കുന്ന പാട്ടും പൊരുളും എന്ന പരിപാടിയിലൂടെ ചലച്ചിത്ര ഗാനങ്ങളുടെ കേൾവി സുഖത്തിനപ്പുറമുള്ള കാവ്യരസം ശ്രോതാക്കൾക്ക് അനുഭവവേദ്യമാക്കുന്നു. ക്ഷീരദിനം പ്രമാണിച്ച് വയലും വീടും പരിപാടിയിൽ പ്രക്ഷേപണം ചെയ്ത ചിത്രീകരണം ക്ഷീരകർഷകരുടെ വിജയഗാഥകൾ വിളംബരം ചെയ്തും അവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചും ശ്രദ്ധേയമായി. പ്രകാശധാര

0: യിലൂടെ വിവിധ രോഗങ്ങളെയും അവയുടെ നിവാരണ മാർഗങ്ങളെയും പറ്റി വിദഗ്ധരായ ഡോക്ടർമാരെ കൊണ്ടുള്ള പ്രഭാഷണങ്ങളും മറ്റും പ്രക്ഷേപണം ചെയ്യുന്നത് പ്രായഭേദമന്യേ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമാകുന്നു എന്നാണ് ചക്കുവരിക്കൽ രാമചന്ദ്രപിള്ള എഴുതിയിരിക്കുന്നത്. കൂടാതെ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയും രാഷ്ട്രശില്പിയുമായ ജവഹർലാൽ നെഹ്റുവിന്റെ 62-ാമത് ചരമദിനത്തിൽ കാലം സാക്ഷിയിലൂടെ കേൾക്കാൻ കൊതിക്കുന്ന അദ്ദേഹത്തിന്റെ ശബ്ദം കേൾപ്പിച്ചതെന്ന് ആകാശവാണിയോട് കടപ്പെട്ടിരിക്കുന്നു. ഈ പരിപാടിയിലൂടെ കേൾപ്പിക്കുന്ന ശബ്ദങ്ങൾ എന്നും ഒന്ന് തന്നെ ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്ന് ഒരു അഭ്യർത്ഥനയുണ്ട് ചക്കുവരിക്കൽ രാമചന്ദ്രപിള്ളയ്ക്ക്.
1: അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് എടപ്പാളിൽ നിന്ന് മുരളി മേലേപ്പാട്ടാണ്. അദ്ദേഹം ലോക പരിസ്ഥിതി ദിനത്തിൽ പ്രക്ഷേപണം ചെയ്ത സുഭാഷിതം മികച്ചതായിരുന്നു എന്ന് അഭിപ്രായപ്പെടുന്നു. കൂടാതെ അന്നുച്ചയ്ക്ക് 12:40 പ്രക്ഷേപണം ചെയ്ത പ്രകാശധാര, അതിൽ പുരുഷന്മാരിലെ വന്ധ്യത കാരണങ്ങളും പരിഹാരമാർഗങ്ങളും കൺസൾട്ടന്റ് യൂറോളജിസ്റ്റ് ഡോക്ടർ അരവിന്ദ് എസ് ഗണപത് വളരെ വിശദമായി സംസാരിച്ചു എന്നും അഭിപ്രായപ്പെടുന്നു. June 8 രാവിലെ പ്രക്ഷേപണം ചെയ്ത സ്ത്രീകളുടെ സൗജന്യ യാത്ര KSRTC ബസ്സുകളിൽ, ഈ വിഷയത്തെക്കുറിച്ചുള്ള പ്രഭാതഭേരി ഒരുപാട് ഇഷ്ടമായി എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. അതുപോലെ തന്നെ വയലും വീടും, ട്രോളിംഗ് നിരോധനവും ആവശ്യകതയും പ്രസക്തിയും എന്ന വിഷയത്തെക്കുറിച്ച് ഡോക്ടർ സൂര്യ എസുമായി ഷിബു ജോർജ് നടത്തിയ അഭിമുഖം, അതും ഏറെ ഇഷ്ടമായി എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു.
0: ഷീജ മുരളി മുണ്ടപ്പള്ളി June 1 to 8 വരെയുള്ള വിവിധ പരിപാടികളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയിച്ചിട്ടുണ്ട്. മായാമുദ്രകളിൽ ഗ്രീക്ക് കഥാകാരനായ ഓർഹൻ പാമുഖിന്റെ ചുവന്ന മുടിക്കാരി ഏറെ അറിവ് പ്രദാനം ചെയ്തു. ചെം എന്ന കിണറുകുഴിക്കാരന്റെ പ്രയത്നവും ദുഃഖപരിവാസായിയായ രംഗങ്ങളും ഏറെ ശ്രദ്ധേയമായി. ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവർക്ക് അഭിനന്ദനങ്ങൾ. കൂടാതെ 1 രാത്രി 9:30 പ്രക്ഷേപണം ചെയ്ത ആറ്റുവാശേരി മോഹനൻ പിള്ളയുടെ സ്വാതി തിരുനാൾ കൃതി ആലാപനം കാതുകൾക്ക് ഇമ്പം നൽകി. പ്രത്യേകിച്ച് രീതികൗള രാഗത്തിൽ പരിപാലയമാം എന്ന കൃതി ഹഠാത് ആകർഷിച്ചു. നന്ദി അറിയിക്കുന്നു. പള്ളിക്കൽ സുനിൽ അവതരിപ്പിച്ച സുഭാഷിതം പല ഗുണപാഠങ്ങളും നമുക്ക് പകർന്നു തരുന്നതായിരുന്നു. കാടിയായാലും മൂടിക്കുടിക്കണം, ആരും ആരെക്കാളും വലിയവരല്ല എന്നിവ ഉദാഹരണ സഹിതം വിവരിച്ചു. ഒക്കെ ചിന്തോദ്വീപമായിരുന്നു. അഭിനന്ദനങ്ങൾ. 6 രാവിലെ 6 ഉഷമലരിയിൽ ഉള്ളുവിന്റെ ഭൂതക്കണ്ണാടിയിലെ വരികൾ പി സുശീലാദേവി ആലപിച്ചത് കർണാമൃതമായി. 7 വൈകുന്നേരം പ്രക്ഷേപണം ചെയ്ത മൊഴിയുറവിൽ കെ കേളപ്പൻ, വി ടി ഭട്ടതിരിപ്പാട് ഇവർ നടത്തിയ പ്രഭാഷണങ്ങൾ ചിന്തോദ്ദീപകമായിരുന്നു.
1: അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് ഗിരിജ വെച്ചൂരാണ്. ചെറിയ പരിഭവത്തോടെയാണ് ഈ കത്ത് എഴുതുന്നതെന്ന് തുടക്കത്തിൽ തന്നെ കുറിച്ചിട്ടുണ്ട്. കാരണം റേഡിയോ നാടകത്തിന്റെ 10 തിരുനോട്ടം മുതൽ 18 അവലോകനം വരെ വളരെ വിശദമായി ഓരോ നാടകത്തെ പറ്റിയും എഴുതിയിരുന്നു. എന്നാൽ പിറ്റേ ദിവസം തന്നെ കത്ത് അയച്ചെങ്കിലും അത് എഴുത്തുപെട്ടിയിൽ വായിച്ചില്ല എന്നാണ് ഈ കത്തിൽ കുറിച്ചിരിക്കുന്നത്. ഡോക്ടർ താഹിറ പ്രകാശധാരയിൽ ഏതെല്ലാം തലക്കറക്കം ഉണ്ടെന്നും ഓരോന്നിനെ പറ്റിയും വിശദമായി പറഞ്ഞു തന്നു. അതിന് വളരെ നന്ദി അറിയിക്കുന്നു. അതുപോലെ 20, അതായത് May 20 പ്രക്ഷേപണം ചെയ്ത സുഭാഷിതം വളരെ ഇഷ്ടപ്പെട്ടു എന്നും അറിയിച്ചിട്ടുണ്ട്. May 22 പ്രക്ഷേപണം ചെയ്ത സഞ്ചാരി വളരെയധികം അറിവ് പകർന്നു നൽകിയെന്നും ഇതിൽ അഭിപ്രായപ്പെടുന്നു. 22 രാത്രി 7:35 റേഡിയോ ഗൈഡിൽ നാഡീ വ്യവസ്ഥയെപ്പറ്റി നടത്തിയ ക്ലാസ് മികച്ചതായിരുന്നു എന്നും ഈ കത്തിൽ കുറിക്കുന്നു. നല്ല മലയാളം എന്ന പരിപാടിയിൽ ഓരോ വാക്കിന്റെയും ഉച്ചാരണവും അതിന്റെ ഓരോന്നിന്റെയും അർത്ഥവ്യത്യാസങ്ങളും വളരെ നന്നായിട്ട് മനസ്സിലാകുന്ന രീതിയിലാണ് ആകാശവാണി അവതരിപ്പിക്കുന്നത്. May 31 നിയമവേദിയിൽ കുട്ടിക്കുറ്റവാളികളും നിയമവും ഓരോ പ്രായത്തിലും ചെയ്യുന്ന കുറ്റങ്ങൾക്കുള്ള ശിക്ഷകളും വളരെ വിശദമായി പറഞ്ഞു. അഡ്വക്കേറ്റ് ബീനു സാറിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു എന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട്. ആ ദിവസം തന്നെ പ്രക്ഷേപണം ചെയ്തിരുന്ന മൊഴിയുറവകളും മികച്ചതായിരുന്നു എന്ന് അഭിപ്രായപ്പെടുന്നു. 3 പത്തിയൂർ ശ്രീകുമാറിന്റെ പള്ളിക്കൂടം തുറക്കുമ്പോൾ കാലവ്യത്യാസത്തിനനുസരിച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചുള്ള പരിപാടി വളരെ നന്നായിരുന്നു എന്നും ഈ കത്തിൽ അഭിപ്രായപ്പെടുന്നു.
0: കാർത്തിക അണ്ടല്ലൂർ അയച്ച കത്താണ് അടുത്തത്. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് വാർത്താ തരംഗിണിയിൽ പരിസ്ഥിതി ദിനത്തിന്റെ പ്രത്യേകതകളെക്കുറിച്ച് പ്രക്ഷേപണം ചെയ്തത് പരിസ്ഥിതിയെക്കുറിച്ച് മാത്രമല്ല, കാലാവസ്ഥ എപ്പോൾ മാറുമെന്ന് പ്രവചിക്കാൻ വയ്യാത്ത അവസ്ഥ, മൺസൂൺ കുറഞ്ഞാലുണ്ടാവുന്ന പ്രത്യേകതകൾ, ആഗോള താപനം വരുന്നതിന്റെ ഉത്കണ്ഠ, ആഗോളതലത്തിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് കാലാവസ്ഥാ വ്യതിയാനങ്ങളെ നേരിടുക, ഈ കാലാവസ്ഥാ വ്യതിയാനം കേരളത്തിന് എങ്ങനെ പൊരുത്തപ്പെടാം, ഒരു അതിജീവിത കേരളത്തെ നമുക്ക് പ്രതീക്ഷിക്കാമെന്നൊക്കെ ഈ വാർത്താ തരംഗിണിയിൽ കൂടി മനസ്സിലാക്കാൻ സാധിച്ചു. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പരിപാടിയായ മൻ കി ബാത്ത് ജനങ്ങളെ കൂടുതൽ രാജ്യസ്നേഹമുള്ളവരാക്കി തീർക്കാൻ ഏറെ മാതൃകാപരമായിരുന്നു. 1 ഏകതാരയിൽ ആതിര മുരളി പാടിയ ലളിതഗാനങ്ങൾ ഉഷാറായിരുന്നു എന്ന് അറിയിച്ചിരിക്കുന്നു. ലോക പുകയില വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് പുകയില വിരുദ്ധ മുദ്രാവാക്യത്തെക്കുറിച്ചും പ്രകാശധാരയിൽ നടത്തിയ പ്രഭാഷണം ഏറെ കാലിക പ്രസക്തി ഉള്ളതായിരുന്നു എന്ന് അറിയിക്കുന്നു കാർത്തിക അണ്ടല്ലൂർ.
1: അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് ചാവക്കാട് നിന്നും ആചാരി തിരുവത്രയാണ്. പ്രകാശധാരയെ കുറിച്ച് തന്നെയാണ് അദ്ദേഹവും ഒരു കത്ത് എഴുതിയിരിക്കുന്നത്. മയക്കുമരുന്നിന്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് ഡോക്ടർ നടത്തിയ അവലോകനം ഇന്നത്തെ കാലഘട്ടത്തിന് അനുയോജ്യമായി നല്ലൊരു കുറിപ്പായിരുന്നു. ലോക പുകയില വിരുദ്ധ ദിനത്തിൽ തന്നെ ഇത്തരം ഒരു പ്രഭാഷണം പ്രക്ഷേപണം ചെയ്ത് എന്തുകൊണ്ടും ഉചിതമായെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. ജൂൺ 1 ഉച്ചയ്ക്ക് 12:40 പ്രക്ഷേപണം ചെയ്ത പ്രകാശധാരയിൽ സ്കൂൾ തുറക്കുന്ന സമയത്ത് സ്കൂൾ കുട്ടികളുടെ ഭക്ഷണ ക്രമീകരണം

0: ങ്ങളെക്കുറിച്ച് സുരഭി എസ് നായർ നടത്തിയ പ്രഭാഷണം വളരെയേറെ അവസരോചിതമായി. വൃത്തിഹീനമായ അന്തരീക്ഷം പല രോഗാണുക്കളെയും വിളിച്ചുവരുത്തും. ആരോഗ്യമുള്ള ഒരു തലമുറയെ വാർത്തെടുക്കണമെങ്കിൽ നാം വളരെയേറെ ജാഗ്രത പാലിക്കുക തന്നെ വേണം. പ്രകാശധാരയിലൂടെ ഇത്തരം നല്ല കുറിപ്പുകൾ ഇനിയും പ്രതീക്ഷിക്കുന്നു എന്ന് അദ്ദേഹം എഴുതുന്നു.
1: പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത് പരിപാടിയെ ആസ്പദമാക്കിക്കൊണ്ട് പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിച്ച പ്രത്യേക പരിപാടി ഗംഭീരമായി എന്നെഴുതിയിരിക്കുന്നു നഫീസ കുഞ്ഞിപ്പ, പന്താവൂർ.
0: അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് കെ രാമചന്ദ്രൻ പിള്ള, പടപ്പറമ്പ്, മലപ്പുറത്ത് നിന്നുമാണ്. മറ്റുള്ളവരുടെ സഹായമില്ലാതെ ഒരാൾക്കും ഭൂമിയിൽ ജീവിക്കാനാകില്ല എന്ന യാഥാർത്ഥ്യം കഥയിലൂടെ മനസ്സിലാക്കി തന്ന പള്ളിക്കൽ സുനിൽ നടത്തിയ സുഭാഷിതം ചിന്തനീയമായിരുന്നു. ചെറിയവരെന്നും നിസാരരെന്നും നാം കരുതുന്നവരുടെ സഹായം നമുക്ക് പലപ്പോഴും തേടേണ്ടി വരും എന്ന് അദ്ദേഹം ഇതിൽ കുറിക്കുന്നു. ഓരോ ദിവസവും പ്രക്ഷേപണം ചെയ്യുന്ന സുഭാഷിതം വളരെ മികച്ചതാകുന്നുണ്ട് എന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. ആകാശവാണിയുടെ ഉഷമലരി എന്ന പരിപാടിയും വളരെ മികച്ചതാണെന്ന് അദ്ദേഹം ഈ കത്തിലൂടെ അഭിപ്രായപ്പെടുന്നു. ജൂൺ 2 സാഹിത്യവേദിയിൽ SRC നായർ എഴുതി അവതരിപ്പിച്ച ചൂരൽ ചൂട് എന്ന കഥ വളരെ മികച്ചതായിരുന്നു എന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. 5 സാഹിത്യരംഗത്തിലെ കവിതകൾ വളരെ മികച്ച നിലവാരം പുലർത്തി.
1: കായംകുളത്തെ ഏവൂർ ഗീതാ ഗോപാലകൃഷ്ണൻ അയച്ച കഥയാണ് അടുത്തത്. ലോക പരിസ്ഥിതി ദിനമായ June 5 വയലുംവീടും പരിപാടിയിൽ പ്രൊഫസർ ഡി തങ്കമണി പങ്കെടുത്ത പ്രകൃതിയെ അറിയാനും മനുഷ്യർ എങ്ങനെ പരിസ്ഥിതിക്ക് കോട്ടം തട്ടാതെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്നും മറ്റും പറഞ്ഞു തന്ന നല്ല പ്രഭാഷണമായിരുന്നു. ആകാശവാണിക്കും വയലുംവീടും പരിപാടിയുടെ എല്ലാ അണിയറ പ്രവർത്തകർക്കും അവതാരകർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. June 8 പ്രകാശധാരയിൽ കുട്ടികളിലെ വളർച്ചയും വികാസവും എന്ന വിഷയത്തിൽ നടത്തിയ പ്രഭാഷണം വളരെ പ്രയോജനപ്രദമായ വിവരങ്ങൾ ഏകുന്നവയായിരുന്നു. May 31 കുട്ടികളിലെ പാൽപ്പല്ലുകൾ എന്ന വിഷയത്തിൽ ആയുരാരോഗ്യത്തിൽ പറഞ്ഞു നിന്ന വിവരങ്ങൾ വളരെ വിജ്ഞാനപ്രദമായിരുന്നു. June 1 ഡോക്ടർ സുധീർ കടങ്ങൂർ അവതരിപ്പിച്ച സുഭാഷിതം മികച്ചതായിരുന്നു. വനയാത്രയും വനപഠനവും ഈ വിഷയത്തെക്കുറിച്ചുള്ള പ്രഭാഷണം നല്ല അറിവ് പകരുന്നതായിരുന്നു. June 2 ചൊവ്വാഴ്ച സ്ട്രോക്ക് ലക്ഷണങ്ങളും ചികിത്സയും മെഡിക്കൽ കോളേജിലെ ന്യൂറോ വിഭാഗം പ്രൊഫസർ നടത്തിയ പ്രഭാഷണം വളരെ മികച്ചതായിരുന്നു എന്നാണ് കായംകുളത്തെ ഗീതാ ഗോപാലകൃഷ്ണൻ ഏവൂർ അറിയിക്കുന്നത്.
0: അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് കടക്കാവൂർ പ്രേമചന്ദ്രൻ നായരാണ്. പാട്ടും പൊരുളും, രഞ്ജിനി, ഓർമ്മച്ചെപ്പ് തുടങ്ങിയ സംഗീത സാന്ദ്രമായ എല്ലാ പരിപാടിയും എനിക്കിഷ്ടമാണ്. സാഹിത്യരംഗം കൂടുതലായി ഇഷ്ടപ്പെടുന്നു. അതുപോലെ പുലർവട്ടവും കാലം സാക്ഷി, അത് തികച്ചും സ്മരണകൾ പുതുക്കുന്ന ഒരു വലിയ ശേഖരമാണ്.
1: പ്രയാർ വടക്ക് നിന്ന് ഓച്ചിറ ശിവകുമാർ ഒരു നിർദ്ദേശം അയച്ചിട്ടുണ്ട്. ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന തുടർ നാടകങ്ങൾ കേൾക്കുന്നുണ്ട്, അഭിനന്ദനങ്ങൾ. പുതിയ നാടക കലാകാരന്മാരെയും നാടകകൃത്തുകളെയും പ്രോത്സാഹിപ്പിക്കുവാൻ ആകാശവാണി ശ്രദ്ധിക്കണം. അവരുടെ നാടകങ്ങൾ കൂടി ഉൾപ്പെടുത്തണം എന്ന നിർദ്ദേശമാണ് പ്രയാർ വടക്ക് നിന്ന് ഓച്ചിറ ശിവകുമാർ അറിയിക്കുന്നത്. ഇപ്പോൾ അവതരിപ്പിക്കുന്ന നാടകങ്ങള് ഭൂരിപക്ഷവും തന്നെ പുതിയ ആൾക്കാരുടെ നാടകങ്ങളാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് ഓഡിഷൻ ടെസ്റ്റിലൂടെ പാസ്സായി വന്ന ആൾക്കാരെയാണ് കൂടുതലും നാടകങ്ങളിലേക്ക് ശബ്ദ കലാകാരന്മാരായി വിളിച്ചിട്ടുള്ളത്. പുതിയ കലാകാരന്മാരെ ആകാശവാണി വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്.
0: അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് VMK നമ്പൂതിരിയാണ്, കുട്ടം പേരൂരിൽ നിന്നും. ആകാശവാണിയുടെ പല വിഭവങ്ങളും മധുരോദ്ധാരമാകുന്നു. June 2 രാവിലെ പ്രക്ഷേപണം ചെയ്ത സുഭാഷിതം വളരെ മികച്ചതായിരുന്നു. അതുപോലെ അന്ന് രാത്രി 10 പ്രക്ഷേപണം ചെയ്ത സീതാ സ്വയംവരം കഥകളി പദങ്ങൾ വളരെ ഇഷ്ടപ്പെട്ടു എന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. മഴക്കാല രോഗങ്ങളെക്കുറിച്ചും കൊതുക് ഭീകരതയെക്കുറിച്ചും കേട്ട പ്രഭാഷണം കാലിക പ്രസക്തി ഉള്ളതായിരുന്നു എന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു.
1: സഞ്ചാരി എന്ന പരിപാടിയിൽ തിരുവനന്തപുരത്തെ താളിയോല മ്യൂസിയത്തെ പറ്റി കേട്ടു. ഇങ്ങനെയൊരു സ്ഥാപനത്തെ പറ്റി ആദ്യമായിട്ടാണ് ഞാൻ അറിയുന്നത് എന്ന് ഹരിപ്പാട് നിന്ന് ഹരിലാൽ പള്ളിയറ എഴുതിയിരിക്കുന്നു. നമ്മുടെ നാടിനെ പറ്റിയുള്ള അഗാധമായ അറിവ് ഓലകളിലാക്കി സൂക്ഷിച്ചു വച്ചിരിക്കുന്ന വിവരണം കേട്ട് ഏറെ അഭിമാനം തോന്നി. തിരുവിതാംകൂറിന്റെ ചരിത്രം വിവരിക്കുന്ന ഈ സ്ഥാപനം എന്തായാലും ഒന്ന് സന്ദർശിക്കും. വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല പാരമ്പര്യത്തെപ്പറ്റി അഭിമാനം കൊള്ളുന്ന ഏവരും സന്ദർശിക്കേണ്ട ഒരിടമാണ് ഈ മ്യൂസിയം എന്നാണ് ഹരിപ്പാട് നിന്ന് ഹരിലാൽ പള്ളിയറ എഴുതുന്നത്.
0: അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് കുണ്ടറയിൽ നിന്ന് പ്രൊഫസർ ഡോക്ടർ വെള്ളിമൺ നെൽസൺ ആണ്. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ നിന്ന് എല്ലാ ശനിയാഴ്ചകളിലും പുലർവട്ടം 2 പ്രക്ഷേപണം ചെയ്യുന്ന പാട്ടും പൊരുളും എന്ന പരിപാടി വളരെ മികച്ചതാണ് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. കവിഭാവനയുടെ ഉള്ളറകളിലേക്ക് കടന്നു ചെന്ന് പാട്ടിന്റെ പൊരുൾ അത്യാകർഷകമായി അവതരിപ്പിക്കുന്നു ഈ പരിപാടിയിലൂടെ. അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് ശ്രീദാസ്, മഞ്ജു, അൻസിയ എന്നിവർ ചേർന്നിട്ടാണ്, ആലപ്പുഴ ആര്യാട് നിന്നും. 26 രാത്രി 10 പ്രക്ഷേപണം ചെയ്ത പിയാനോ എന്ന നാടകം കേട്ടു. 1 പോയതറിഞ്ഞില്ല. ഇതിലെ മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് തിലകനായിരുന്നു. അദ്ദേഹത്തിന്റെ അഭിനയ മികവിൽ ആ 1 നേരം പോയതറിഞ്ഞില്ല എന്നാണ് ഈ കത്തിൽ എഴുതുന്നത്. 1 പ്രക്ഷേപണം ചെയ്ത ഞാൻ എന്റെ പ്രിയഗാനം എന്ന പരിപാടി മികച്ചതായി എന്നും ഈ കത്തിൽ കുറിക്കുന്നു. ഇനി നമുക്ക് ARTVM@gmail.com എന്ന നമ്മുടെ ഇമെയിൽ വിലാസത്തിലേക്ക് വന്ന സന്ദേശങ്ങൾ പരിഗണിക്കാം.
1: മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കര അയച്ച സന്ദേശമാണ്. 14 വയസ്സിന് താഴെയുള്ള കുട്ടികളെ അപകടകരമായ തൊഴിലുകളിൽ നിയമിക്കുന്നത് നിരോധിക്കുന്ന, കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും കുട്ടികളെ ചൂഷണത്തിൽ നിന്ന് തടയുന്നതിനുമായി കൊണ്ടുവന്ന 1986 ബാലവേല നിരോധനവും നിയന്ത്രണവും നിയമത്തെക്കുറിച്ച് 7-ാം തീയതി നിയമരംഗത്തിൽ അഡ്വക്കേറ്റ് രാഖി പ്രസാദ് നടത്തിയ പ്രഭാഷണം വളരെ വിജ്ഞാനപ്രദമായിരുന്നു. 5-ാം തീയതി സാഹിത്യവേദിയിൽ മഞ്ജു വിജയൻ അവതരിപ്പിച്ച യാത്രയുടെ അന്ത്യം, വേഴാമ്പൽ എന്നീ കവിതകൾ നല്ല നിലവാരം പുലർത്തി. മണി കെ ചന്ദപൂർ അവതരിപ്പിച്ച വാർദ്ധക്യ കനവുകൾ എന്ന കഥ വാർദ്ധക്യത്തിൽ ഒറ്റപ്പെടൽ അനുഭവിക്കുന്ന വൃദ്ധന്റെയും മകളുടെയും ആത്മബന്ധം വരച്ചുകാട്ടി.
0: പ്രകാശധാരയെ പറ്റിയും അദ്ദേഹം ഇമെയിലിൽ എഴുതിയിട്ടുണ്ട്. കൈവിരലുകളിൽ മരവിപ്പ്, സൂചി കുത്തുന്നത് പോലുള്ള വേദന എന്നീ ലക്ഷണങ്ങളോടെ കാണപ്പെടുന്ന കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന രോഗത്തെയും ആയുർവേദ ചികിത്സയും കുറിച്ച് പ്രക്ഷേപണം ചെയ്ത 7-ാം തീയതിയിലെ പ്രകാശധാര വളരെ വിജ്ഞാനപ്രദമായിരുന്നു എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. സാഹിത്യ ജീവിതത്തിലെ സങ്കീർണതകൾ, എഴുത്തുകാരന് നിരൂപകനുമായുള്ള ബന്ധം എന്നിവ പ്രമേയമാക്കി വില്യം ഗോഡിംഗ് രചിച്ച കടലാസ് മനുഷ്യർ എന്ന കൃതിയെ വിലയിരുത്തിയ 8-ാം തീയതിയിലെ മായാമുദ്രകൾ ഇഷ്ടപ്പെട്ടു എന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു.
1: സത്യം മനസ്സിലാക്കുന്നതിലൂടെ കാര്യങ്ങളുടെ കിടപ്പുവശം വ്യക്തമാകുന്നു. ഇത് തെറ്റിദ്ധാരണകൾ മൂലമുണ്ടാകുന്ന ഭയം അകറ്റുന്നു. യാഥാർത്ഥ്യം അംഗീകരിക്കാനും നേരിടാനും ഇത് നമ്മെ സജ്ജമാക്കുന്നു. 9-ാം തീയതി ഡേയ്സമ്മ ജെയിംസ് അവതരിപ്പിച്ച സുഭാഷിതം വളരെ ശ്രദ്ധേയമായി.
0: 9-ാം തീയതി ഉശമലരിൽ 4-ാം കൽ കൃഷ്ണപിള്ളയുടെ രാഗോന്മാദം എന്ന കവിത രവിശങ്കർ ആലപിച്ചത് ഇഷ്ടപ്പെട്ടു. 2026 ഫെബ്രുവരി മുതൽ പുറത്തുവന്ന ഒരൊറ്റ മലയാളം സിനിമകളിലെ പാട്ടുപോലും ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലില്ല. ഇക്കാര്യം നിങ്ങൾ അറിയുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് ഇമെയിലിൽ എഴുതിയിരിക്കുന്നത്.
1: അങ്ങനെ പറയുന്നത് ശരിയാവില്ല. ഈ കഴിഞ്ഞ ദിവസം 3:35 മുതൽ 2026 റിലീസ് ചെയ്ത ചിത്രങ്ങളിലെ പാട്ടുകളാണ് ഗാനോപഹാരത്തിൽ പ്രക്ഷേപണം ചെയ്തത്. ശ്രോതാവ് ഇത് കേട്ട് കാണില്ല.
0: അതുപോലെ പല പരിപാടികളിലായിട്ട് 2026 പല പാട്ടുകളും കൊടുക്കുന്നു.
1: പുതിയ പാട്ടുകൾ വിവിധ ഭാഷാ ചലച്ചിത്രത്തിലും കൊടുക്കുന്നുണ്ട്. അത് ഒരുപക്ഷെ ശ്രോതാവ് ശ്രദ്ധിക്കാത്തതാകാം. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിക്കാനുള്ള തീരുമാനം സ്വാഗതാർഹമാണ്. സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സർക്കാർ ഹ്രസ്വദൂര ബസ്സുകളിൽ മാത്രമായി സൗജന്യം പരിമിതപ്പെടുത്തുന്നതാണ് ഉചിതം. 8-ാം തീയതിയിലെ പ്രഭാതഭേരി ശ്രദ്ധേയമായി എന്നും മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കര എഴുതിയിട്ടുണ്ട്. ദിവ്യ നായർ പങ്കെടുത്ത ഹലോ പ്രിയഗീതം വളരെ ഇഷ്ടപ്പെട്ടു എന്നറിയിക്കുന്നു പെരിന്താനീലെ പത്മകുമാർ. ശ്രോതാക്കളോട് ദിവ്യ സംസാരത്തിന് സംസാരം, പാട്ടിനു പാട്ട്, എല്ലാം കൊണ്ടും നന്നായിരുന്നു. ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ ശരത്ദാസിന്റേത് ഏറെ ഇഷ്ടപ്പെട്ടു എന്ന് ചൂണ്ടിക്കാട്ടുന്നു പത്മകുമാർ പെരിന്താനി.
0: ഓർമ്മച്ചെപ്പിൽ കൂടുതൽ ഓർമ്മകളുമായി ബന്ധപ്പെടുത്തിയ കത്തുകളും ഗാനങ്ങളും ഉൾപ്പെടുത്തി കാണുന്നതിൽ സന്തോഷം. സന്ദേശഗാനം പരിപാടിയിൽ കിട്ടുന്ന കത്തുകളും അവരെ തേടിയെത്തുന്ന അവതാരകൻ മനീഷും ആ പരിപാടിയെ കൂടുതൽ മനോഹരമാക്കുന്നു എന്നും അഭിപ്രായപ്പെടുന്നു.
1: ഈ അഭിപ്രായങ്ങളെല്ലാം അറിയിച്ചത് പത്മകുമാർ പെരിന്താനിയാണ്.
0: അടുത്ത ഇമെയിൽ അയച്ചിരിക്കുന്നത് മൂവാറ്റുപുഴയിൽ നിന്ന് ദിലീപ് പി മുഹമ്മദാണ്. ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന കായകൽപ്പ പരിപാടിയെക്കുറിച്ചുള്ള പ്രഭാതഭേരി അതിനെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സഹായകമായി. ലോക കാൽപന്തു കളിയുടെ ആരവം ഉയർന്ന സാഹചര്യത്തിൽ വേൾഡ് കപ്പ് ചിന്തകൾ പങ്കുവച്ച പ്രഭാതഭേരി അവസരോചിതമായി. ജീവിത വിജയം കൈവരിക്കണമെങ്കിൽ പരാജയ ഭീതിയും ഭയവും മാറ്റിവെക്കണമെന്ന ചിന്ത ഉണർത്തിയ ഫാദർ തോമസ് കുറ്റിയിൽ അവതരിപ്പിച്ച സുഭാഷിതം വളരെ ഇഷ്ടപ്പെട്ടു എന്നും ഇദ്ദേഹം അഭിപ്രായപ്പെടുന്നു. ഭൂമിക്കായി കൈകോർക്കാം, നാളെയുടെ നിലനിൽപ്പിനായി എന്ന വിഷയത്തെ അധികരിച്ചും ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തെ സംബന്ധിച്ചും അവതരിപ്പിച്ച വാർത്താ വീക്ഷണങ്ങൾ ഒട്ടേറെ അറിവുകളും അതോടൊപ്പം മുൻകരുതലുകളും മുന്നറിയിപ്പുകളും പങ്കുവയ്ക്കുന്നതായി. കുട്ടികളുടെ വളർച്ചയും വികാസവും ഹോമിയോപ്പതിയിലൂടെ എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രകാശധാരയിൽ ഡോക്ടർ ബിൻഷ മുരളി നടത്തിയ പ്രഭാഷണം വിജ്ഞാനപ്രദമായിരുന്നു.
1: വളരെ ദീർഘമായ ഒരു മെയിലാണ് അദ്ദേഹം അയച്ചിരിക്കുന്നത്. സ്കൂൾ തുറക്കുമ്പോൾ കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിലെ പോഷകാഹാരത്തെ സംബന്ധിച്ച് ഡയറ്റീഷ്യൻ സൗമ്യ എസ് നായർ പ്രകാശധാരയിൽ നടത്തിയ പ്രഭാഷണം ഗൗരവമുള്ളതായി. എന്നാൽ ഇത് സ്കൂൾ ഉച്ചഭക്ഷണത്തിലായാലും വീട്ടിൽ നിന്ന് കൊടുത്തയക്കുന്ന ഭക്ഷണത്തിലായാലും എത്ര കണ്ട് പാലിക്കാനാകും എന്നുള്ളത് ഒരു പ്രശ്നം തന്നെയാണ്. പൊളിറ്റിക്കൽ സയൻസും ജീവിതവും എന്ന വിഷയത്തെ ആസ്പദമാക്കി എ നൌഫൽ നടത്തിയ പ്രഭാഷണം വ്യക്തി ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും പൊളിറ്റിക്കൽ സയൻസിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നതായിരുന്നു. ഒരു കൈത്തോടിന്റെ ഇരു കരകളിലായി ഉറപ്പിച്ച കയറിൽ പിടിച്ചും മറുകൈയിൽ പുസ്തകം താങ്ങിപ്പിടിച്ചും വിലപ്പെട്ട ജീവനെ മനസ്സിൽ ധ്യാനിച്ചും മറുകര കടക്കുന്ന ഇടുക്കി ജില്ലയിലെ വിദൂര ഗ്രാമത്തിലെ കുട്ടികളുടെ കഥ പ്രഭാതഭേരിയിലൂടെ ജനസമക്ഷം അവതരിപ്പിച്ചത് ഉത്തരവാദിത്തപ്പെട്ടവരുടെ കണ്ണ് തുറപ്പിക്കട്ടെ എന്നാശിക്കുന്നു എന്നാണ് ദിലീപ് വി മുഹമ്മദ് മൂവാറ്റുപുഴ മെയിലിലൂടെ അറിയിച്ചിരിക്കുന്നത്. ഇന്നത്തെ എഴുത്തുപെട്ടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതിലേക്ക് കത്തുകളയച്ച, അഭിപ്രായങ്ങൾ അറിയിച്ച ഏവർക്കും നന്ദി അറിയിക്കുന്നു. എഴുത്തുപെട്ടിയിലേക്ക് കത്തുകൾ അയയ്ക്കുക, ഒപ്പം ഇമെയിലായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, വിലപ്പെട്ട നിർദ്ദേശങ്ങൾ അറിയിക്കുക. എഴുത്തുപെട്ടിയുടെ വിലാസം ഇതാണ്: എഴുത്തുപെട്ടി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 6950014.
0: ഇമെയിൽ വിലാസം aartvmpm@gmail.com.
1: ഇമെയിൽ വിലാസം ഒരിക്കൽ കൂടി പറയാം, aartvmpm@gmail.com. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി,
0: നമസ്കാരം.

0: സംസാരിക്കുന്നു.
1: ആധുനിക വിവര സാങ്കേതിക വിദ്യയുടെ വ്യാപനത്തോടെ ഉപഭോക്തൃ സമൂഹത്തിൻ്റെ സാധ്യതകളും വെല്ലുവിളികളും അനുദിനം മാറിക്കൊണ്ടിരിക്കുകയാണ്. ആയതുകൊണ്ട് ഗുണമേന്മയുള്ള സാധന സാമഗ്രികളും സേവനങ്ങളും ഉപയോഗക്രമങ്ങളും ഉപഭോക്താവിൻ്റെ തൃപ്തിക്കനുസരിച്ച് നൽകുവാൻ നിയന്ത്രിതവും സ്വതന്ത്രവുമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തേണ്ടത് ആവശ്യമായി വരുന്നു. ഈ സാഹചര്യത്തിൽ ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കേണ്ടതും അവരെ ശാക്തീകരിക്കേണ്ടതും അത്യന്താപേക്ഷിതമാണ്. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 ഉൾപ്പെടെയുള്ള നിയമവ്യവസ്ഥകൾ ഉപഭോക്താക്കൾക്ക് ശക്തമായ സംരക്ഷണം നൽകുന്നുണ്ടെങ്കിലും അവയെക്കുറിച്ചുള്ള അറിവ് ഉപഭോക്താക്കളിൽ പര്യാപ്തമല്ല എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. അവകാശങ്ങളെക്കുറിച്ചുള്ള അവബോധം ഇല്ലായ്മയാണ് പലപ്പോഴും ഉപഭോക്താക്കൾ വഞ്ചനയ്ക്കിരയാകുന്നതിനും നീതി ലഭിക്കാതെ പോകുന്നതിനും കാരണമാകുന്നത്. ഉപഭോക്താക്കൾ അവകാശബോധമുള്ളവരാകുമ്പോൾ മാത്രമേ ആരോഗ്യപരമായ ഒരു വിപണി സംവിധാനം രൂപപ്പെടുകയുള്ളൂ. ഉപഭോക്താക്കളുടെ സംരക്ഷണത്തിനായി സർക്കാരിൻ്റെ പ്രതിബദ്ധത പ്രതിഫലിക്കുന്ന ധീരവും സംശയവുമായ നിയമനിർമ്മാണമെന്ന നിലയിലാണ് ആദ്യം 1986 ഉപഭോക്തൃ സംരക്ഷണ നിയമം നടപ്പിലാക്കപ്പെട്ടത്. ഉപഭോക്തൃ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് അതേ വർഷം തന്നെ നടപ്പാക്കിയ മറ്റൊരു സുപ്രധാന നിയമനിർമ്മാണമാണ് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ആക്ട്. പ്രസ്തുത ആക്ടിൻ്റെ ലക്ഷ്യങ്ങളിൽ പ്രമുഖമായത് ഉപഭോക്താവിൻ്റെ ഉന്നമനത്തിനും താൽപ്പര്യ സംരക്ഷണത്തിനും ഉതകുന്ന രീതിയിൽ ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിനെ മറ്റൊരു സർക്കാർ തല ഉപകരണമാക്കി മാറ്റുക എന്നതായിരുന്നു. ഉപഭോക്താക്കൾക്ക് അവകാശങ്ങൾ മാത്രമല്ല ചില ചുമതലകളുമുണ്ട്. ഉൽപ്പന്നമോ സേവനമോ വാങ്ങുമ്പോൾ ഇനി പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്നാമതായി, ഉൽപ്പന്ന ലേബലുകൾ ശ്രദ്ധിക്കുക, MRP, ഉൽപ്പാദനവും കാലഹരണവുമായി ബന്ധപ്പെട്ട തീയതികൾ, തൂക്കം, അളവ്, ബാച്ച് നമ്പർ, ഘടകങ്ങൾ എന്നിവ പരിശോധിക്കുക. രണ്ടാമതായി, ISI, FSSAI, അഗ്മാർക്ക് പോലുള്ള ഗുണനിലവാര സൂചികകൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. മൂന്നാമതായി, ബിൽ അല്ലെങ്കിൽ രസീത് ചോദിച്ചു വാങ്ങുക. വ്യാപാരിയുടെ വിലാസം, ഉൽപ്പന്നത്തിൻ്റെ വിശദാംശങ്ങൾ, GST വിവരങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന ബില്ലാണെന്ന് ഉറപ്പുവരുത്തുക. നാലാമതായി, നിബന്ധനകളും വ്യവസ്ഥകളും ശ്രദ്ധാപൂർവം വായിച്ച് മനസ്സിലാക്കുക. കൂടാതെ റീഫണ്ട്, റിട്ടേൺ, വാറണ്ടി വ്യവസ്ഥകൾ കൃത്യമായി മനസ്സിലാക്കുക. കരാറുകൾ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഒപ്പുവയ്ക്കുക. അഞ്ചാമതായി, വ്യാപാരിയുടെ വിശ്വാസ്യത ഉറപ്പുവരുത്തുക. അംഗീകാരമുള്ള ഡീലർമാരിൽ നിന്നോ വിശ്വാസ്യതയുള്ള വ്യാപാരികളിൽ നിന്നോ ഓൺലൈൻ സൈറ്റുകളിൽ നിന്നോ മാത്രം ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വാങ്ങുക. ആറാമതായി, ഓൺലൈൻ ഇടപാടുകളിൽ ജാഗ്രത പുലർത്തുക. സുരക്ഷിതമായ വെബ്സൈറ്റുകൾ മാത്രം ഉപയോഗിക്കുക. ഉൽപ്പന്ന റിവ്യൂ, വിൽപ്പനക്കാരൻ്റെ റേറ്റിംഗ്, റിട്ടേൺ പോളിസി എന്നിവ പരിശോധിക്കുക. ഏഴാമതായി, എല്ലാ ഇടപാടുകളും ഡിജിറ്റലായി രേഖപ്പെടുത്തുക. ബിൽ, ഇമെയിൽ മെസ്സേജ്, വാട്സപ്പ് മെസ്സേജ്, കോൾ റെക്കോർഡിംഗ് എന്നിവ സൂക്ഷിച്ചു വയ്ക്കുക. പരാതികൾ വൈകാതെ നൽകുക. എന്തെങ്കിലും തകരാറുകളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് വ്യാപാരിയെ രേഖാമൂലം അറിയിക്കുക. പരിഹാരം ലഭിച്ചില്ലെങ്കിൽ അധികാരപരിധിയിലുള്ള ജില്ലാ ഉപഭോക്തൃ കമ്മീഷനിൽ പരാതി നൽകുക. ഒമ്പതാമതായി, ഓൺലൈൻ വ്യാപാരിയുടെ വിശ്വാസ്യത പരിശോധിച്ച് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ഓൺലൈൻ വ്യാപാരത്തിൽ ഏർപ്പെടാവൂ. പത്താമതായി, ഓൺലൈനിൽ വാങ്ങിയ ഉൽപ്പന്നം 15-30 ദിവസങ്ങൾക്കുള്ളിൽ തിരിച്ചു നൽകിയാൽ പണം തിരികെ നൽകും എന്ന വാഗ്ദാനം ചെയ്യുന്ന പ്രമുഖ വ്യാപാരികളുമായി മാത്രം ഇടപാട് നടത്തുക. ഉപഭോക്തൃ സംരക്ഷണം ജനാധിപത്യ സമൂഹത്തിൻ്റെ അടിസ്ഥാന സ്തംഭങ്ങളിൽ ഒന്നാണ്. വിപണിയിലെ വേഗമേറിയ മാറ്റങ്ങളും പുതിയ സേവന ഉൽപ്പന്ന സംവിധാനങ്ങളും ഉപഭോക്താക്കളെ കൂടുതൽ ജാഗ്രതയോടെ ഇടപെടാൻ നിർബന്ധിതരാക്കുന്നു. അവകാശങ്ങളെക്കുറിച്ചുള്ള അറിവും നിയമപരമായ സംരക്ഷണ മാർഗങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണവും ശക്തമാകുമ്പോഴാണ് ഉപഭോക്തൃ ശാക്തീകരണം യാഥാർത്ഥ്യമാകുന്നത്. ഉപഭോക്തൃ വിധികൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിലും പലരും ചൂഷണത്തിനെതിരെ പ്രതികരിക്കുവാൻ ഇന്നും തയ്യാറാകുന്നില്ല. ഉപഭോക്താവിൻ്റെ അവകാശങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊള്ളട്ടെ. ഉപഭോക്താവിൻ്റെ പരമവും പ്രധാനവുമായ അവകാശം സുരക്ഷിതത്വത്തിനുള്ള അവകാശമാണ്. നിലവാരമില്ലാത്ത സാധനങ്ങൾ വിൽക്കുന്നത് ശിക്ഷാർഹമാക്കുന്ന നിയമവകുപ്പുകളുണ്ട്. അവകാശം മനസ്സിലാക്കി പ്രവർത്തിക്കാൻ ഉപഭോക്താക്കൾ കൂടുതൽ മുന്നിട്ടിറങ്ങേണ്ടിയിരിക്കുന്നു. അറിയുവാനുള്ള അവകാശമാണ് ഉപഭോക്താവിൻ്റെ മറ്റൊരവകാശം. നാം വാങ്ങുന്ന ഓരോ വസ്തുവിൻ്റെയും നാം സ്വീകരിക്കുന്ന ഓരോ സേവനത്തിൻ്റെയും വിശദാംശങ്ങൾ മനസ്സിലാക്കുവാൻ നാം പരിശ്രമിക്കണം. അതുപോലെ തന്നെ നാം വാങ്ങുന്ന ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ, അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ ഇവയെക്കുറിച്ച് നാം അറിഞ്ഞിരിക്കണം. ഉപഭോക്താവിൻ്റെ മറ്റൊരു സുപ്രധാന അവകാശമാണ് തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം. ആവലാതികൾ പറയുവാനും കേൾക്കപ്പെടുവാനുള്ള അവകാശമാണ് നാലാമത്തേത്. ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദന വിതരണ രംഗത്തുള്ളവർ ഉപഭോക്താവിൻ്റെ പരാതികൾ കേൾക്കുവാൻ ബാധ്യസ്ഥരാണ്. ഈ അവകാശത്തിൻ്റെ സ്വാഭാവികമായ തുടർച്ചയാണ് പരിസരം സിദ്ധിക്കുവാനുള്ള അവകാശം. നമ്മുടെ അവകാശങ്ങളെക്കുറിച്ചും ബാധ്യതകളെക്കുറിച്ചും അറിയുവാനും പഠിക്കുവാനും നമുക്ക് കഴിയണം. ഉപഭോക്താവിൻ്റെ അവസാനത്തെ അവകാശമായി കണക്കാക്കിയിട്ടുള്ളത് ആരോഗ്യ സമ്പൂർണമായ പരിസരങ്ങളിൽ ജീവിക്കാനുള്ള അവകാശം.

0: ആവശ്യമാണ്. അതിനാൽ ഈ രംഗത്ത് സ്വയം മനസ്സിലാക്കൽ കൂടുതൽ ആവശ്യമാണ്. ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിലെ അവകാശങ്ങൾ പൂർണ്ണമായി ഉപയോഗപ്പെടുത്താൻ ഉപഭോക്താവ് തയ്യാറാകണം. എന്നും പുതുമകൾ ഇഷ്ടപ്പെടുന്ന മലയാളി പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തുമ്പോൾ തന്നെ അവ സ്വീകരിക്കുന്നു. അതുകഴിഞ്ഞ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് വാങ്ങിയ സാധനം വിലയ്ക്കനുസൃതമായ മേന്മയിലില്ലാത്തതാണ്, ഗുണനിലവാരം കുറഞ്ഞതാണ്, കാലാവധി കഴിഞ്ഞതാണ്, കേടായതാണ്, എണ്ണത്തിൽ കുറവാണ്, ഇങ്ങനെ പോകുന്നു പരാതികൾ. സാധനങ്ങൾ വാങ്ങുമ്പോൾ ക്ഷമയോടെ സൂക്ഷ്മ പരിശോധന നടത്തി കുറ്റമറ്റത് വാങ്ങുവാൻ ശ്രദ്ധിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഒരു നല്ല ഉപഭോക്താവ് എപ്പോഴും അയാൾ മുടക്കുന്ന തുകയ്ക്കനുസരിച്ച് മൂല്യമുള്ള ഗുണമേന്മയുള്ള സാധനം തിരഞ്ഞെടുക്കുന്നയാളാണ്. ഉപഭോക്താവിന് പരാതി ഉണ്ടായാൽ എന്താണ് ചെയ്യേണ്ടത് എന്നും പറഞ്ഞുകൊള്ളട്ടെ. പരാതിയിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണമെന്ന് മനസ്സിലാക്കണം. പരാതിക്കാരുടെയും എതിർകക്ഷിയുടെയും പൂർണ്ണമായ പേരും വിലാസവും, സാധനം വാങ്ങിയ അല്ലെങ്കിൽ സേവനം ലഭിച്ച തീയതി, നൽകിയ വില, പരാതിക്കാസ്പദമായ കാരണത്തെപ്പറ്റിയുള്ള വിശദവും സംക്ഷിപ്തവുമായ വിവരണം, പരാതി തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പുകൾ, ആവശ്യപ്പെടുന്ന നഷ്ടപരിഹാരം എന്നിവയാണ്. പരാതി സമർപ്പിക്കാനുള്ള കാലാവധി പരാതിക്കാസ്പദമായ കാരണമുണ്ടായ ദിവസം മുതൽ 2 വർഷത്തിനുള്ളിലായിരിക്കണം. മതിയായ കാരണമുണ്ടെങ്കിൽ പരാതി സമർപ്പിക്കുന്ന ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന് ഈ കാര്യത്തിൽ ഇളവ് നൽകാം. പരാതി എങ്ങനെ നൽകാമെന്ന് അറിഞ്ഞിരിക്കണം. സംസ്ഥാനത്ത് 14 ജില്ലാ കേന്ദ്രങ്ങളിലും ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനുകളുണ്ട്. വെള്ളക്കടലാസിൽ എഴുതി തയ്യാറാക്കിയ പരാതി നേരിട്ടോ തപാൽ മാർഗമോ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ മുമ്പാകെ സമർപ്പിക്കാവുന്നതാണ്. പരാതികളുടെ 3 പകർപ്പുകൾ ഹാജരാക്കണം. ആവശ്യപ്പെടുന്ന നഷ്ടപരിഹാരം 20 ലക്ഷം രൂപ വരെയാണെങ്കിൽ ജില്ലാ കമ്മീഷനിൽ ഫയൽ ചെയ്യാം. 100-500 ഇടയിലാണ് ഇതിനുള്ള ഫീസ് ഒടുക്കേണ്ടത്. 20 ലക്ഷത്തിന് 1 കോടി രൂപയ്ക്കും ഇടയിലുള്ള ഇടപാടുകളുടെ പരാതി സംസ്ഥാന കമ്മീഷനിൽ ഫയൽ ചെയ്യണം. 2000-4000 ഇടയിലുള്ള ഫീസാണ് ഒടുക്കേണ്ടത്. 1 കോടി മുകളിലുള്ള ഇടപാടുകളുടെ പരാതി ഡൽഹിയിൽ പ്രവർത്തിക്കുന്ന ദേശീയ കമ്മീഷനിൽ ഫയൽ ചെയ്യാം. 5000 രൂപയാണ് ഫീസ് ഒടുക്കേണ്ടത്. ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനുകൾ പൂർണ്ണമായി ഓൺലൈൻ ആകുന്നു. ഉപഭോക്തൃ കമ്മീഷനുകളിൽ പരാതി ഫയൽ ചെയ്യുന്നത് മുതൽ ഇയറിങ്ങും ഉത്തരവും വരെ ഓൺലൈൻ ആകും. ഡിജിറ്റൽ ഇന്ത്യ എന്ന ആശയത്തിന് അനുയോജ്യമായി ഉപഭോക്താക്കൾക്ക് ലളിതമായും വേഗത്തിലും പരാതികൾ സമർപ്പിക്കാനാണ് ഈ ജാഗ്രതി ഓൺലൈൻ പരാതി സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. ഉപഭോക്തൃ ശാക്തീകരണത്തിലെ ഒരു പ്രധാന മുന്നേറ്റമാണിത്. ഈ സംവിധാനത്തിലൂടെ പരാതികൾ രജിസ്റ്റർ ചെയ്യാനും തുടർ നടപടികൾ പിന്തുടരാനും ഉപഭോക്താക്കൾക്ക് സാധിക്കുന്നതാണ്. സംസ്ഥാന ഉപഭോക്തൃ കമ്മീഷനും കോട്ടയം ജില്ലാ ഉപഭോക്തൃ കമ്മീഷനും ഹൈബ്രിഡ് ഹിയറിംഗ് നടപ്പാക്കി. ഇതുപ്രകാരം നേരിട്ടും ഓൺലൈനായും പങ്കെടുക്കുവാൻ ബന്ധപ്പെട്ടവർക്ക് കഴിയുന്നു. ഉപഭോക്താക്കൾ അവരുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരായാൽ വ്യാപാരികളിൽ നിന്നും സേവനദാതാക്കളിൽ നിന്നും ഉണ്ടാകുന്ന നീതിയുക്തമല്ലാത്ത വ്യാപാര സമ്പ്രദായങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നതാണ്. ഉപഭോക്താവ് എന്ന നിലയിലുള്ള ക്ഷേമം ഉറപ്പാക്കേണ്ടത് ഉപഭോക്താവ് തന്നെയാണ്. ഉപഭോക്താക്കൾ ജാഗ്രത ഉള്ളവരായിരിക്കുകയും ചെയ്യുക, സ്വയം സംരക്ഷിക്കുകയും ചെയ്യുക. ശക്തമായ ഉപഭോക്തൃ സംരക്ഷണ നിയമം ഉപഭോക്താവിനോടൊപ്പം ഉണ്ടെന്ന് ഓർക്കണം. വിപണി ഇടപാടുകൾ കൂടുതൽ സങ്കീർണമാകുകയും ഓൺലൈൻ വ്യാപാരം, ഡിജിറ്റൽ സാമ്പത്തിക ഇടപാടുകൾ എന്നിവ ശക്തിപ്പെടുകയും ചെയ്യുന്ന വർത്തമാന കാല സാഹചര്യത്തിൽ ഉപഭോക്താക്കൾക്ക് അവരുടെ അവകാശങ്ങളെയും നിയമപരമായ സംരക്ഷണ മാർഗങ്ങളെയും സംബന്ധിച്ച് വ്യക്തമായ അറിവ് ഉണ്ടാകേണ്ടതും അത്യന്താപേക്ഷിതമാണെന്നും പറഞ്ഞുകൊള്ളട്ടെ.
1: ഉപഭോക്തൃ സംരക്ഷണ നിയമത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കൊല്ലം ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ കൌൺസിൽ പ്രസിഡന്റ് പുനലൂർ TM തോമസ്.
2: നിയമരംഗം സമാപിക്കുന്നു.

0: വേഗം ടിഫിൻ പാക്ക് ചെയ്യൂ. രാജു, മൊബൈൽ വിടൂ.
1: ചേച്ചി, ബാങ്കിന്റെ നമ്പർ വേണം, റീഫണ്ട് വന്നില്ലെന്നേ. എട്ടി, ഇപ്പൊ തന്നെ കോൾ ചെയ്യാം ചേച്ചി.
0: നമ്പർ നോക്കാതെയോ? പലപ്പോഴും തട്ടിപ്പുകാർ ബാങ്കിന്റെ വ്യാജ വെബ്സൈറ്റും വ്യാജ നമ്പറും കൊണ്ട് സാമ്പത്തിക തട്ടിപ്പ് നടത്തും.
1: അപ്പൊ ശരിയായ നമ്പർ
0: ബാങ്കിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോ കാർഡിലോ കാണും.
1: ചേച്ചി എന്നെ രക്ഷിച്ചു.
0: പണിയിൽ നിന്നല്ല,
1: ചെയ്തോളാം. RBI പറയുന്നു,
2: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.
3: ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. അമ്മ നിലാവ് എന്ന ചിത്രത്തിനു വേണ്ടി വിഷ്ണു രാജേന്ദ്രനും കവിതാ ജയറാമും പാടിയ ഗാനം ആദ്യം കേൾക്കാം. രചനാ സംഗീതം MD രാജേന്ദ്രൻ.

0: ലോക രക്തദാതാ ദിനത്തോടനുബന്ധിച്ച് ഡോക്ടർ സനൂജ പിങ്കി സംസാരിക്കുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
1: കലാഭവൻ മണി പാടിയ ഗാനം കേൾക്കാം. ചിത്രം അണ്ണാറക്കണ്ണനും തന്നാലായത്. രചന ജോഫി തരകൻ, സംഗീതം നിഖിൽ പ്രഭ.

0: വേണ്ട.
1: അൻവർ എന്ന ചിത്രത്തിന് വേണ്ടി ശ്രേയ ഘോഷലും നരേഷ് അയ്യറും പാടിയത്. രചന റഫീഖ് അഹമ്മദ്, സംഗീതം ഗോപി സുന്ദർ.

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ നാടക പ്രവർത്തകനും സംവിധായകനുമായ മനോജ് ശിവ അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
1: ജീവിതത്തിൻ്റെ ആ വാക്വമിൽ നിന്ന് അവർക്കൊരു ഒരാളുടെ അടുത്തൊരു അടുപ്പമുണ്ടാകുന്നു, അതിലവർ പെട്ടുപോകുന്നു, പിന്നെ അതിൻ്റെ വിഹുലതകളിൽ ചാരുലത ഉണ്ടാക്കിയെടുക്കുന്നതായ പ്രശ്നങ്ങളോ ഭാവനകളോ ആണ് ഈ നാടകം.
0: ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.
2: കൈതപ്പുറം വരികൾ എഴുതി റോണി റാഫേൽ, ഈണമേട്ട് ശ്വേത പാടിയത്. ചിത്രം കോളേജ് ഡേയ്സ്.

ബോഡി ഗാർഡ് എന്ന ചിത്രത്തിനു വേണ്ടി കാർത്തിക്കും എലിസബത്ത് രാജുവും പാടിയത്. രചന കൈതപ്രം, സംഗീതം ഔസേപ്പച്ചൻ.

0: എല്ലാവർക്കും ഇന്നത്തെ ബാലലോകത്തിലേക്ക് സ്വാഗതം. ബാലലോകത്തിൽ ഇന്നാദ്യം നമ്മുടെ ഒരു ദിവസം ജെൻഡർ ലെൻസിലൂടെ കാണുമ്പോൾ ഇതേക്കുറിച്ച് സെക്ഷുവാലിറ്റി എഡ്യൂക്കേറ്ററായ സംഗീത് സെബാസ്റ്റ്യൻ സംസാരിക്കുന്നത് കേൾക്കാം.
1: ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നല്ല രസമുള്ള എന്നാൽ അധികം ആരും ചിന്തിക്കാത്ത ഒരു കാര്യത്തെക്കുറിച്ചാണ്. നമുക്കൊരു ഗെയിം കളിച്ചാലോ? ആദ്യമേ തന്നെ എല്ലാവരും ഒന്ന് കണ്ണുകൾ അടച്ചേ. എന്നിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് ആലോചിച്ചു നോക്കണേ. ചോദ്യം ഒന്ന്, ഒരു അടുക്കളയിൽ നമ്മൾ കറി വയ്ക്കുന്ന ആളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നത് ഒരു അമ്മയുടെ മുഖമാണോ അതോ അച്ഛൻ്റെ മുഖമാണോ? ചോദ്യം രണ്ട്, റോഡിലൂടെ ഒരു വലിയ ആനവണ്ടി, അതായത് നമ്മുടെ KSRTC ബസ് ഓടിക്കുന്ന ഒരാളെ പറ്റി ആലോചിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നത് ഒരു ചേട്ടൻ്റെ മുഖമാണോ അതോ ചേച്ചിയുടെ മുഖമാണോ? ചോദ്യം മൂന്ന്, ഒരാൺകുട്ടി തറയിൽ വീണ് മുട്ടുപൊട്ടി കരയുമ്പോൾ അവനോട് സാരമില്ലടാ നീ ഒരാണല്ലേ കരയരുത് എന്നൊക്കെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇനി എല്ലാവരും ഒന്ന് കണ്ണുകൾ തുറന്നോളൂ. നിങ്ങൾ കണ്ണടച്ച് ചിന്തിച്ചപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങളറിയാതെ തന്നെ ചില ചിത്രങ്ങൾ ഓടി വന്നില്ലേ? ഇങ്ങനെയുള്ള ചില ചിന്തകളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതായത് നമ്മളുടെ ഒരു ദിവസം ജെൻഡർ ലെൻസിലൂടെ കാണുമ്പോൾ. എന്താണ് ഈ ജെൻഡർ ലെൻസ്? നമ്മൾ തിയേറ്ററിൽ 3D സിനിമ കാണാൻ പോകുമ്പോൾ ഒരു പ്രത്യേക കണ്ണട വയ്ക്കാറില്ലേ? ആ കണ്ണട വയ്ക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? സ്ക്രീനിലെ കാര്യങ്ങളൊക്കെ നമ്മളുടെ മുന്നിലേക്ക് വരുന്നത് പോലെ തോന്നും. അതുപോലെ നമ്മളുടെ ചുറ്റുമുള്ള ലോകത്തെ ആൺ പെൺ എന്ന വേർതിരിവുകൾ മാറ്റി നിർത്തി തുല്യതയോടുകൂടെ കാണുവാൻ സഹായിക്കുന്ന ഒരു പ്രത്യേക കണ്ണടയാണ് ജെൻഡർ ലെൻസ് എന്ന് പറയുന്നത്. നമുക്കിന്ന് ആ കണ്ണടയൊന്ന് വെച്ച് നോക്കിയാലോ? നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ രാവിലെ ആരംഭിക്കാം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയാണ് നടക്കാറുള്ളത് ഒന്ന് ഓർത്തു നോക്കുക. അമ്മ ദാ അടുക്കളയിൽ ചായ തിളപ്പിക്കുന്നു, ദോശ ചൂടുന്നു, നിങ്ങളെ വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നു, സ്കൂളിൽ പോകാനുള്ള ലഞ്ച് ബോക്സ് റെഡിയാക്കുന്നു. അതേസമയം അച്ഛൻ എന്താണ് ചെയ്യുന്നത്? ചിലപ്പോൾ പത്രം വായിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഓഫീസിൽ പോകാൻ റെഡിയാകുന്നുണ്ടാവാം, എന്നിങ്ങനെ അല്ലേ? ഇനി നമുക്ക് ഒരു റിയൽ ലൈഫ് കഥ പറയാം. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, കണ്ണൻ. കണ്ണൻ്റെ വീട്ടിൽ അവനും അവൻ്റെ ചേച്ചി മീനുവുമുണ്ട്. രണ്ടുപേരും ഒരേ സ്കൂളിലാണ് പഠിക്കുന്നത്. വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോൾ രണ്ടുപേർക്കും നല്ല വിശപ്പും ക്ഷീണവുമൊക്കെ ഉണ്ടാകും. അമ്മ രണ്ടുപേർക്കും ചായയും പലഹാരവുമൊക്കെ ഉണ്ടാക്കി കൊടുക്കും. പക്ഷേ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അമ്മ പറയും, മീനുട്ടി നീ ആ ചായപാത്രമൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് പപ്പടം ഒന്ന് കാച്ചിക്കേ. അതേസമയം കണ്ണനോട് പറയും, കണ്ണ നീ പോയി കുറച്ച് നേരം കളിക്കുക. കൂട്ടുകാരെ, ഇവിടെ എന്താണ് സത്യത്തിൽ സംഭവിക്കുന്നത്? ഈ വിശപ്പും ക്ഷീണവും കളിക്കാനുള്ള താല്പര്യവുമൊക്കെ കണ്ണനും മീനുവിനും ഒരുപോലെയല്ലേ? രണ്ടുപേരും കുട്ടികളല്ലേ? പിന്നെന്തുകൊണ്ടാണ് മീനുവിന് മാത്രം അടുക്കളയിലേക്ക് പോകേണ്ട ഒരവസ്ഥ വരുന്നതും കണ്ണനോട് പോയി കളിക്കാൻ പറയുന്നതുമൊക്കെ? ഇതിനെയാണ് നമ്മൾ സയൻസിൽ അൺകോൺഷ്യസ് ബയസ് എന്ന് വിളിക്കുന്നത്. അതായത് നമ്മൾ പോലും അറിയാതെ നമ്മളുടെ മനസ്സിൽ രൂപപ്പെട്ടു പോകുന്ന ചില മുൻവിധികൾ. അടുക്കളപ്പണി പെൺകുട്ടികൾ ചെയ്യേണ്ടതാണ്, ആൺകുട്ടികൾ പുറത്തു പോയി കളിക്കേണ്ടവരാണ് എന്നിങ്ങനെയുള്ള ചിന്തകൾ മനസ്സിലേക്ക് പതുക്കെ വരുന്നത് ഇങ്ങനെയാണ്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ വിശപ്പെന്ന് പറയുന്നത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെയല്ലേ? അപ്പോൾ ഭക്ഷണം ഉണ്ടാക്കാൻ പഠിക്കേണ്ടത് രണ്ടുപേരുടെയും ആവശ്യമല്ലേ? ഒരു ദിവസം അമ്മയ്ക്ക് സുഖമില്ലാതെ വരുമ്പോൾ അച്ഛനും മകനും അടുക്കളയിൽ കയറി നല്ല സ്വാദുള്ള ഉപ്പുമാവ് ഉണ്ടാക്കി അമ്മയ്ക്ക് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമില്ലേ? അതാണ് യഥാർത്ഥ മാജിക്. വീട്ടുപണികൾ എന്ന് പറയുന്നത് ഒരു പെൺപണിയല്ല, അത് ജീവിക്കാൻ ആവശ്യമായ ലൈഫ് സ്കിൽ അഥവാ ജീവിത നൈപുണ്യമാണ്. അത് ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാവരും പഠിച്ചിരിക്കണം. ഇനി നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോകാം, കളിക്കളം അഥവാ നമ്മുടെ കളിപ്പാട്ടങ്ങളുടെ ലോകം. നിങ്ങളുടെയൊക്കെ 5-ാം പിറന്നാളിന് കിട്ടിയ സമ്മാനങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നൊന്ന് ചിന്തിക്കുക. ആൺകുട്ടികൾക്ക് മിക്കവാറും കിട്ടിയിട്ടുണ്ടാകുക വലിയ റിമോട്ട് കൺട്രോൾ കാറുകളും JCB, ക്രിക്കറ്റ് ബാറ്റ് അല്ലെങ്കിൽ തോക്കുകൾ എന്നിങ്ങനെയായിരിക്കും. എന്നാൽ പെൺകുട്ടികൾക്കോ? ഭംഗിയുള്ള ബാർബി ഡോള് അഥവാ പാവക്കുട്ടി, അടുക്കള സെറ്റ് അല്ലെങ്കിൽ മേക്കപ്പ് കിറ്റ് എന്നിങ്ങനെയായിരിക്കും. എന്തുകൊണ്ടാണ് കടയിൽ പോകുമ്പോൾ കടക്കാരൻ ചോദിക്കുന്നത് ആൺകുട്ടികൾക്കാണോ പെൺകുട്ടികൾക്കാണോ ടോയ്സ് വേണ്ടത് എന്ന്? കളിപ്പാട്ടങ്ങൾക്ക് ആൺ പെൺ എന്നുള്ള ഒരു വ്യത്യാസമുണ്ടോ? ഒരിക്കൽ ശാസ്ത്രജ്ഞർ ഒരു വലിയ പഠനം നടത്തി. അവർ കുട്ടികൾക്ക് കളിക്കാനായിട്ട് പല തരത്തിലുള്ള കളിപ്പാട്ടങ്ങൾ നൽകിയതിന് ശേഷം അവരെ നിരീക്ഷിച്ചു. അപ്പോൾ എന്താണ് കണ്ടുപിടിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു ആൺകുട്ടി പാവക്കുട്ടിയെ വെച്ച് കളിക്കുമ്പോൾ അവൻ മറ്റുള്ളവരെ പരിചരിക്കാനും സ്നേഹിക്കാനുമുള്ള ഒരു വലിയ ഗുണമാണ് അതിലൂടെ പഠിക്കുന്നത്. അതുപോലെ ഒരു പെൺകുട്ടി ലെഗോ ബ്ലോക്കുകൾ ഉപയോഗിച്ച് വലിയ കെട്ടിടങ്ങളും കാറുകളുമൊക്കെ ഉണ്ടാക്കുമ്പോൾ അവളുടെ തലച്ചോറിലെ സ്പേഷ്യൽ സ്കിൽസ് അഥവാ എൻജിനീയറിംഗ് ചിന്തകളാണ് വളരുന്നത്. പക്ഷെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഒരു ആൺകുട്ടി പാവയെടുക്കുമ്പോൾ, ഛേ നീ എന്താ പെൺകുട്ടികളെ പോലെ പാവയെ വെച്ച് കളിക്കുന്നത് എന്ന് പറഞ്ഞ് അവനെ കളിയാക്കാൻ തുടങ്ങും. ഒരു പെൺകുട്ടി ഫുട്ബോളോ ക്രിക്കറ്റോ ഒക്കെ കളിച്ചാലോ, നീ എന്താ ആൺകുട്ടിയാണോ എന്ന് ചോദിച്ച് നമ്മൾ പരിഹസിക്കും, ഇല്ലേ? എനിക്കൊരു ചെറിയ കൂട്ടുകാരിയുണ്ട്, അനാമിക എന്നാണ് അവളുടെ പേര്. അവൾക്ക് ഫുട്ബോൾ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. സ്കൂളിലെ ഗ്രൗണ്ടിൽ ഒരു ദിവസം ആൺകുട്ടികൾ ഫുട്ബോൾ കളിക്കുമ്പോൾ അവൾ അവരുടെ കൂടെ കളിക്കാൻ ചെന്നു. അപ്പോൾ അവിടുത്തെ ചില കുട്ടികൾ പറഞ്ഞു, എടി ഇത് ആൺകുട്ടികളുടെ കളിയാ, നീ പോയി വല്ലോ ക്യാരംസോ സാറ്റോ ഒക്കെ കളിക്കുക. അത് കേട്ടപ്പോൾ അനാമികയ്ക്ക് ഭയങ്കര വിഷമമായി. പക്ഷെ അവൾ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. അവൾ വൈകുന്നേരങ്ങളിൽ ഫുട്ബോൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. ഇന്ന് അവൾ സ്കൂളിലെ സബ് ജൂനിയർ ഫുട്ബോൾ ടീമിലെ മെയിൻ സ്ട്രൈക്കറാണ്. മെസ്സിയും റൊണാൾഡോയും ഒക്കെ ഗോളടിക്കുന്നത് പോലെ അനാമികയും ഇന്ന് ഗ്രൗണ്ടിൽ ഗോളടിച്ച് കൂട്ടുന്നുണ്ട്. കൂട്ടുകാരെ, ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം. കളിപ്പാട്ടങ്ങൾക്കും കളിക്കളങ്ങൾക്കുമൊന്നും ജെൻഡർ ഇല്ല. നിങ്ങൾക്ക് വരയ്ക്കാൻ ഇഷ്ടമാണെങ്കിൽ വരയ്ക്കാം, ഫുട്ബോൾ ഇഷ്ടമാണെങ്കിൽ കളിക്കാം, ഡാൻസ് ഇഷ്ടമാണെങ്കിൽ നൃത്തം ചെയ്യാം. ക്രിക്കറ്റ് താരം മിതാലി രാജും ഒളിമ്പിക്സ് മെഡൽ നേടിയ നമ്മുടെ പി വി സിന്ധുവും ഒക്കെ പെൺകുട്ടികളായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ഷെഫായ സഞ്ജീവ് കപൂർ ഒരു പുരുഷനാണ്. അതുകൊണ്ട് നിങ്ങളുടെ കളിപ്പാട്ടങ്ങളും കരിയറുമൊക്കെ തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങളുടെ കഴിവ് നോക്കിയായിരിക്കണം, അല്ലാതെ നിങ്ങൾ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് നോക്കിയാകരുത്. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഉള്ളിലെ ചില കാര്യങ്ങളെക്കുറിച്ചാണ്. നമ്മളുടെ വികാരങ്ങൾ, ഇംഗ്ലീഷിൽ ഇമോഷൻസ് എന്ന് പറയും. നമുക്ക് ദേഷ്യം വരാറുണ്ട്, ഇല്ലേ? സങ്കടം വരാറുണ്ട്, പേടി തോന്നാറുണ്ട്, സന്തോഷം വരാറുണ്ട്. ഇതെല്ലാം എല്ലാ മനുഷ്യർക്കുമുള്ള വികാരങ്ങളാണ്. എന്നാൽ നമ്മളുടെ സമൂഹത്തിൽ ഒരു വലിയ തെറ്റായ ധാരണയുണ്ട്, ആൺകുട്ടികൾ കരയാൻ പാടില്ല, ആണുങ്ങൾ കരയില്ല, നീ എന്താ ഇങ്ങനെ പെണ്ണുങ്ങളെ പോലെ ഇരുന്ന് കരയുന്നത്, ഇങ്ങനെയുള്ള വാക്കുകൾ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഞാൻ നിങ്ങളോടൊരു കഥ പറയാം. രാഹുൽ എന്ന് പറയുന്ന ഒരു ആറാം ക്ലാസ്സുകാരൻ, അവൻ സ്കൂളിൽ ഓട്ട മത്സരത്തിൽ പങ്കെടുക്കുകയായിരുന്നു. ഓടുന്നതിനിടയിൽ അവൻ ദാ ടപ്പെ എന്ന് പറഞ്ഞ് നിലത്ത് വീഴുന്നു. അവൻ്റെ കാൽമുട്ട് പൊട്ടി ചോര വന്നു, ഭയങ്കര വേദന. അവൻ അറിയാതെ തന്നെ കരഞ്ഞുപോയി. അപ്പോൾ അവിടെ അടുത്ത് നിന്ന് ഒരു മാഷ് വന്ന് പറഞ്ഞു, രാഹുൽ എഴുന്നേൽക്ക്, ആൺകുട്ടികൾ ഇങ്ങനെ കരയാൻ പാടില്ല, സ്ട്രോങ് ആയിരിക്കണം. രാഹുൽ ആ ചോരയൊലിക്കുന്ന കാലുമായിട്ട് എഴുന്നേറ്റ് വേദന ഉള്ളിലൊതുക്കി കരച്ചിൽ അമർത്തിപ്പിടിച്ച് നിന്നു. കൂട്ടുകാരെ, സയൻറ്റിഫിക് ആയിട്ട് ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ സങ്കടം വരുമ്പോൾ കണ്ണീര് വരുന്നത് കണ്ണിലെ ലാക്രിമൽ ഗ്ലാൻസ് എന്ന് പറയുന്ന ഗ്രന്ഥികൾ വഴിയാണ്. ഈ ഗ്രന്ഥികൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ തന്നെയാണ്. പക്ഷേ നിങ്ങൾ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു ശാസ്ത്രീയമായ വ്യത്യാസം കൂടെയുണ്ട്. ഈ കണ്ണുനീര് ഗ്രന്ഥികളുടെ ഘടന ആൺകുട്ടികളിലും പെൺകുട്ടികളിലും ഒന്നു തന്നെയാണ്. പക്ഷേ അവ പ്രാവർത്തികമാക്കുന്ന ഹോർമോണുകളുടെ പശ്ചാത്തലം വ്യത്യസ്തമാണ്. പെൺകുട്ടികളിലെ പ്രൊലാക്ടിൻ എന്ന് പറയുന്ന ഹോർമോൺ കണ്ണുനീരിനെ വേഗത്തിൽ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ആൺകുട്ടികളിലെ ടെസ്റ്റോസ്റ്ററോൺ അതിനെ തടഞ്ഞു നിർത്തുന്നു. അതുകൊണ്ട് ആൺകുട്ടികൾ കരയരുത് എന്ന് നമ്മൾ അവരെ സാമൂഹികമായിട്ട് കണ്ടീഷൻ ചെയ്യുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ അവരുടെ ജൈവികമായ അവസ്ഥയെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആൺകുട്ടികളോട് കരയരുത് എന്ന് പറയുമ്പോൾ അവരുടെ സങ്കടങ്ങൾ ഉള്ളിൽ ഒളിച്ചു വെക്കാൻ പഠിക്കുകയാണ്. ഇത് പിന്നീട് വലിയ ദേഷ്യമായോ വാശിയായോ ഒക്കെ പുറത്തേക്ക് വരാം. അതേസമയം പെൺകുട്ടികളോട് നമ്മൾ എന്താണ് പറയാറുള്ളത്? പെൺകുട്ടികൾ ഒച്ചത്തിൽ ചിരിക്കരുത്, ദേഷ്യപ്പെടരുത്, എപ്പോഴും അടക്കവും ഒതുക്കവും ഒക്കെ വേണം എന്നിങ്ങനെ. എന്തൊരു കഷ്ടമാണല്ലേ! പെൺകുട്ടികൾക്ക് ദേഷ്യം വന്നാൽ അത് പ്രകടിപ്പിച്ചുകൂടെ? അവർക്ക് ഉറക്കെ ചിരിച്ചുകൂടെ? വികാരങ്ങൾക്ക് ജെൻഡർ ഇല്ല കൂട്ടുകാരെ. പേടി തോന്നുന്നത് സ്വാഭാവികമാണ്. ഇരുട്ടത്ത് പോകുമ്പോൾ ഏതൊരു ആൺകുട്ടിക്കും പെൺകുട്ടിക്കും പേടി തോന്നാം. സങ്കടം വരുമ്പോൾ രണ്ടു പേർക്കും കരയാം, ദേഷ്യം വരുമ്പോൾ രണ്ടു പേർക്കും അത് പ്രകടിപ്പിക്കുകയും ചെയ്യാം. പക്ഷെ ആരെയും ഉപദ്രവിക്കരുത് എന്ന് മാത്രം. യഥാർത്ഥ സ്ട്രോങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വികാരങ്ങളെ ഒളിച്ചു വയ്ക്കുന്നതല്ല, മറിച്ച് അതിനെ കൃത്യമായി മനസ്സിലാക്കുവാനും പ്രകടിപ്പിക്കുവാനുമുള്ള കഴിവാണ്. നമുക്കിനി സിനിമകളുടെയും കഥകളുടെയും ലോകത്തിലോട്ട് പോകാം. നിങ്ങൾ കാണുന്ന കാർട്ടൂണുകളും സിനിമകളും ഒന്ന് ഓർത്തു നോക്കൂ. സൂപ്പർമാൻ, ബാറ്റ്മാൻ, സ്പൈഡർമാൻ, ഇവരെല്ലാം സത്യത്തിൽ ആരാണ്? വലിയ മസിലുകളൊക്കെയുള്ള വില്ലന്മാരെ അടിച്ച് താഴെയിടുന്ന പുരുഷന്മാരായ ഹീറോകൾ. അവർ പറന്നു വരുന്നു, ലോകത്തെ രക്ഷിക്കുന്നു, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സിനിമകളിൽ കാണുന്നത്. എന്നാൽ ഈ കഥകളിലെ പെൺകുട്ടികൾ മിക്കവാറും എന്താണ് ചെയ്യാറുള്ളത്? അവരെ വില്ലൻ തട്ടിക്കൊണ്ടുപോകും, എന്നിട്ട് ഏതെങ്കിലും ഒരു കെട്ടിടത്തിൽ കൊണ്ട് കെട്ടിയിടും. അപ്പോൾ അവരവിടെ കിടന്ന് ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് അയ്യോ എന്നെ ആരെങ്കിലും രക്ഷിക്കണേ എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങും. അപ്പോൾ എന്താ സംഭവിക്കുക? ഹീറോ വന്ന് വില്ലനെ അടിച്ച് താഴെയിട്ട് ആ പെൺകുട്ടിയെ രക്ഷിക്കുന്നു. ഇതാണ് നമ്മൾ പണ്ട് മുതലേ കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമാ കഥകൾ. ഇതിനെയാണ് ജെൻഡർ സ്റ്റീരിയോ ടൈപ്പിംഗ് എന്ന് പറയുന്നത്. അതായത് പുരുഷൻ എപ്പോഴും രക്ഷകനും സ്ത്രീ എപ്പോഴും സഹായം ആവശ്യമുള്ളവളും ആണ് എന്നുള്ള ചിന്ത. പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ ഇങ്ങനെയാണോ നമുക്ക് ചുറ്റുമുള്ള യഥാർത്ഥ ഹീറോകൾ പ്രവർത്തിക്കുന്നത്? ഇനി ഞാൻ നിങ്ങൾക്ക് നടന്ന ഒരു കഥ പറഞ്ഞു തരാം. നമ്മുടെ കേരളത്തിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വലിയൊരു പ്രളയം വന്നത് ഓർക്കുന്നുണ്ടോ? അന്ന് ടി വിയിലൊക്കെ ഒരു ദൃശ്യമുണ്ടായിരുന്നു. ഒരു വലിയ ബോട്ടിൽ പ്രായമായ അമ്മമാരും കുട്ടികളെയുമൊക്കെ രക്ഷിക്കാനായിട്ട് മത്സ്യത്തൊഴിലാളികളായ ചേട്ടന്മാർ വരുന്നു. ആ വെള്ളത്തിൽ ഒരമ്മയ്ക്ക് ബോട്ടിലേക്ക് കയറാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഒരു ചേട്ടൻ എന്താണ് ചെയ്തതെന്ന് നിങ്ങൾക്കറിയാമോ? ആ വെള്ളത്തിലേക്ക് കമഴ്ന്ന് കടന്നു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അമ്മേ എൻ്റെ പുറത്ത് ചവിട്ടി ബോട്ടിലേക്ക് കയറിക്കോളൂ. അതാണ് യഥാർത്ഥ ഹീറോയിസം, മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്സ്. ഇനി നമുക്ക് മറ്റൊരു ഹീറോയുടെ കഥ പറയാം. നിങ്ങളൊക്കെ കോവിഡ് കാലം ഓർക്കുന്നുണ്ടാവും. എല്ലാവരും വീട്ടിനുള്ളിൽ പേടിച്ചിരുന്ന സമയം, അന്ന് ഈ പി പി കിറ്റുകളൊക്കെ ധരിച്ച് സ്വന്തം ജീവൻ പോലും പണയം വെച്ച് ഹോസ്പിറ്റലുകളിൽ കോവിഡ് രോഗികളെ പരിചരിച്ച ആയിരക്കണക്കിന് നേഴ്സുമാരായ ചേച്ചിമാരുണ്ട്. ശത്രുക്കളെ അടിച്ചു വീഴ്ത്തുന്നവർ മാത്രമല്ല ഹീറോകൾ, ലോകത്തിന് സ്നേഹവും കരുണയും പരിചരണവും നൽകുന്നവരും ഹീറോകൾ തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ സിനിമകളിൽ മാറ്റം വരുന്നുണ്ട്. നിങ്ങൾ ഫ്രോസൺ എന്ന് പറയുന്നൊരു ഇംഗ്ലീഷ് സിനിമ കണ്ടിട്ടുണ്ടോ? അതിൽ എൽസയും അന്നയും സ്വന്തം രാജ്യത്തെ രക്ഷിക്കുന്നത് വലിയൊരു രാജകുമാരൻ വന്നിട്ടൊന്നുമല്ല, മറിച്ച് അവരുടെ ഉള്ളിലെ സ്നേഹവും ശക്തിയും കൊണ്ടാണ്. അതുകൊണ്ട് പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ വെറുതെ കരഞ്ഞുകൊണ്ടിരിക്കേണ്ടവരല്ല, അവർക്കും ലോകത്തെ മാറ്റാൻ കഴിയും. ആൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും മസിൽ വരിപ്പിച്ച് നടക്കേണ്ടവരല്ല, അവർക്കും ഉള്ളിൽ നല്ല സ്നേഹവും കാരുണ്യവും ഒക്കെ ഉണ്ടാകാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് വീട്, കളിക്കളം, വികാരങ്ങൾ, സിനിമകൾ തുടങ്ങി നമ്മുടെ ജീവിതത്തിലെ പല മേഖലകളിലൂടെ യാത്ര ചെയ്തു. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? നമ്മൾ ജനിക്കുമ്പോൾ ആൺകുട്ടിയായോ പെൺകുട്ടിയായോ അല്ലെങ്കിൽ ഇൻ്റർസെക്സ് ഒക്കെ ആയിട്ടോ ഒക്കെയാണ് നമ്മൾ ജനിക്കുന്നത്. അത് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. എന്നാൽ ആൺകുട്ടികൾ ഇങ്ങനെ ചെയ്യണം, പെൺകുട്ടികൾ അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് സമൂഹം ഉണ്ടാക്കി വച്ചിരിക്കുന്ന നിയമങ്ങളാണ് ജെൻഡർ. ശരീരത്തിൻ്റെ ഘടന ഒരിക്കലും നമ്മളുടെ കഴിവുകളെയോ സ്വപ്നങ്ങളെയോ പരിമിതപ്പെടുത്തുവാൻ പാടില്ല. നമ്മുടെ ക്ലാസ് റൂമിൽ നമ്മൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത്? ചില സ്കൂളുകളിൽ കാണാം, ആൺകുട്ടികൾ ഒരു വശത്തിരിക്കും, പെൺകുട്ടികൾ മറ്റൊരു വശത്തിരിക്കും. അവർ തമ്മിൽ സംസാരിക്കില്ല, സംസാരിച്ചാൽ എന്തോ വലിയ തെറ്റാണെന്നാണ് ചിന്ത. എന്നാൽ നമ്മൾ ചെയ്യേണ്ടത് പരസ്പരം ബഹുമാനിക്കുക എന്നുള്ളതാണ്. ഒരു പെൺകുട്ടിക്ക് നല്ലോണം കണക്ക് ചെയ്യാൻ അറിയാമെങ്കിൽ ആൺകുട്ടികൾക്കത് ചോദിച്ച് മനസ്സിലാക്കാം. ഒരു ആൺകുട്ടിക്ക് നന്നായി പാട്ട് പാടാൻ അറിയാമെങ്കിൽ പെൺകുട്ടികൾക്ക് അവനെ അഭിനന്ദിക്കാം. നമ്മൾ ശ്രമിക്കേണ്ടത് പരസ്പരം ഒരു ഹ്യൂമൻ കണക്ഷൻ ഉണ്ടാക്കി എടുക്കുന്നതിന് വേണ്ടിയാണ്. അതായത് അവൻ ആൺകുട്ടിയാണ്, അവൾ പെൺകുട്ടിയാണ് എന്ന് നോക്കുന്നതിന് മുൻപ് നമ്മൾ രണ്ടുപേരും മനുഷ്യരാണ്, നമ്മൾ രണ്ടുപേരും ഒരുപോലെ ബഹുമാനം അർഹിക്കുന്നവരാണ് എന്ന് ചിന്തിക്കുക. നിങ്ങളുടെ ക്ലാസ്സിലെ ഒരു കൂട്ടുകാരനോ കൂട്ടുകാരിയോ വീഴുമ്പോൾ ലിംഗവ്യത്യാസമില്ലാതെ ഓടിച്ചെന്ന് കൈ കൊടുത്ത് എഴുന്നേൽപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയണം. വീട്ടിൽ അമ്മ കഷ്ടപ്പെടുമ്പോൾ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ കൂടി വീട് വൃത്തിയാക്കാൻ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപോലെ സാധിക്കണം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്കിന്ന് ഈ ജെൻഡർ ലെൻസ് എന്ന കണ്ണട എപ്പോഴും നമ്മുടെ കണ്ണിൽ വയ്ക്കാം. ഈ കണ്ണടയിലൂടെ നോക്കുമ്പോൾ ലോകം എത്ര മനോഹരമാണെന്ന് നിങ്ങൾക്കറിയാമോ? അവിടെ ആൺകുട്ടികൾക്ക് സങ്കടം വരുമ്പോൾ പേടിക്കാതെ കരയാം, പെൺകുട്ടികൾക്ക് വലിയ സ്വപ്നങ്ങൾ കണ്ട് വിമാനങ്ങൾ പറത്താം. അവിടെ അടുക്കളയിൽ അച്ഛനും അമ്മയും ഒന്നിച്ച് ചിരിച്ച് കറി വയ്ക്കുന്നുണ്ടാവും. ഗ്രൗണ്ടിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ച് ഫുട്ബോൾ കളിച്ച് ഗോളടിക്കുന്നുണ്ടാവും. നമുക്ക് വേണ്ടത് തുല്യതയുള്ള സ്നേഹമുള്ള ഒരു ലോകമാണ്. അതിന് വലിയ ആളുകൾ മാറുന്നത് വരെ നമ്മൾ കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ക്ലാസ് റൂമിൽ നിന്ന്, നമ്മുടെ കളിക്കളത്തിൽ നിന്ന്, നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഈ മാറ്റം തുടങ്ങാം. ഇനി കടയിൽ പോകുമ്പോൾ ആൺകുട്ടികളുടെ കളിപ്പാട്ടം എന്ന് ചോദിക്കുന്നതിന് പകരം എനിക്ക് ഇഷ്ടമുള്ള കളിപ്പാട്ടം എന്ന് ധൈര്യമായി പറയും. സങ്കടം വരുമ്പോൾ കരച്ചിൽ അടക്കി പിടിച്ച് നിൽക്കാതെ അമ്മയോടോ സുഹൃത്തുക്കളോടോ ഒക്കെ സംസാരിക്കും. പരസ്പരം സ്നേഹിച്ചും ബഹുമാനിച്ചും നമുക്ക് ഒരുമിച്ച് വളരാം.
0: ജെൻഡർ ലെൻസിലൂടെ നമ്മുടെ ഒരു ദിവസം എങ്ങനെ നോക്കിക്കാണാം എന്ന് കൂട്ടുകാർക്ക് മനസ്സിലായി കാണുമല്ലോ. ഇതേക്കുറിച്ച് ഇതുവരെ നിങ്ങളോട് സംസാരിച്ചത് സംഗീത് സെബാസ്റ്റ്യൻ. അടുത്തതായി അനഘ എസ് നായരുടെ ശാസ്ത്രീയ സംഗീതം കേൾക്കാം.

0: രഹസ്യമാണെന്നോ?
1: ഒരിക്കൽ ഒരു വനദേവത വാരമ്പാടിയുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, നിന്റെ പാട്ടുകളെല്ലാം നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നാം നിനക്ക് 3 വരം നൽകും. അത് നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം.
0: വാനമ്പാടി ചിന്തിക്കാൻ തുടങ്ങി. എനിക്ക് നല്ലൊരു വീടുണ്ട്, ആവശ്യത്തിന് ഭക്ഷണമുണ്ട്, കൂടാതെ നല്ല കൂട്ടുകാരും. പിന്നെ എനിക്കെന്തിനാണ് ഈ വരങ്ങൾ? ഇത് ഞാൻ എന്റെ കൂട്ടുകാർക്ക് വേണ്ടി ഉപയോഗിക്കും, വാനമ്പാട് തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു പ്രാപിടിയൻ അവിടെ എത്തിച്ചേർന്നു. ഓരോ ദിവസവും ഓരോ കിളികളെ കൊത്തി തിന്നു. അന്നൊരു ദിവസം ഒരു ചിന്നത്തത്ത നെൽക്കതിർ കൊത്തി തിന്നുകയായിരുന്നു. അപ്പോൾ പ്രാപിടിയൻ തത്തയെ റാഞ്ചെടുത്തു. തത്തയുടെ കരച്ചിൽ വാനമ്പാടി കേട്ടു. വാനമ്പാടി പറഞ്ഞു, അയ്യോ പാവം തത്ത, എങ്ങനെയെങ്കിലും അതിനെ രക്ഷിക്കണം. അതിനായി തന്റെ വരം ഉപയോഗിക്കുവാൻ വാനമ്പാട് തീരുമാനിച്ചു. വാനമ്പാടി പറഞ്ഞു, തത്ത രക്ഷപ്പെടട്ടെ. പെട്ടെന്ന് തത്ത വീർത്ത് വീർത്ത് വലുതാവാൻ തുടങ്ങി. ഭാരം താങ്ങാനാകാതെ പ്രാപിടിയൻ തത്തെ താഴെയിട്ടു. മറ്റൊരു ദിവസം ഒരു മഞ്ഞക്കിളിയെയും പ്രാപിടിയൻ റാഞ്ചെടുത്തു. അതിനെയും തന്റെ വരം ഉപയോഗിച്ച് വാനമ്പാടി രക്ഷപ്പെടുത്തി. 2 വരങ്ങൾ തീർന്നു. ഇനി 1 വരവും കൂടിയേ ബാക്കിയുള്ളൂ. അതും കൂടെ തീർന്നാൽ നമ്മൾ എല്ലാവരും പ്രാപിടിയന്റെ ഇരകളായി തീരും. കിളികളെല്ലാം വിഷമത്തോടെ ഇരുന്നു. അപ്പോൾ വാനമ്പാടി പറഞ്ഞു, കൂട്ടുകാരെ, നിങ്ങൾ ആരും വിഷമിക്കേണ്ട. നിങ്ങൾക്കു വേണ്ടി ജീവൻ ബലി കഴിക്കാൻ പോലും ഞാൻ തയ്യാറാണ്. അപ്പോഴാണ് പ്രാപിടിയൻ അതുവഴി വന്നത്. വാനമ്പാടിയെ കണ്ട പ്രാപിടിയൻ ഇങ്ങനെ ചിന്തിച്ചു, എല്ലാ ദിവസവും എന്റെ ഇരകളെ രക്ഷപ്പെടുത്തുന്ന ഇവൻ തന്നെയാകട്ടെ എന്റെ ഇന്നത്തെ ഇര. ഇത്രയും പറഞ്ഞുകൊണ്ട് പ്രാപിടിയൻ വാനമ്പാടിയെ റാഞ്ചിയെടുത്തു. പ്രാപിടിയന്റെ കൂർത്ത നഖങ്ങൾ വാനമ്പാടിയുടെ ശരീരത്തിലേക്ക് തറച്ചു കയറി. വേദന കൊണ്ട് പിടയുമ്പോഴും വാനമ്പാടി മനസ്സിൽ പറഞ്ഞു, എന്റെ മാംസം വിഷമുള്ളതാകട്ടെ. പെട്ടെന്ന് വാനമ്പാടി പിടഞ്ഞു പിടഞ്ഞു മരിച്ചു. ഇതൊന്നും അറിയാതെ വാനമ്പാടിയുടെ ശരീരം ആർത്തിയോടെ കൊത്തിത്തുന്ന പ്രാപിടിയനും മരിച്ചു വീണു. കൂട്ടുകാരെ, ഈ കഥയിൽ നിന്നും നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? സ്വന്തം ജീവൻ ബലി കഴിച്ചും മറ്റുള്ളവരെ രക്ഷിക്കുന്നതാണ് യഥാർത്ഥ സ്നേഹം.
2: ഇന്നത്തെ ബാലലോകം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇനി അടുത്ത ഞായറാഴ്ച ഇതേ സമയം

0: സമ്മാനം എന്ന ചിത്രത്തിന് വേണ്ടി കൈതപ്പുറം വരികൾ എഴുതി ജോൺസൺ ഈണമിട്ട് യേശുദാസൻ സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. ആകാശവാണി.
1: എന്തരോ മഹാനുഭാവുലു, മൺമറഞ്ഞ സംഗീത പ്രതിഭകളെ അനുസ്മരിച്ചുകൊണ്ടുള്ള പരിപാടി.

0: ഇന്നീ അധ്യായത്തിൽ മൃദംഗ വിദ്വാൻ വെല്ലൂർ രാമഭദ്രൻ, രചന ഡോക്ടർ ഹരിസുന്ദർ ജി.
1: ഒരു മൃദംഗവാദകനായല്ല ഇയാൾ ജനിച്ചിരിക്കുന്നത്, മറിച്ച് ഇയാളുടെ വിരലുകൾ മൃദംഗത്തിൽ പതിക്കാനായി മൃദംഗം കൊതിക്കുകയാണ്. ഇയാളുടെ കയ്യിൽ മൃദംഗനാദം ഭദ്രമായിരിക്കും.
2: മൃദംഗ ചക്രവർത്തി പാലക്കാട് മണിയയ്യർ പറഞ്ഞ വാക്കുകളായിരുന്നു ഇത്. പറഞ്ഞതോ പ്രസിദ്ധ മൃദംഗ വിദ്വാൻ വെല്ലൂർ രാമഭദ്രനെക്കുറിച്ചും. 7 ദശാബ്ദക്കാലം പ്രശസ്തരുടേതും തുടക്കക്കാരുടേതും ഉൾപ്പെടെ അനവധി സംഗീതജ്ഞരുടെ കച്ചേരികൾ തന്റെ നാദസൗഖ്യത്താൽ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തിയ യുവതലമുറയിലെ ഗായകർക്കും മൃദംഗക്കാർക്കും ഒട്ടനവധി മാർഗനിർദ്ദേശങ്ങൾ നൽകിയിരുന്ന, സംഗീതലോകത്ത് ഏവരും അത്യധികം ഇഷ്ടപ്പെട്ടിരുന്ന വെല്ലൂർ രാമഭദ്രൻ.

1927 ഓഗസ്റ്റ് 4-ാം തീയതി തമിഴ്നാട്ടിലെ വെല്ലൂരിൽ ജനിച്ച രാമഭദ്രൻ, പ്രസിദ്ധ മൃദംഗ വിദ്വാൻ കാഞ്ചീപുരം നൈനാപിള്ളയുടെ ശിഷ്യനായ തന്റെ പിതാവ് ഗോപാലാചാര്യരിൽ നിന്നും ബാലപാഠങ്ങൾ മൃദംഗത്തിൽ അഭ്യസിച്ചു തുടങ്ങി. മൃദംഗം, ഖടം, ഗഞ്ചിറ, കൊന്നക്കോൽ എന്നിവ നന്നായി കൈകാര്യം ചെയ്തിരുന്ന ഗോപാലാചാര്യർ തന്റെ പുത്രന് മൃദംഗപാഠങ്ങൾ അഭ്യസിപ്പിച്ചുകൊണ്ടിരുന്നു. വെല്ലൂർ സംഗീതസഭ നടത്തിയിരുന്ന പിതാവ് ഗോപാലാചാര്യരുടെ ആഗ്രഹപ്രകാരം മൃദംഗം തന്നെയാണ് തന്റെ വഴിയെന്ന് മനസ്സിലാക്കിയ രാമഭദ്രൻ പല പ്രശസ്ത മൃദംഗവാദകരുടെയും വാദനശൈലി മനസ്സിലാക്കി തന്റേതായ ഒരു ബാണി സാവകാശം രൂപപ്പെടുത്തിയെടുത്തു. 1941 മദ്രാശിയിലെ ജഗന്നാഥ സംഗീതസഭയിൽ പ്രശസ്ത സംഗീതജ്ഞൻ മധുരമണിയയ്യരുടെ കച്ചേരിക്ക് വായിച്ച് രാമഭദ്രൻ പ്രശസ്തിയിലേക്ക് സാവധാനം നടന്നു തുടങ്ങി.

മൃദംഗവാദനം തനിയാവർത്തനവാദനത്തിലല്ല, മറിച്ച് പാട്ടിന് വായിക്കുന്നതിലാണ് കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടത് എന്ന തന്റെ പിതാവിന്റെയും പിതാവിന്റെ ഗുരുനാഥനായ കാഞ്ചീപുരം നൈനാപിള്ളയുടെയും നിർദ്ദേശം അക്ഷരം പ്രതി അനുസരിച്ചിരുന്നു രാമഭദ്രൻ. സാഹിത്യം മൃദംഗത്തിൽ നിന്നാണോ വരുന്നത് എന്ന തോന്നലുണ്ടാക്കുന്ന രീതിയിലായിരുന്നു രാമഭദ്രന്റെ വാദനശൈലി. മൃദംഗം എന്ന വാദ്യം പക്കവാദ്യമാണെന്നും പക്കാവാദ്യമല്ലെന്നുമായിരുന്നു രാമഭദ്രന്റെ പക്ഷം. പാട്ടിന് വായിക്കുന്ന സൗഖ്യം ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ലെന്നും അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. ഇക്കാരണം കൊണ്ടുതന്നെ ഏത് പ്രശസ്ത ഗായകരോട് കച്ചേരിക്ക് മൃദംഗത്തിൽ ആരെ വേണം എന്ന് ചോദിച്ചാൽ നമ്മ രാമഭദ്രനെയെ പോടുങ്കോ എന്നായിരുന്നു അവരുടെ മറുപടി. മൃദംഗത്തിൽ വെല്ലൂർ രാമഭദ്രനാണെങ്കിൽ കച്ചേരി പാതി വിജയിച്ചു കഴിഞ്ഞു എന്നായിരുന്നു ശെമ്മൻകുടി ശ്രീനിവാസ് അയ്യർ അഭിപ്രായപ്പെട്ടിരുന്നത്.

സംഗീതജ്ഞനായ തിരുപ്പാർക്കടൽ ശ്രീനിവാസ അയ്യങ്കാരിൽ നിന്നും വായ്പാട്ട് അഭ്യസിച്ചത് തന്റെ മൃദംഗവാദനത്തെ പരിപോഷിപ്പിച്ചതായി രാമഭദ്രൻ പലപ്പോഴും അഭിപ്രായപ്പെട്ടിരുന്നു. 1950 ചെന്നൈയിലേക്ക് താമസം മാറ്റിയ ശേഷം ചില ഗൃഹസദസ്സുകളിലും ചെന്നൈയിലെ ചില സഭകളിലും വായ്പാട്ടിൽ ചുരുക്കം ചില കച്ചേരികൾ രാമഭദ്രൻ നടത്തിയിരുന്നു. തന്റെ വാദനത്തിലുടനീളം സർവലഘു പ്രയോഗങ്ങൾ യഥേഷ്ടം വായിച്ചിരുന്ന രാമഭദ്രൻ സർവലഘു തത്വചിന്തയുടെ പതാകവാഹകനായി തന്റെ കലാജീവിതത്തിലുടനീളം നിലകൊണ്ടു. താളവാദ്യങ്ങളുടെ കടമ പാട്ടിന് അകമ്പടി സേവിക്കുക എന്നതാണെന്ന അടിസ്ഥാന തിരിച്ചറിവ് അദ്ദേഹം ഒരു പ്രധാന തത്വമായി വിശ്വസിച്ചിരുന്നു.

മൃദംഗ ചക്രവർത്തി പാലക്കാട് മണിയയ്യരെ മാനസഗുരുവായി കണക്കാക്കിയിരുന്ന രാമഭദ്രൻ, തഞ്ചാവൂർ വൈദ്യനാഥ അയ്യർ, കാഞ്ചീപുരം നൈനാപിള്ള, കുറ്റാലം ശിവവടിവേലിപിള്ള, തഞ്ചാവൂർ രാമദാസ റാവു തുടങ്ങിയ അതികായരുടെ ശൈലികൾ ശ്രവിച്ച് തന്റെ വായനയിൽ പ്രതിഫലിപ്പിച്ചു. വരണ്ട ഗണിതശാസ്ത്ര കണക്കുകൂട്ടലുകളോ അഹങ്കാര പ്രകടനങ്ങളോ നടത്തുന്നതിന് പകരം മികച്ച നാദസൗഖ്യം, തൊപ്പിസൗഖ്യം, കച്ചേരി സമ്പുഷ്ടീകരണം എന്നീ വശങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തി രാമഭദ്രൻ സ്വന്തം ശൈലി വികസിപ്പിച്ചു. സാഹിത്യത്തോടുള്ള രാമഭദ്രന്റെ വികാരം അദ്ദേഹത്തിന്റെ മൃദംഗവാദന ശൈലിയുടെ സവിശേഷതയായിരുന്നു.

വെല്ലൂർ രാമഭദ്രന്റെ മൃദംഗവാദന ശൈലിയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട രീതിയായിരുന്നു സർവലഘുപ്രയോഗം. സർവതും സുലഭമായി നൽകുന്ന രീതിയാണ് സർവലഘു എന്ന് അദ്ദേഹത്തിന്റെ ലളിതമായ നിർവചനം സംഗീതരംഗത്ത് വളരെ പ്രസിദ്ധമാണ്. സാരാംശത്തിൽ ഇത് ലക്ഷ്യബോധത്തെയും എല്ലാ ശൈലികളോടും സങ്കീർണതയോടും പൊരുത്തപ്പെട്ടു പോകാനുള്ള പ്രത്യേക കഴിവിനെ സൂചിപ്പിക്കുന്നു. അതിപ്രഗത്ഭരുടെയും പുതുമുഖ ഗായകരുടെയും കച്ചേരികളിൽ അനുഗമിച്ച് എല്ലായ്പ്പോഴും കച്ചേരികളെ കുറ്റമറ്റതാക്കി എന്നത് ഫലപ്രാപ്തിയുടെയും പ്രൊഫഷണൽ കഴിവിൻ്റെയും തെളിവാണ്. തൻ്റെ സർവലഘു സമ്പ്രദായ രീതി വായനാ സൗകര്യത്തിൻ്റെ ഒരു തന്ത്രം മാത്രമല്ല, മറിച്ച് ഉത്തരവാദിത്വവും അന്തസ്സിനോടുള്ള കരുതലും ചേർന്ന അനുപാതബോധവും സംയമനവും എടുത്തു കാണിക്കുന്ന ഒരു രീതിയുമായിരുന്നു. ഹ്രസ്വവും മാധുര്യമേറിയതുമായ തനിയാവർത്തനം വായിച്ചിരുന്ന രാമഭദ്രൻ സ്വരഗുണ നിലവാരം ത്യജിക്കാതെ സ്ഥിരമായ ക്രമീകരണ പരിധിക്കപ്പുറം പകുതിയോ ഒരു ഘട്ട ശ്രുതിയാലോ നീട്ടിയ ഒരു നിശ്ചിത ശ്രുതി ഉപയോഗിച്ച് ഏത് മൃദംഗവും ശ്രുതി ചേർത്ത് വായിക്കാനുള്ള കഴിവ് സിദ്ധിച്ചിരുന്നു. ഈ കഴിവുകൾ തന്നെയായിരുന്നു അരിയക്കുടി രാമാനുജ അയ്യങ്കാർ നാദഭദ്രനെന്നും ശെമ്മങ്കുടി ശ്രീനിവാസ അയ്യർ നാദസൗഖ്യമെന്നും പാലക്കാട്ട് മണിയയ്യർ തോൽപ്പാട്ട് എന്നും മധുരമണിയയ്യർ ജിൽജിൽ വാശിപ്പെന്നും വെല്ലൂർ രാമഭദ്രന്റെ വായനയെപ്പറ്റി വിശേഷിപ്പിക്കാൻ കാരണം. കർണാടക സംഗീത കച്ചേരികളെ കൂടാതെ നിരവധി ജുഗൽബന്ദി കച്ചേരികളിലും പ്രശസ്ത തബല വിദ്വാൻമാരായ ഉസ്താദ് സാക്കിർ ഹുസൈൻ, ഉസ്താദ് അല്ലാരഖ, പണ്ഡിറ്റ് കിഷൻ മഹാരാജ്, പുല്ലാങ്കുഴൽ വിദ്വാൻ ഹരിപ്രസാദ് ചൗരസ്യ, അംജദ് അലി ഖാൻ, റോണു മജുംദാർ, എൻ രാജം എന്നീ പ്രഗത്ഭരോടൊപ്പവും രാമഭദ്രൻ വേദികളെ ധന്യമാക്കി.

ഭാരതത്തിനകത്തും പുറത്തും അനവധി കച്ചേരികൾ രാമഭദ്രൻ ധന്യമാക്കി. അമേരിക്ക, ജർമ്മനി, ഫ്രാൻസ്, യു കെ, റഷ്യ എന്നീ രാജ്യങ്ങളിൽ നടന്ന ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യ കൂടാതെ കാനഡ, ഗൾഫ് രാജ്യങ്ങൾ, സിംഗപ്പൂർ, മലേഷ്യ, ബെൽജിയം, ഹോളണ്ട്, യൂറോപ്യൻ രാജ്യങ്ങൾ, ദക്ഷിണാഫ്രിക്ക, ശ്രീലങ്ക തുടങ്ങി പല വിദേശ രാജ്യങ്ങളിലും പല പ്രമുഖരോടൊപ്പവും രാമഭദ്രൻ വേദി പങ്കിട്ടു.

രവീന്ദ്രൻ പലപ്പോഴും തന്റെ കച്ചേരികൾക്കിടയിലും തന്റെ പ്രിയപ്പെട്ട ക്രിക്കറ്റർമാരായ ശ്രീകാന്തിന്റെയും വിവിയൻ റിച്ചാർഡ്സിന്റെയും റൺവേട്ടയെക്കുറിച്ചും സാഗൂതം അന്വേഷിച്ചിരുന്നു. തിരുവനന്തപുരത്തെ പ്രസിദ്ധമായ നവരാത്രി മണ്ഡപത്തിലെ നവരാത്രി കച്ചേരികൾക്ക് 4.5 ദശാബ്ദക്കാലത്തോളം സ്ഥിരം സാന്നിധ്യമായിരുന്ന രാമഭദ്രന്റെ സ്വഭാവ സവിശേഷത പല ഗായകരെയും അത്ഭുതപ്പെടുത്തിയിരുന്നു. ഉച്ചയോടെ ചെന്നൈയിൽ നിന്ന് തിരുവനന്തപുരത്തെത്തിയിരുന്ന അദ്ദേഹം ഉടൻ തന്നെ തന്റെ സുഹൃത്തുക്കളായിരുന്ന ചാലക്കുടി നാരായണസ്വാമിയെയും വെച്ചൂർ ഹരിഹര സുബ്രഹ്മണ്യയും കൂട്ടി സിനിമയ്ക്ക് പോവുക പതിവായിരുന്നു. വൈകിട്ട് 4:30 തിരിച്ചെത്തി 6 മണിക്ക് നവരാത്രി മണ്ഡപത്തിൽ കച്ചേരിയിൽ തന്റെ പ്രാഗൽഭ്യവും തെളിയിച്ചു പോന്നു.

0: മൃദംഗ ചക്രവർത്തി പാലക്കാട് മണിയയ്യരെ മാനസഗുരുവായി കണക്കാക്കിയിരുന്ന രാമഭദ്രൻ തന്റെ മരണം വരെ മുടങ്ങാതെ പാലക്കാട് മണിയയ്യർ അനുസ്മരണോത്സവത്തിൽ പങ്കെടുത്തിരുന്നു. തന്റെ മാനസഗുരുവിനോടൊപ്പം തന്നെ താരതമ്യം ചെയ്യുന്നതിനെ അദ്ദേഹം എതിർത്തിരുന്നു. ഒരിക്കൽ 1986 ന്യൂഡൽഹിയിൽ ലാൽഗുഡി ജയരാമന്റെ വയലിൻ കച്ചേരിക്കിടയിൽ സഭാഭാരവാഹി അനുമോദന പ്രസംഗത്തിൽ രാമഭദ്രന്റെ വാദനത്തെ പാലക്കാട് മണിയയ്യരുടെ വാദനവുമായി താരതമ്യം ചെയ്ത വേളയിൽ പരസ്യമായി തന്റെ അതൃപ്തി രാമഭദ്രൻ പ്രകടിപ്പിച്ചു. കൂടാതെ പാലക്കാട് മണിയയ്യർ ഒരു ഇതിഹാസമാണെന്നും അതുപോലെയുള്ള മഹാനുമായി ആരെയും താരതമ്യം ചെയ്യരുതെന്നും രാമഭദ്രൻ തുടർന്നു പറഞ്ഞു. കാച്ചിക്കുറുക്കിയ പോലെയുള്ള മൃദംഗവാദനത്തിന് പേരുകേട്ടിരുന്ന രാമഭദ്രൻ തനിയാവർത്തനം പോലും വളരെ ചുരുക്കി വായിക്കുന്ന ശീലം പതിവാക്കിയിരുന്നു. ഒരിക്കൽ തൃപ്പൂണിത്തുറ ക്ഷേത്രോത്സവത്തിൽ ശെമ്മങ്കുടി ശ്രീനിവാസയ്യരുടെ കച്ചേരിക്ക് വളരെ ചുരുക്കി തനിയാവർത്തനം വായിച്ച രാമഭദ്രനോട് ഒരു സംഗീതലേഖകൻ ചോദിച്ചു,
1: സാർ എന്താ അങ്ങ് ആവർത്തനം വളരെ ചുരുക്കി വായിച്ചത്? കുറച്ചുകൂടി വായിക്കാമായിരുന്നു എന്ന് തോന്നുന്നു.
0: ഉരുളയ്ക്ക് ഉപ്പേരി പോലെ വെല്ലൂർ രാമഭദ്രന്റെ മറുപടി,
2: താങ്കൾ അദ്ദേഹത്തിന്റെ പാട്ട് കേൾക്കാനല്ലേ വന്നത്? ഞാൻ പക്കവാദ്യക്കാരനാണ്. അപ്പോൾ പാട്ടിന് താഴെ മാത്രമേ നിൽക്കാവൂ. ഇനി താങ്കൾക്ക് എന്റെ വായനയാണ് കേൾക്കേണ്ടതെങ്കിൽ എന്റെ കൂടെ മുറിയിലേക്ക് വന്നാൽ എത്ര നേരം വേണമെങ്കിലും വായിച്ചു തരാം.
0: നാദസൗഖ്യത്തിന് പേരെടുത്തിരുന്ന വെല്ലൂർ രാമഭദ്രൻ മദുരാശിയിലെ പ്രസിദ്ധ മൃദംഗ നിർമ്മാതാവായ വരദനുമായി അഗാധമായ സുഹൃത്ബന്ധം പുലർത്തിയിരുന്നു. തന്റെ വിരലുകൾ വരദനാണ് എന്ന് രാമഭദ്രൻ എപ്പോഴും അഭിപ്രായപ്പെട്ടിരുന്നു. തന്റെ 70-ാം പിറന്നാളിനോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ വെച്ച് തന്റെ സുഹൃത്ത് വരദനെ ആദരിക്കുകയും ഉപഹാരങ്ങൾ സമ്മാനിക്കുകയും ചെയ്യാനും അദ്ദേഹം മറന്നില്ല.

വായിച്ച വെല്ലൂർ രാമഭദ്രന് 1975 ചെന്നൈ കൃഷ്ണഗാനസഭയുടെ സംഗീത ചൂടാമണി പുരസ്കാരം പ്രശസ്ത മൃദംഗം വിദ്വാൻ പാലക്കാട് മണിയേരുടെ കയ്യിൽ നിന്ന് ലഭിച്ചു. സംഗീത ചൂടാമണി പുരസ്കാരം നേടുന്ന പ്രഥമ മൃദംഗ വിദ്വാനായിരുന്ന രാമഭദ്രൻ 1990 കേന്ദ്ര സംഗീത നാടക അക്കാദമി പുരസ്കാരം, സ്വർ സൻസദ് മുംബൈ താളവിലാസ്, 1993 പാലക്കാട് മണി അയ്യർ പുരസ്കാരം, 1998 ഇന്ത്യൻ ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ സംഗീത കലാശിഖാമണി പുരസ്കാരം, 2012 സംഗീത നാടക അക്കാദമിയുടെ ടാഗോർ രത്ന, തമിഴ്നാട് സർക്കാരിന്റെ 2002 കലൈമാമണി, 2003 സപ്തഗിരി വിദ്വല്ലമണി, 2004 മദ്രാസ് മ്യൂസിക് അക്കാദമിയുടെ സംഗീത കലാനിധി തുടങ്ങിയ നിരവധി പുരസ്കാരങ്ങൾ ലഭിക്കുകയുണ്ടായി.

തന്നെ സമീപിച്ചിരുന്ന യുവമൃദംഗം വാദകരോട് സർവലഘു നിരന്തരം വായിച്ച് സാധകം ചെയ്താൽ അത് തന്നെ കച്ചേരിയെ പുഷ്ടിപ്പെടുത്തുമെന്നും രാമഭദ്രൻ സദാ അഭിപ്രായം പ്രകടിപ്പിച്ചു. കലാരംഗത്തുള്ള തന്റെ സഹകലാകാരന്മാരെ പ്രായഭേദമന്യേ സഹായിക്കുന്നതിലും അദ്ദേഹം മടി കാട്ടിയിരുന്നില്ല. പലപ്പോഴും ചില മൃദംഗവാദകർക്ക് അസൗകര്യമാകുമ്പോൾ താൻ പകരക്കാരനായി വായിക്കുകയാണ് എന്ന കാര്യം മാറ്റിവെച്ച് അദ്ദേഹം കച്ചേരികൾ ഏറ്റെടുത്തു. ഒരിക്കൽ 1970 തന്നെക്കാൾ ജൂനിയറായ മൃദംഗ വിദ്വാൻ എല്ലാ വെങ്കടേശ്വര റാവു മദ്രാസ് മ്യൂസിക് അക്കാദമിയിലെ കച്ചേരിക്ക് വരുന്ന വഴി അപകടത്തെ തുടർന്ന് ആശുപത്രിയിലായപ്പോൾ താരതമ്യേന അത്ര പ്രശസ്തനല്ലാത്ത ഗായകന് രാമഭദ്രൻ ഉച്ചയ്ക്കുള്ള കച്ചേരിയിൽ വായിക്കുകയും കച്ചേരിക്ക് ശേഷം ആശുപത്രിയിലെത്തി വെങ്കടേശ്വര റാവുവിനെ സന്ദർശിച്ച് കച്ചേരിയുടെ പ്രതിഫലമേൽപ്പിക്കുകയും ചെയ്തു. വളരെ സങ്കീർണങ്ങളായ പല്ലവികൾ പാടിയിരുന്ന മുടികൊണ്ടാൻ വെങ്കിട്ടരാമയ്യർ, ആലത്തൂർ സഹോദരന്മാർ തുടങ്ങി പുതുതലമുറയിലെ ഗായകരെയും വളരെയധികം സ്വാധീനിച്ചിരുന്ന വെല്ലൂർ രാമഭദ്രൻ തന്റെ മൃദംഗവാദനത്തിന്റെ ലയഭംഗി ചലച്ചിത്രരംഗത്തും തെളിയിച്ചു. കെ ബാലചന്ദ്രന്റെ ദേശീയ പുരസ്കാരം നേടിയ തമിഴ് ചലച്ചിത്രം സിന്ധുഭൈരവിയിൽ ഗായകൻ കെ ജെ യേശുദാസ് പാടിയ മരിമരി നിന്നേ എന്ന ഗാനത്തിന് മൃദംഗം വായിച്ചത് വെല്ലൂർ രാമഭദ്രനായിരുന്നു. സിനിമയിൽ മൃദംഗ വിദ്വാനായി വേഷമിട്ടത് നടൻ ദില്ലി ഗണേശും. എന്നാൽ സിനിമയിൽ നിന്ന് പിന്നീട് ധാരാളം ഓഫറുകൾ വന്നുവെങ്കിലും തനിക്ക് ആ ജോലി ചേരുന്നതല്ല എന്ന് പറഞ്ഞ് നിരസിച്ചു.

സുഹൃത്തുക്കൾക്കിടയിൽ ഹരി എന്നറിയപ്പെട്ടിരുന്ന രാമഭദ്രൻ യാതൊരു ഗർവവും പൊങ്ങച്ചവും കൂടാതെ ഏവരുമായും ഇടകലർന്ന് നല്ല സൗഹൃദം സൂക്ഷിച്ചു പോന്നു. ആ കലാകാരന് ഒരു വാഹനം സ്വന്തമായി ഉണ്ടായിരുന്നില്ല. എന്നാൽ രാമഭദ്രന്റെ ആവശ്യത്തിനായി അദ്ദേഹത്തിന്റെ വീടിനടുത്തുള്ള മൈലാപ്പൂർ ചിത്രാകുളത്ത് ടാക്സി ഡ്രൈവർമാർ സദാ തയ്യാറായി നിന്നു. രാമഭദ്രന്റെ മകൾ പത്മിനി അറിയപ്പെടുന്ന കർണാടക സംഗീതജ്ഞയാണ്. കൂടാതെ വിദേശത്തും ഭാരതത്തിലും അനവധി ശിഷ്യരെ അദ്ദേഹം പരിശീലിപ്പിച്ചിരുന്നു. എന്നാൽ പലരും മുഴുവൻ സമയ കലാകാരന്മാരായി സംഗീതരംഗത്തില്ല, മറിച്ച് പല വിദേശ രാജ്യങ്ങളിലും രാമഭദ്രൻ ബാണിയുടെ പ്രചാരകരായി തുടരുന്നു. അമേരിക്കയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരായ ജയശങ്കർ, റാംമോഹൻ, കാനഡയിലെ പ്രൊഫസറായ ശ്രീനിവാസൻ, ലീഡ്സ് സർവകലാശാലയിലെ അധ്യാപകനായ രാജാറാം എന്നിവർ രാമഭദ്രന്റെ ശിഷ്യരിൽ ചിലരാണ്. തികച്ചും ഒരു സമർപ്പിത കുടുംബനാഥനായ രാമഭദ്രൻ ചെന്നൈ മൈലാപ്പൂരിലെ ചിത്രാകുളത്തെ തന്റെ വസതിയിൽ മികച്ച സുഖസൗകര്യങ്ങളിലും ദിവസേനയുള്ള മൃദംഗ സാധനയിലും ജീവിതം നടത്തിവരവേ 2012 ഫെബ്രുവരി 27 തീയതി തന്റെ 82 വയസ്സിൽ ആയിരക്കണക്കിന് ആസ്വാദക വൃന്ദത്തിന് തന്റെ നാദസൗഖ്യം ഓർമ്മയാക്കി കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു.

എന്തരോ മഹാനുഭാവുലു സമാപിക്കുന്നു. രചന ഡോക്ടർ ഹരിസുന്ദർ ജി. ആഖ്യാനം മനേഷ് എം പി. ശബ്ദസാന്നിധ്യം അനന്തു മൈലച്ചാൽ, ബിജു കല്ലുവാതുക്കൽ, ശ്യാം വി എസ്. നിർവഹണ സഹായം ആര്യലക്ഷ്മി ആർ. നിർവഹണം എ എൽ മഞ്ജുള രാജേഷ്, മനേഷ് എം പി.

0: ആകാശവാണി സമയം 12 മണി.
1: ഏകതാര ലളിതഗാന പരിപാടി. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഏകതാരയിൽ കലവൂർ വിശ്വനാഥൻ പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. വാസന്തയാമിനി തന്നിൽ നീയും വാർത്തിങ്കളായിട്ട് ഉദിച്ചുയർന്നാൽ. ഗാനമെഴുതിയത് പഴവീട് ശ്രീ, സംഗീതം നൽകിയത് ഡി ശിവപ്രസാദ്.

അടുത്ത ഗാനം ആവണി ജില്ലയിൽ ഊഞ്ഞാലാടാൻ വീണ്ടും വന്നു തിരുവോണം. വടക്കടം സുകുമാരന്റെ വരികൾ, സംഗീതം നൽകിയത് ജോസ് നെട്ടയം.

അടുത്തതായി ജോർജ് തോമസ് ഗാനമെഴുതി, എസ് വേലായുധൻ നായർ സംഗീതം നൽകിയ ഒരു ഗാനം കേൾക്കാം. രാഗനദിയിലെ രാജീവ സരസിൽ നീരാടും ഹംസങ്ങളെ.

മാനത്തു നിൽക്കണ മൂവന്തി പെണ്ണിന് അമ്പിളി വട്ടത്തിൽ പോട്ട്. ജോർജ് തോമസിന്റെ വരികൾ. സംഗീതം നൽകിയത് എസ് വേലായുധൻ നായർ.

മഴയെനിക്ക് എന്തിഷ്ടമെന്നോ, മനസ്സിൻ്റെ ദുഃഖങ്ങൾ അലിയിച്ചു കളയാൻ. ഹരിദാസ് സാരംഗിയുടെ വരികൾ, സംഗീതം നൽകിയത് ജോൺ ഡിക്സൺ.

അവസാനമായി ഒരു മഴക്കാലം ഓർക്കുന്നു ഞാനെന്ന് ഒരു കുടക്കീഴിൽ നമ്മൾ നനഞ്ഞു. ഗാനം എഴുതിയത് കള്ളിക്കാട് ശശികുമാർ, സംഗീതം നൽകിയത് രാജു വലിയശാല.

0: പഴവീട് ശ്രീ വടക്കടം സുകുമാരൻ, ജോർജ് തോമസ്, ഹരിദാസ് സാരംഗി, കള്ളിക്കാട് ശശികുമാർ എന്നിവരുടെ വരികൾക്ക് ഡി ശിവപ്രസാദ്, ജോസ് നെട്ടയം, എസ് വേലായുധൻ നായർ, ജോൺ ഡിക്സൺ, രാജു വലിയശാല എന്നിവർ സംഗീതം നൽകി. കലവൂർ വിശ്വനാഥൻ പാടിയ ലളിതഗാനങ്ങളാണ് ഏകതാരയിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഏകതാര ലളിതഗാന പരിപാടി സമാപിച്ചു.
1: പ്രിയ ശ്രോതാക്കളെ, ഇനി 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി ഫ്രാൻസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ആരോഗ്യമന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് അവലോകന യോഗം. സംസ്ഥാനത്ത് ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് നാളെ തുടക്കം. രക്തദാനത്തിന്റെ പ്രാധാന്യം തിരിച്ചറിയുക എന്ന സന്ദേശവുമായി ഇന്ന് ലോക രക്തദാന ദിനം. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ്. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. വിദേശ പര്യടനത്തിന്റെ ആദ്യപാദത്തിൽ ഫ്രാൻസിലെ നീസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി അദ്ദേഹം ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യയുടെ നവീകരണ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ പ്രദർശിപ്പിക്കുന്ന ഭാരത് ഇന്നൊവേറ്റ്സ് പരിപാടിക്ക് പ്രധാനമന്ത്രിയും ഫ്രഞ്ച് പ്രസിഡന്റും സംയുക്തമായി ഇന്ന് തുടക്കം കുറിക്കും. തുടർന്ന് പ്രധാനമന്ത്രി സ്ലോവാക്യയിലേക്ക് യാത്ര തിരിക്കും. നീസിൽ തനിക്ക് ലഭിച്ച ഊഷ്മള സ്വീകരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ പ്രവാസികൾക്ക് നന്ദി പറഞ്ഞു. നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ കോഴിക്കോടെത്തി. കളക്ട്രേറ്റിൽ നിപ അവലോകന യോഗത്തിൽ മന്ത്രി പങ്കെടുക്കുകയാണ്. മെഡിക്കൽ കോളേജ് അധികൃതരും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും സന്നിഹിതരാണ്. തുടർന്ന് ആരോഗ്യമന്ത്രി മെഡിക്കൽ കോളേജ് ആശുപത്രി സന്ദർശിക്കും. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. അതേസമയം നിപ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മാധ്യമങ്ങളോട് പറഞ്ഞു. രോഗവ്യാപനം തടയാനുള്ള ഏകോപനത്തിൽ പാളിച്ചകൾ പറ്റിയതായും അദ്ദേഹം ആരോപിച്ചു. കോഴിക്കോട് ജില്ലയിൽ നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മൃഗങ്ങളിൽ നിന്നുള്ള രോഗപകർച്ച തടയുന്നതിന് ജില്ലാതല കൺട്രോൾ റൂം സജ്ജമാക്കി. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര നഗരസഭാ പരിധിയിലും സമീപ പ്രദേശങ്ങളിലും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. മൃഗങ്ങളിലെ രോഗലക്ഷണങ്ങൾ, വവ്വാലുകളുടെ സാന്നിധ്യം തുടങ്ങിയ വിവരങ്ങൾ 0495-2762050 എന്ന കൺട്രോൾ റൂം നമ്പറിൽ അറിയിക്കാവുന്നതാണ്. സംസ്ഥാനത്ത് ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുന്നു. വയനാട്, മലപ്പുറം, തിരുവനന്തപുരം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്നലെ തൃശൂർ വടക്കാഞ്ചേരി മംഗലത്ത് 2 കുട്ടികൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. പ്രദേശത്ത് ബോധവത്കരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. കർഷകർക്ക് സബ്സിഡി വളങ്ങൾ വാങ്ങാൻ പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഒരുക്കി കേന്ദ്ര കൃഷിവകുപ്പ്. നാളെ മുതൽ പാലക്കാട്, ആലപ്പുഴ ജില്ലകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ പദ്ധതി നടപ്പാക്കും. ഫ്രെയിംവർക്ക് ഫോർ ഫെർട്ടിലൈസർ സെയിൽ എന്ന ആപ്പാണ് കേന്ദ്ര കൃഷിവകുപ്പ് അവതരിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് നാളെ തുടക്കമാകും. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ തിങ്കളാഴ്ച തിരുവനന്തപുരം തമ്പാനൂർ ബസ് ടെർമിനലിൽ നിർവഹിക്കും. പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ദൂരപരിധിയില്ലാതെ ഓർഡിനറി ബസ്സുകളിൽ യാത്ര ചെയ്യാനാകും. ഈ ബസ്സുകളിൽ പ്രിയദർശിനി എന്ന് രേഖപ്പെടുത്തിയിരിക്കും. വിഷൻ ശബരിമലയുടെ ഭാഗമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടപ്പാക്കുന്ന ഗ്രീൻ ശബരിമല പദ്ധതിക്ക് പമ്പ ത്രിവേണി മണപ്പുറത്ത് തുടക്കമായി. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. അതിനിടെ ശബരിമല സ്വർണ്ണക്കവർച്ചാ കേസിൽ തുടർ പരിശോധനകൾക്കായി പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് സന്നിധാനത്തെത്തും. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
3: ഗ്രീൻ ശബരിമല പദ്ധതിയുടെ ലോഗോ പ്രകാശനവും ചടങ്ങിൽ നടന്നു. വനംവകുപ്പുമായി ചേർന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പമ്പ മുതൽ സന്നിധാനം വരെ ദേവസ്വം ഭൂമിയിലും വനഭൂമിയിലും വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്നത്. ഒരു അയ്യപ്പൻ ഒരു വൃക്ഷത്തൈ എന്ന ആശയത്തിൽ ഊന്നിയാണ് പദ്ധതി രൂപീകരിച്ചിട്ടുള്ളത്. അതേസമയം ശബരിമല സ്വർണക്കവർച്ച കേസിൽ തുടർ നടപടികൾക്കായി പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് സന്നിധാനത്തെത്തും.
2: 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യുമറേഷൻ സൗകര്യം സംസ്ഥാനത്ത് ഈ മാസം 16 മുതൽ 30 വരെ ലഭ്യമാകും. ജൂലൈ 1 മുതൽ 30 വരെയാണ് സെൻസസിന്റെ ഒന്നാം ഘട്ടം. രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സെൻസസ് ആണ് ആരംഭിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
2: സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കില്ല. രക്തദാനത്തിലൂടെ ജീവൻ രക്ഷിക്കാനാകുമെന്നും എല്ലാവരും രക്തം ദാനം ചെയ്യാൻ തയ്യാറാകണമെന്നും ലോക രക്തദാതാക്കളുടെ ദിനമായ ഇന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. രക്തദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും രക്തദാതാക്കളോടുള്ള ആദര സൂചകവുമായാണ് എല്ലാ വർഷവും June 14 ദിനാചരണം സംഘടിപ്പിക്കുന്നത്. മനുഷ്യത്വത്തിന്റെ ഒരു തുള്ളി രക്തം നൽകുക, ജീവൻ രക്ഷിക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. രക്തദാന മേഖലയിൽ പതിറ്റാണ്ടുകളുടെ സേവന ചരിത്രമാണ് 2003 തിരുവനന്തപുരത്ത് രൂപീകൃതമായ ഓൾ കേരള ബ്ലഡ് ഡോണേഴ്സ് സൊസൈറ്റിക്ക് പറയാനുള്ളത്. സൊസൈറ്റി ഉപാധ്യക്ഷൻ KP രാജഗോപാലൻ ആകാശവാണി വാർത്തകളോട്.
5: NCC, NSS, സ്കൗട്ട് ഇവരുമായിട്ടൊക്കെ ചേർന്ന് ക്യാമ്പുകളൊക്കെ നടത്താൻ തുടങ്ങി. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് സ്കൂളുകളിൽ രക്തദാനം ആരംഭിച്ചത് കേരളത്തിലാണ്. ഞങ്ങൾ ബോധവൽക്കരണ ക്ലാസ്, സെമിനാറുകള്, റാലികള്, അങ്ങനെ പല ഇതും രക്തദാന പ്രൊമോഷന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നു. രക്തം എന്ന് പറയുമ്പോൾ തന്നെ പലർക്കും പേടിയാണ് കൊടുക്കാൻ. രക്തദാനം ചെയ്യുന്നത് എന്റെയും കൂടെ ഉത്തരവാദിത്വമാണ്, കടമയാണ് എന്ന് ഓരോ യുവജനതയും ചിന്തിക്കേണ്ടതാണ്.
2: മുതിർന്ന പൌരരോടുള്ള അതിക്രമങ്ങൾക്കെതിരെയുള്ള ബോധവത്കരണ ദിനാചരണം നാളെ. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. വയോജനങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാനുള്ള ബോധവത്കരണ സന്ദേശം പൊതുജനങ്ങളിൽ എത്തിക്കുന്നതിനാണ് എല്ലാ വർഷവും June 15 ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ബിയോണ്ട് അവയർനെസ്, മേക്കിംഗ് എൽഡർ അബ്യൂസ് പ്രിവെൻഷൻ വർക്ക് എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. ബിർമിംഗ്ഹാമിൽ രാത്രി 7 മണിക്കാണ് മത്സരം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാവിലെ നടന്ന മത്സരങ്ങളിൽ സ്കോട്ട്ലൻഡിനും ഓസ്ട്രേലിയയ്ക്കും ജയം. സ്കോട്ട്ലൻഡ് ഹെയ്തിയെയും ഓസ്ട്രേലിയ തുർക്കിയെയുമാണ് പരാജയപ്പെടുത്തിയത്. നെതർലൻഡ്സ്, ജപ്പാൻ, ഐവറി കോസ്റ്റ്, സ്പെയിൻ അടക്കമുള്ള വമ്പൻ ടീമുകൾ നാളെ മത്സരിക്കാൻ ഇറങ്ങുന്നുണ്ട്. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
6: 52 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ലോകകപ്പിലേക്ക് യോഗ്യത നേടിയ കരീബിയൻ കരുത്തരായ ഹെയ്തിയെ ഒരൊറ്റ ഗോളിൽ വീഴ്ത്തി സ്കോട്ട്ലൻഡ് വിലപ്പെട്ട 3 പോയിന്റുകൾ സ്വന്തമാക്കി. ബ്രസീലും മൊറോക്കയും ഉൾപ്പെടുന്ന ഗ്രൂപ്പിൽ ഇന്നത്തെ ജയം സ്കോട്ട്ലൻഡിന് ഏറെ നിർണായകമാകും. ഇന്ന് നടന്ന മറ്റൊരു മത്സരത്തിൽ കരുത്തരായ തുർക്കിക്ക് ആസ്ട്രേലിയക്ക് മുന്നിൽ അടിപതറി. മിന്നൽ മുന്നേറ്റത്തിലൂടെ ഇറാൻ കൊണ്ട കളിയുടെ 27-ാം മിനിറ്റിൽ ആസ്ട്രേലിയക്ക് ലീഡ് സമ്മാനിച്ചു. കളിയുടെ ഗതിക്കെതിരെ പ്രത്യാക്രമണത്തിൽ ഒരു ഗോൾ കൂടി തുർക്കിയുടെ വലയിലെത്തിച്ച് ആസ്ട്രേലിയൻ പട വിജയം ആധികാരികമാക്കി.
2: മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറക്കും. വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിയിക്കും. +1 പ്രവേശനത്തിന്റെ ആദ്യ അലോട്ട്മെന്റ് പട്ടിക പ്രകാരമുള്ള പ്രവേശന നടപടികൾ നാളെ മുതൽ ഈ മാസം 17 വൈകിട്ട് 5 മണി വരെ നടക്കും. അലോട്ട്മെന്റ് വിവരങ്ങൾ ഹയർ സെക്കൻഡറി അഡ്മിഷൻ വെബ്സൈറ്റായ HSCAP.kerala.gov.in ലഭ്യമാണ്. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ വിഭാഗം NSQF അധിഷ്ഠിത കോഴ്സുകളിലേക്കുള്ള 1-ാം വർഷ ഏകജാലക പ്രവേശനത്തിന്റെ 1-ാം അലോട്ട്മെന്റും നാളെ admission.vhscportal.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനത്തിന്റെ ഭാഗമായി ഫ്രാൻസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ആരോഗ്യമന്ത്രി K മുരളീധരന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് അവലോകന യോഗം. സംസ്ഥാനത്ത് ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് നാളെ തുടക്കം. രക്തദാനത്തിന്റെ പ്രാധാന്യം തിരിച്ചറിയുക എന്ന സന്ദേശവുമായി ഇന്ന് ലോക രക്തദാന ദിനം. സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ്. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: ಆಕಾಶವಾಣಿ
1: ലോക രക്തദാതാ ദിനത്തോടനുബന്ധിച്ച് ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ വിദഗ്ധയും ബ്ലഡ് ബാങ്ക് കൺസൾട്ടന്റുമായ ഡോക്ടർ സനൂജ പിങ്കി സംസാരിക്കുന്നു.
2: ലോകമെമ്പാടും ഓരോ വർഷവും ജൂൺ 14 ലോക രക്തദാതാക്കളുടെ ദിനമായി ആചരിക്കുന്നു. രക്തത്തിന്റെ പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കുവാനും സ്വമേധയാ രക്തദാനം ചെയ്യുന്ന ദാതാക്കളെ ആദരിക്കുവാനുമാണ് ഈ ദിനം ആചരിക്കുന്നത്. ABO രക്തഗ്രൂപ്പുകൾ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ കോൾ ലാൻസ്റ്റീനറിന്റെ ജന്മദിനമാണിത്. ഈ കണ്ടെത്തൽ ശാസ്ത്രലോകത്തിൽ ശസ്ത്രക്രിയകൾ സുരക്ഷിതമാക്കാൻ കാരണമായി. രക്തത്തിന്റെ ആവശ്യം സ്ഥിരമാണ്. രക്തം കൃത്രിമമായി നിർമ്മിക്കാൻ കഴിയില്ല. ഒരു രോഗിയുടെ ജീവൻ രക്ഷിക്കുവാൻ മനുഷ്യരക്തം മാത്രമാണ് ആശ്രയം. ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ രക്തം ഉപയോഗരഹിതവും ആകുന്നു. അതുകൊണ്ട് തന്നെ നിരന്തരമായ രക്തദാനം ഉറപ്പാക്കേണ്ടതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ അടിയന്തര ഘട്ടങ്ങളിൽ രക്തം കണ്ടെത്തുവാനുമുള്ള ബുദ്ധിമുട്ട് കുറയുന്നു. മാത്രമല്ല സുരക്ഷിത രക്തലഭ്യത ഉറപ്പാക്കുകയും ചെയ്യുന്നു. ഓരോ 2 സെക്കൻഡും ലോകത്ത് ഒരാൾക്ക് രക്തം ആവശ്യമായി വരുന്നു. രക്തം ആവശ്യമായി വരുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? അപകടങ്ങൾ കാരണമുള്ള അമിതമായ രക്തസ്രാവം, പ്രസവാനന്തര രക്തസ്രാവം, അവയവങ്ങൾ മാറ്റിവെക്കുന്നത് പോലെയുള്ള വലിയ ശസ്ത്രക്രിയകൾ, ക്യാൻസർ ബാധിതർ, താലസീമിയ, സിക്കിൾ സെൽ രോഗങ്ങൾ, പ്ലേറ്റ്ലറ്റ് കുറയുന്ന വൈറൽ പനികൾ, അണുബാധ തുടങ്ങിയവയാണ്. ആർക്കൊക്കെ രക്തദാനം ചെയ്യാം? 18 മുതൽ 65 വയസ്സിനിടയിലുള്ള, ശരീരഭാരം 45 കിലോയ്ക്ക് മുകളിലുള്ള, ആരോഗ്യവാനായ ഏതൊരു സ്ത്രീക്കും പുരുഷനും രക്തദാനം ചെയ്യാവുന്നതാണ്. രക്തദാനം സുരക്ഷിതമാണോ? രക്തദാനം തികച്ചും സുരക്ഷിതമായ പ്രക്രിയയാണ്. അണുവിമുക്തമായ, ഒരു തവണ മാത്രം ഉപയോഗിക്കുന്ന സൂചിയും ബ്ലഡ് ബാഗുകളുമാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദാതാവിന് ഒരു തരത്തിലും രോഗബാധ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. രക്തദാനത്തിന്റെ പ്രാധാന്യം എന്തെല്ലാമാണ്? ഹൃദയത്തിന്റെ പ്രവർത്തനശേഷി വർദ്ധിപ്പിക്കുന്നു, കൊഴുപ്പിന്റെ അളവ് കുറയ്ക്കുന്നു, രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നു, സ്വയം വൈദ്യ പരിശോധനയ്ക്കും ചില അസുഖങ്ങൾക്കും ടെസ്റ്റ് ചെയ്യപ്പെടുന്നു, ഇരുമ്പിന്റെ അംശം നിയന്ത്രിക്കുന്നു, പുതിയ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു എന്നിവയാണ്. ഒരാൾക്ക് വർഷത്തിൽ എത്ര തവണ രക്തദാനം ചെയ്യാം? ആരോഗ്യമുള്ള ഒരാളുടെ ശരീരത്തിൽ 4 മുതൽ 5 ലിറ്റർ ബ്ലഡ് വരെയുണ്ട്. രക്തദാനത്തിലൂടെ 350-450 ml ബ്ലഡ് മാത്രമാണ് എടുക്കുന്നത്. പുരുഷന്മാർക്ക് 4 തവണയും സ്ത്രീകൾക്ക് 3 തവണയും വർഷത്തിൽ രക്തദാനം ചെയ്യാം. ആർക്കൊക്കെയാണ് രക്തദാനം ചെയ്യാൻ പാടില്ലാത്തത്? താൽക്കാലികമായി രക്തദാനത്തിൽ നിന്നും ഒഴിവാകേണ്ട സാഹചര്യങ്ങൾ നോക്കാം. വലിയ സർജറികൾ കഴിഞ്ഞാൽ 1 വർഷം, ചെറിയ സർജറികൾ കഴിഞ്ഞാൽ 3 മാസം, പച്ചകുത്തൽ 1 വർഷം, പല്ല് ക്ലീൻ ചെയ്താൽ 2 ദിവസം, റൂട്ട് കനാൽ TT വാക്സിൻ 2 ആഴ്ച, പേ വിഷബാധയുടെ കുത്തിവെപ്പെടുത്താൽ 1 വർഷം, ആന്റിബയോട്ടിക്സ് 14 ദിവസം, ഡെങ്കിപ്പനി 6 മാസം, ചിക്കൻ പോക്സ്, മുണ്ടിനീര്, മണ്ണൻ 14 ദിവസം, മഞ്ഞപ്പിത്തത്തിന്റെ A വൈറസ് ബാധിച്ചാൽ 1 വർഷവും, മഞ്ഞപ്പിത്തത്തിന്റെ BC വൈറസ് ബാധിച്ചാൽ പൂർണ്ണമായി രക്തദാനം ചെയ്യാൻ പാടുള്ളതല്ല. ഇനി തൈറോയ്ഡ് രോഗങ്ങൾ. ഹൈപ്പോതൈറോയിഡിന് മരുന്ന് കഴിക്കുന്നു, എന്നാൽ TSH നോർമൽ ആയിട്ടുള്ളവർക്ക് രക്തദാനം ചെയ്യാം. T3 T4 കൂടുതലായുള്ളവർക്ക് രക്തദാനം ചെയ്യാൻ പാടുള്ളതല്ല. ഇൻസുലിൻ എടുക്കുന്നവർക്ക് രക്തദാനം ചെയ്യാൻ പാടുള്ളതല്ല. സ്ത്രീകൾക്ക് ഗർഭാവസ്ഥയിൽ, ആർത്തവം, മുലയൂട്ടൽ എന്നീ സമയത്ത് രക്തദാനം ചെയ്യാൻ പാടുള്ളതല്ല. ശാശ്വതമായി രക്തദാനത്തിൽ നിന്നും മാറി നിൽക്കേണ്ടവർ ആരൊക്കെയാണ്? ക്യാൻസർ, എയ്ഡ്സ് ബാധിതർ, മഞ്ഞപ്പിത്തം അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് BC വൈറസ് ബാധിച്ചവർ, കുഷ്ഠം ബാധിച്ചവർ, ഹൃദയം, വൃക്ക, കരൾ എന്നീ അവയവങ്ങൾക്ക് അസുഖമുള്ളവർ രക്തദാനം ചെയ്യാൻ പാടുള്ളതല്ല. രക്തദാനം ചെയ്യുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അയഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുക, നന്നായി വെള്ളം കുടിക്കുക, 4 മണിക്കൂറിനുള്ളിൽ ഭക്ഷണം കഴിച്ചിരിക്കണം. കൊഴുപ്പില്ലാത്ത ഭക്ഷണമാണ് നല്ലത്. 5 മുതൽ 6 മണിക്കൂർ വരെ ഉറങ്ങിയിരിക്കണം. രക്തദാനം ചെയ്യുന്നതിന് 48 മണിക്കൂർ മുന്നേ മദ്യപാനവും 24 മണിക്കൂർ മുന്നേ പുകവലിയും ഒഴിവാക്കുക. നല്ല ആരോഗ്യം ഉറപ്പാക്കുക. നിങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് ഡോക്ടറുമായി സംസാരിക്കുക. രക്തദാനം ചെയ്ത ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അടുത്ത 24 മണിക്കൂർ നന്നായി വെള്ളം കുടിക്കുക. രക്തദാനത്തിന് ശേഷമുള്ള ബാൻഡേഡ് നാല് മണിക്കൂർ കഴിഞ്ഞ് മാത്രം മാറ്റുക. കഠിനമായ വ്യായാമം, ജോലി, പുകവലി, മദ്യപാനം എന്നിവ അന്നേ ദിവസം ഒഴിവാക്കുക. രക്തദാനം ചെയ്ത സ്ഥലത്ത് രക്തസ്രാവമുണ്ടെങ്കിൽ കൈ ഉയർത്തിപ്പിടിക്കുകയോ അവിടെ സമ്മർദ്ദം കൊടുക്കുകയോ ചെയ്യുക. ക്ഷീണമോ തലകറക്കമോ അനുഭവപ്പെട്ടാൽ പെട്ടെന്ന് നിലത്ത് കിടക്കുക, കാലുകൾ തറനിരപ്പിൽ നിന്നും ഉയർത്തിവെക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ രക്തചംക്രമണം കൂടുന്നു. സ്ഥിരമായി രക്തദാനം ചെയ്യുന്നവർ ഉൾപ്പെടുത്തേണ്ട ആഹാരം എന്തെല്ലാമാണ്? അയൺ അല്ലെങ്കിൽ ഇരുമ്പിന്റെ അംശം അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുക. ചീര, മുരിങ്ങയില, പച്ചിലക്കറികൾ, ബീട്രൂട്ട്, കടല, ഗ്രീൻ പീസ്, നട്സ്, റാഗി, ശർക്കര, ഈന്തപ്പഴം, ഉണക്കമുന്തിരി എന്നിവ ഭക്ഷണത്തിൽ ധാരാളം ഉൾപ്പെടുത്തുക. ദാനം ചെയ്ത രക്തത്തിന്റെ പ്രോസസ്സിംഗ് എങ്ങനെയാണ്? ഒരു യൂണിറ്റ് രക്തദാനം ചെയ്താൽ അത് നേരിട്ട് രോഗിക്ക് നൽകാറില്ല. രക്തബാങ്കിൽ പ്രത്യേക ഉപകരണങ്ങളുടെ സഹായത്തോടെ ആ രക്തം വിവിധ ഘടകങ്ങളായി വേർതിരിക്കുന്നു. ചുവന്ന രക്താണുക്കൾ, പ്ലേറ്റ്ലെറ്റുകൾ, പ്ലാസ്മ എന്നിവയാണ് പ്രധാന ഘടകങ്ങൾ. ഓരോ ഘടകവും വ്യത്യസ്ത രോഗികൾക്ക് ആവശ്യാനുസരണം നൽകുന്നു. അതിനാൽ ഒരു രക്തദാനത്തിലൂടെ മൂന്നോ അതിലധികമോ രോഗികൾക്ക് സഹായം ലഭിക്കാം. കൂടാതെ രക്തം സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കാൻ HIV, മഞ്ഞപ്പിത്തത്തിന്റെ BC വൈറസ്, സിഫിലിസ്, മലേറിയ തുടങ്ങിയ രോഗങ്ങൾക്കായുള്ള പരിശോധനകളും നടത്തുന്നു. ചില രക്തബാങ്കുകൾ ന്യൂക്ലിക് ആസിഡ് ടെസ്റ്റിംഗ്, HIV, ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി എന്നീ രോഗങ്ങൾക്കായി ചെയ്യുന്നു. ന്യൂക്ലിക് ആസിഡ് ടെസ്റ്റിംഗ് ശരിക്കുമുള്ള വൈറസിന്റെ ജനിതക ഘടകത്തെ കണ്ടുപിടിക്കുന്നതോടെ സാധാരണ പരിശോധനയിൽ കണ്ടുപിടിക്കാൻ പറ്റാത്ത രോഗത്തെ കണ്ടുപിടിക്കാൻ കഴിയുന്നു. എന്താണ് ഏഫറസിസ് ദാനം? ഏഫറസിസ് ദാനം എന്നത് രക്തദാനത്തിന്റെ ഒരു പ്രത്യേക രീതിയാണ്. ഈ പ്രക്രിയയിൽ ദാതാവിൽ നിന്നും രക്തം ഒരു പ്രത്യേക യന്ത്രത്തിലൂടെ കടത്തിവിടുകയും ആവശ്യമായ ഘടകം മാത്രം ശേഖരിക്കുകയും ശേഷിക്കുന്ന രക്തഘടകങ്ങൾ ദാതാവിന് തന്നെ തിരികെ നൽകുകയും ചെയ്യുന്നു. ഏറ്റവും കൂടുതലായിട്ട് നടക്കുന്നത് പ്ലേറ്റ്ലെറ്റ് ഏഫറസിസ് ആണ്. ക്യാൻസർ രോഗികൾ, രക്താർബുദ രോഗികൾ, കീമോതെറാപ്പി സ്വീകരിക്കുന്നവർ തുടങ്ങിയവർക്ക് പ്ലേറ്റ്ലെറ്റ് ഏറ്റവും കൂടുതലായിട്ട് ആവശ്യമായി വരുന്നു. ഒരൊറ്റ ഏഫറസിസ് ദാതാവിൽ നിന്നും ലഭിക്കുന്ന പ്ലേറ്റ്ലെറ്റിന്റെ അളവ് പല സാധാരണ രക്തദാതാക്കളിൽ നിന്നും ലഭിക്കുന്ന പ്ലേറ്റ്ലെറ്റുകൾക്ക് തുല്യമായിരിക്കും. എന്താണ് ഏഫറസിസ് സ്റ്റെം സെൽ ദാനം? ചില ഗുരുതര രക്തരോഗങ്ങൾ, രക്താർബുദം, ലുക്കീമിയ പോലത്തെ, ലിംഫോമ, അപ്ലാസ്റ്റിക് അനീമിയ തുടങ്ങിയ രോഗങ്ങളുടെ ചികിത്സയിൽ സ്റ്റെം സെൽ മാറ്റിവെക്കൽ വളരെ പ്രധാനമാണ്. ഇതിനാവശ്യമായ സ്റ്റെം സെൽ ഇന്ന് കൂടുതലായും എഫറസിസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചാണ് ശേഖരിക്കുന്നത്. ദാതാവിന് ഏതാനും ദിവസങ്ങൾ പ്രത്യേക മരുന്ന് നൽകി അസ്ഥിമജ്ജയിലെ സ്റ്റെം സെല്ലിനെ രക്തത്തിലോട്ട് എത്തിക്കുന്നു. തുടർന്ന് ഏഫറസിസ് യന്ത്രത്തിന്റെ സഹായത്തോടെ രക്തം ശേഖരിച്ച് അതിൽ സ്റ്റെം സെൽ മാത്രം വേർതിരിച്ച് എടുക്കുകയും ബാക്കിയുള്ള ഘടകങ്ങൾ ദാതാവിന് തിരികെ നൽകുകയും ചെയ്യുന്നു. ശസ്ത്രക്രിയയോ അനസ്തീഷ്യയോ ഇല്ലാതെ നടത്താൻ കഴിയുന്ന സുരക്ഷിതമായ ഒരു പ്രക്രിയയാണ് പെരിഫറൽ ബ്ലഡ് സ്റ്റെം സെൽ ദാനം. രക്തദാനം സുരക്ഷിതമാണ്, ലളിതമാണ്, മഹത്തായ മനുഷ്യ സേവനമാണ്. ഒരു യൂണിറ്റ് രക്തം നിരവധി രോഗികളുടെ ജീവിതത്തിൽ പ്രതീക്ഷയുടെ വെളിച്ചമാകാൻ കഴിയും. അതുകൊണ്ട് തന്നെ ആരോഗ്യവാന്മാരായ എല്ലാവരും സ്ഥിരമായി സ്വമേധയാ രക്തദാനം ചെയ്യാൻ മുന്നോട്ട് വരണം. ഇന്ന് നാം ദാതാവാകാം, നാളെ നമ്മളോ നമ്മുടെ പ്രിയപ്പെട്ടവർക്കോ രക്തം ആവശ്യമായി വരാം. രക്തദാനം മനുഷ്യരെ ബന്ധിപ്പിക്കുന്ന ഏറ്റവും മഹത്തായ സേവനമാണ്. രക്തദാനം മഹാദാനം എന്ന സന്ദേശം നമുക്ക് എല്ലാവർക്കും ഏറ്റെടുക്കാം.
1: ലോക രക്തദാതാ ദിനത്തോടനുബന്ധിച്ച് ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ വിദഗ്ധയും ബ്ലഡ് ബാങ്ക് കൺസൾട്ടന്റുമായ ഡോക്ടർ സനൂജ പിങ്കി സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 58 സെക്കൻഡും. ഇനി വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. വിദേശ പര്യടനത്തിനായി ഫ്രാൻസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. കഴിഞ്ഞ 12 വർഷമായി സാധാരണക്കാർക്ക് താങ്ങാവുന്ന രീതിയിൽ ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള ഓൺലൈൻ യോഗ പരിപാടി സംഘടിപ്പിച്ച് ആയുഷ് മന്ത്രാലയം. അതിരുകൾക്കപ്പുറം മനുഷ്യത്വത്തെ ഒന്നിപ്പിക്കാൻ യോഗയ്ക്ക് കഴിയുമെന്ന് കേന്ദ്രമന്ത്രി പ്രതാപ് റാവു ജാദവ്. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിൽ ഇന്ന് ഒപ്പുവെക്കുമെന്ന് US പ്രസിഡന്റ്. കരാർ ഒപ്പുവെക്കൽ ഉറപ്പിക്കാതെ ഇറാൻ. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പിൽ ഓസ്ട്രേലിയയ്ക്കും സ്കോട്ട്ലൻഡിനും ജയം. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. ദ്വിരാഷ്ട്ര സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിൽ എത്തിച്ചേർന്നു. ഫ്രഞ്ച് നഗരമായ നീസിൽ എത്തിയ ശ്രീ മോദിക്ക് ഊഷ്മള വരവേൽപ്പാണ് ലഭിച്ചത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി അദ്ദേഹം ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യയുടെ നവീകരണ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ പ്രദർശിപ്പിക്കുന്ന ഭാരത് ഇന്നൊവേറ്റ്സ് പരിപാടിക്ക് പ്രധാനമന്ത്രിയും ഫ്രഞ്ച് പ്രസിഡന്റും സംയുക്തമായി ഇന്ന് തുടക്കം കുറിക്കും. തുടർന്ന് പ്രധാനമന്ത്രി

0: സ്ലോവാക്കിയയിലേക്ക് തിരിക്കും. നീസിൽ തനിക്ക് ലഭിച്ച ഊഷ്മള സ്വീകരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ പ്രവാസികൾക്ക് നന്ദി പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി ഫ്രാൻസിൽ നിന്നും ആകാശവാണി പ്രതിനിധി ശൈലേഷ് മേനോൻ.
1: Prime Minister Narendra Modi will today join French President Emmanuel Macron for the inauguration of Bharat Innovates at the Palais des Expositions in Nice. Following the event, Prime Minister Modi and President Macron will hold bilateral talks at Villa Kirlos. The two leaders are expected to discuss cooperation in defense technology, trade and innovation, besides exchanging views on key regional and global development. The Prime Minister will later depart for Slovakia for the second leg of his visit.
0: ഫ്രാൻസിൽ നടക്കാനിരിക്കുന്ന G7 ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള ലോക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. ബുധനാഴ്ച ട്രംപ് പ്രധാനമന്ത്രിയുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ സാമ്പത്തിക വളർച്ച, വിതരണ ശൃംഖലകൾ, നിർമ്മിത ബുദ്ധി, ആഗോള സുരക്ഷാ വെല്ലുവിളികൾ എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്യുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചതിൽ ആശംസകൾ അറിയിച്ച സെർബിയൻ പ്രസിഡന്റ് അലക്സാണ്ടർ വുസിക്കിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. സെർബിയയുമായുള്ള സൗഹൃദത്തെ ഇന്ത്യ വളരെയധികം വിലമതിക്കുന്നുവെന്നും വരും വർഷങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പങ്കാളിത്തം കൂടുതൽ ശക്തമായി വളരുമെന്നും ശ്രീ മോദി സമൂഹമാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. കഴിഞ്ഞ 12 വർഷമായി സാധാരണക്കാർക്ക് താങ്ങാവുന്ന രീതിയിൽ ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ സംരക്ഷണ പദ്ധതിയായ ആയുഷ്മാൻ ഭാരതിലൂടെ സാധാരണക്കാർക്ക് ഉയർന്ന നിലവാരമുള്ള ചികിത്സ നൽകുന്ന രാജ്യമായി അറിയപ്പെടുന്നതിൽ അഭിമാനിക്കുന്നുവെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആരോഗ്യകരമായ ഒരു ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിനായി സർക്കാർ ഇത്തരം പ്രവർത്തനങ്ങൾ തുടരുമെന്നും ശ്രീ മോദി പറഞ്ഞു. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിൽ ഇന്ന് ഒപ്പുവെക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇതിന്റെ ഭാഗമായി തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലെടുക്ക് എല്ലാവർക്കുമായി തുറന്നുകൊടുക്കുമെന്നും ട്രംപ് സാമൂഹ്യമാധ്യമത്തിലൂടെ അറിയിച്ചു. എന്നാൽ കരാർ പ്രതീക്ഷിച്ച രീതിയിൽ മുന്നോട്ടു പോയില്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകുമെന്നും ട്രംപ് പറഞ്ഞു. അതേസമയം കരാറിൽ ഒപ്പുവെക്കുന്നത് ഉടനടി നടക്കാൻ സാധ്യതയില്ലെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായ് അറിയിച്ചു. ചന്ദ്ര ഉപരിതലത്തിലെ അതിശൈത്യത്തിൽ നിന്നും ലാൻഡറുകളെ സംരക്ഷിക്കുന്നതിന് കൃത്രിമ താപ സംവിധാനം വികസിപ്പിക്കാൻ ആണവോർജ വകുപ്പുമായി സഹകരിക്കുമെന്ന് ISRO ചെയർമാൻ വി നാരായണൻ. ബംഗളൂരുവിൽ നടന്ന CSIR റൈസ് കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചന്ദ്രന്റെ തണുത്തുറഞ്ഞ കാലാവസ്ഥയിൽ ചുരുങ്ങിയത് 200 ദിവസമെങ്കിലും നിലനിൽക്കാൻ സാധിക്കുന്ന പുതിയ ലാൻഡർ വികസിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നും ISRO മേധാവി പറഞ്ഞു. ഇന്ന് ലോക രക്തദാന ദിനം. രക്തദാനത്തിന്റെ പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കുന്നതിനായി എല്ലാ വർഷവും June 14 ലോക രക്തദാന ദിനമായി ആചരിക്കുന്നത്. മനുഷ്യത്വത്തിന്റെ ഒരു തുള്ളി രക്തം നൽകൂ, ജീവൻ രക്ഷിക്കൂ എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. രക്തദാനം ജീവൻ രക്ഷിക്കാനുള്ള ലളിതമായ മാർഗമാണെന്നും മിഥ്യാധാരണകൾ മാറ്റി എല്ലാവരും രക്തദാനത്തിനായി മുന്നോട്ട് വരണമെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: അന്താരാഷ്ട്ര യോഗ ദിനത്തിന് മുന്നോടിയായി ആയുഷ് മന്ത്രാലയം ആഗോള ഓൺലൈൻ യോഗ പരിപാടി സംഘടിപ്പിച്ചു. ഗിന്നസ് ലോക റെക്കോർഡ് സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ നടന്ന പരിപാടിയിൽ 130 രാജ്യങ്ങളിൽ നിന്നുള്ളവർ പങ്കെടുത്തു. ചടങ്ങിൽ ആയുഷ് മന്ത്രി പ്രതാപ് റാവു ജാദവ് പങ്കെടുത്തു. യോഗ ഒരു ജനകീയ പ്രസ്ഥാനമായി മാറിയെന്നും അതിരുകൾക്കപ്പുറം മനുഷ്യത്വത്തെ ഒന്നിപ്പിക്കാൻ യോഗയ്ക്ക് കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു.
3: यह एक वैश्विक संदेश देने का भी मौका है कि योग की किस प्रकार सीमाओं, भाषाओं, संस्कृतियों और देशों से परे संपूर्ण मानवता को एक सूत्र में जोड़ने की क्षमता रखता है.
0: June 21 നടക്കുന്ന അന്താരാഷ്ട്ര യോഗാ ദിന പരിപാടികളിൽ എല്ലാവരും പങ്കെടുക്കാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകളെ പ്രചോദിപ്പിക്കുന്ന കാലാതീതമായ മൂല്യങ്ങളെ യോഗ പ്രതിഫലിപ്പിക്കുന്നുവെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ്. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി തജിക്കിസ്ഥാനിലെ ദുഷാൻബയിൽ നടന്ന യോഗാ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫിഫ ലോകകപ്പിൽ ഇന്ന് രാവിലെ നടന്ന മത്സരങ്ങളിൽ ഓസ്ട്രേലിയയ്ക്കും സ്കോട്ട്ലൻഡിനും ജയം. തുർക്കിക്കെതിരെ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ഓസ്ട്രേലിയയുടെ ജയം. എതിരില്ലാത്ത 1 ഗോളിനാണ് സ്കോട്ട്ലൻഡ് ഹെയ്റ്റിയെ പരാജയപ്പെടുത്തിയത്. പുലർച്ചെ നടന്ന ഖത്തർ സ്വിറ്റ്സർലൻഡ് ബ്രസീൽ മൊറോക്കോ മത്സരങ്ങൾ സമനിലയിൽ കലാശിച്ചു. ഇന്ന് രാത്രി നടക്കുന്ന മത്സരത്തിൽ ജർമ്മനി ക്യൂറസാവയോയെ നേരിടും. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. ബിർമിംഗ്ഹാമിൽ രാത്രി 7 മണിക്കാണ് മത്സരം. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കില്ല. നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ കോഴിക്കോടെത്തി. കളക്ട്രേറ്റിൽ അവലോകന യോഗത്തിൽ മന്ത്രി പങ്കെടുക്കുകയാണ്. തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അദ്ദേഹം സന്ദർശനം നടത്തും. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. സമ്പർക്ക പട്ടികയിലുള്ള 4 പേരെ കൂടി ഇന്നലെ നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതേസമയം നിപ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മാധ്യമങ്ങളോട് പറഞ്ഞു. കേരളത്തിൽ ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ വകുപ്പുകളുടെ നേതൃത്വത്തിൽ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ തുടരുന്നു. വയനാട്, മലപ്പുറം, തിരുവനന്തപുരം, ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളിൽ ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്നലെ തൃശൂർ വടക്കാഞ്ചേരി മംഗലത്ത് 2 കുട്ടികൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. പ്രദേശത്ത് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ സൗകര്യം കേരളത്തിൽ ഈ മാസം 16 മുതൽ 30 വരെ ലഭ്യമാകും. ജൂലൈ 1 മുതൽ 30 വരെയാണ് സെൻസസിന്റെ 1ാം ഘട്ടം. രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ സെൻസസ് ആണ് ആരംഭിക്കുന്നത്. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23-ന് നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ നടത്തിയെന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരാതിയെ തുടർന്ന് US ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിനെതിരെ ബംഗളൂരു പോലീസ് കേസെടുത്തു. സ്ഥാപനത്തിന്റെ വിദേശ ഫണ്ടുകൾ രാജ്യത്തെ നക്സൽ ബാധിത പ്രദേശങ്ങളിൽ അനധികൃതമായി വിനിയോഗിച്ചുവെന്നാണ് ED ആരോപണം. ഈ വർഷം ഏപ്രിൽ മാസം നടത്തിയ പരിശോധനയിലാണ് സ്ഥാപനം ഫെമാ നിയമം ലംഘിച്ചതായി കണ്ടെത്തിയതെന്ന് ED അറിയിച്ചു. തൊഴിൽ സ്ഥിതി വിവര കണക്കുകൾ സംബന്ധിച്ച ഉന്നതതല സാങ്കേതിക വിദഗ്ധ സമിതിയുടെ ചെയർമാനായി സാമ്പത്തിക വിദഗ്ധൻ പ്രൊഫസർ അലക് എൻ ശർമ്മയെ കേന്ദ്ര സർക്കാർ നിയമിച്ചു. നിലവിൽ അദ്ദേഹം മാനവ വികസന കേന്ദ്രത്തിന്റെ ഡയറക്ടറാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. വിദേശ പര്യടനത്തിനായി ഫ്രാൻസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. കഴിഞ്ഞ 12 വർഷമായി സാധാരണക്കാർക്ക് താങ്ങാവുന്ന രീതിയിൽ ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആഗോള ഓൺലൈൻ യോഗ പരിപാടി സംഘടിപ്പിച്ച് ആയുഷ് മന്ത്രാലയം. അതിരുകൾക്കപ്പുറം മനുഷ്യത്വത്തെ ഒന്നിപ്പിക്കാൻ യോഗയ്ക്ക് കഴിയുമെന്ന് കേന്ദ്രമന്ത്രി പ്രതാപ് റാവു ജാദവ്. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിൽ ഇന്ന് ഒപ്പുവയ്ക്കുമെന്ന് US പ്രസിഡന്റ്. കരാർ ഒപ്പുവയ്ക്കൽ ഉറപ്പിക്കാതെ ഇറാൻ. കേരളത്തിൽ ശക്തമായ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പിൽ ഓസ്ട്രേലിയയ്ക്കും സ്കോട്ട്ലൻഡിനും ജയം. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
4: ആകാശവാണി, സമയം 1 മണി. രഞ്ജിനി. ശ്രോതാക്കൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ട മലയാള ചലച്ചിത്ര ഗാനങ്ങൾ. മഴ അന്നും ഇന്നും എന്നും നമുക്ക് ഓരോ ഓർമ്മയാണ്. ഓർക്കുവാനായി എന്തെങ്കിലുമൊക്കെ ബാക്കി വയ്ക്കാതെ ഒരു മഴയും പെയ്തു തോരുന്നില്ല. പുറത്ത് ഇപ്പോഴും മഴ ചാറുകയാണ്. ആ മഴ പെയ്തോട്ടെ അല്ലേ. ഇവിടെ നമുക്ക് ആരംഭിക്കാം രഞ്ജിനി. പരിപാടിയിൽ നിങ്ങളോടൊപ്പം ചേരുന്നു ലങ്കേഷ് അഗസ്ത്യകോട്.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും രഞ്ജിനിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ രഞ്ജിനിയിലെ ആദ്യത്തെ കത്ത് വായിക്കാം. പ്രയാർ വടക്കു നിന്നുള്ള ഓച്ചിറ ശിവകുമാർ അയച്ച കത്താണിത്. കത്തിൽ ഇങ്ങനെ പറയുന്നു: പ്രിയ രഞ്ജിനി, നാളെ മിഥുനം 1-ാം തീയതി. ജൂൺ 15-16 തീയതികളിൽ ഓച്ചിറക്കളിയാണ്. ഓച്ചിറയിലെ ഒരു പ്രധാന ചടങ്ങാണ് ഇത്. ഉത്സവ പ്രതീതി ഉണർത്തുന്ന ഈ ദിനത്തെ സന്തുഷ്ടമാക്കുവാൻ പാദമുദ്ര എന്ന ചിത്രത്തിലെ അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓംകാരമൂർത്തി ഓച്ചിറയിൽ എന്ന ഗാനം ജൂൺ 14-ാം തീയതിയിലെ രഞ്ജിനിയിൽ കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഓച്ചിറ

ശിവകുമാർ പ്രയാർ വടക്ക്. 1988 ആർ സുകുമാരൻ സംവിധാനം ചെയ്ത പാദമുദ്ര എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും ഗായക സംഘവും പാടിയ ഗാനമാണിത്. ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് ഹരി കുടപ്പനക്കുന്നാണ്, സംഗീതം നൽകിയത് വിദ്യാധരൻ. നമുക്ക് ആ ഗാനം കേൾക്കാം.

പ്രയാർ വടക്ക് നിന്നുള്ള ഓച്ചിറ ശിവകുമാർ ആവശ്യപ്പെട്ട ഗാനമാണ് ഇപ്പോൾ കേട്ടത്. രഞ്ജിനിയിലെ അടുത്ത കത്ത് ആലപ്പുഴ ജില്ലയിലെ പാതിരപ്പള്ളി എന്ന സ്ഥലത്തു നിന്ന് ആർ സതീശൻ, അനുപമ, അശ്വിൻ, അഭിരാമി, രേണുക, ബാബു, ഗീത എന്നിവർ അയച്ചതാണ് കത്ത് വായിക്കാം. പ്രിയ രഞ്ജിനിക്ക്, മലയാള ചലച്ചിത്ര രംഗത്തെ മറുനാട്ടിൽ നിന്ന് മലയാളക്കരയിലേക്ക് പറിച്ചു നട്ട പ്രതിഭാധനായിരുന്നു ശ്രീ എം കുഞ്ചാക്കോ. അദ്ദേഹത്തിൻ്റെ ഉദയ സ്റ്റുഡിയോ പാതിരപ്പള്ളിയിലായിരുന്നു. ഇന്ന് ആ സ്ഥാപനം നാമാവശേഷമായിരിക്കുന്നു. കുഞ്ചാക്കോ നിർമ്മിച്ച് സംവിധാനം ചെയ്ത ഉദയനൻ്റെ മകൻ എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ രചിച്ച് ദേവരാജൻ ഈണം നൽകി യേശുദാസും ബി വസന്തയും ചേർന്ന് ആലപിച്ച ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ, ചന്ദനം പോക്കുന്ന ദിക്കിൽ എന്ന പാട്ട് ഞങ്ങളുടെ ഇഷ്ടഗാന പരിപാടിയായ രഞ്ജിനിയിൽ കൂടി കേൾക്കാൻ കാതോർത്തിരിക്കുകയാണ്. ആലപ്പുഴ പാതിരപ്പള്ളിയിൽ നിന്ന് ആർ സതീശൻ, അനുപമ, അശ്വിൻ, അഭിരാമി, രേണുക, ബാബു, ഗീത തുടങ്ങിയവർ. യേശുദാസും ബി വസന്തയും പാടിയ ഗാനമാണിത്. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ. എം കുഞ്ചാക്കോയുടെ സംവിധാനത്തിൽ 1970 പുറത്തുവന്ന ഉദയനൻ്റെ മകൻ എന്ന ചിത്രത്തിലെ ഗാനമാണിത്. അനശ്വര നടൻ സത്യൻ്റെ ചരമവാർഷിക ദിനമാണല്ലോ നാളെ. ഈ ഗാനം നമുക്ക് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്കായി സമർപ്പിക്കാം. തച്ചോളി ഉദയനായി സത്യനും, അമ്പുവായി പ്രേം നസീറും, തെക്കുംപാട്ട് കുഞ്ഞിയായി രാഗിണിയുമൊക്കെ മത്സരിച്ച് അഭിനയിച്ച ചിത്രം കൂടിയായിരുന്നല്ലോ ഉദയനൻ്റെ മകൻ. ആ ഗാനം ഇതാ.

0: ഇപ്പോൾ കേട്ട ഗാനം രഞ്ജിനിയിലേക്ക് എഴുതി ആവശ്യപ്പെട്ടത് ആലപ്പുഴ പാതിരപ്പള്ളിയിൽ നിന്നുള്ള ആർ സതീശനും കുടുംബവും ആയിരുന്നു.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: രഞ്ജിനി തുടരുകയാണ്. ഇനി ഇന്നത്തെ മൂന്നാമത്തെ കത്ത് വായിക്കാം.

സംഗീത സൗരമയൂരമേ എന്നാരംഭിക്കുന്ന ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് വന്ന കത്തുകളാണിത്. രണ്ടുപേർ ഈ ഗാനത്തിന് വേണ്ടി കത്തുകൾ അയച്ചിട്ടുണ്ട്. കടയ്ക്കാവൂർ നിന്നുള്ള പ്രേമചന്ദ്രൻ നായർ എന്ന ശ്രോതാവും അഞ്ചൽ നിന്നും കുരുവിക്കോണം രവീന്ദ്രനും അയച്ച കത്തുകൾ വായിക്കാം. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ രഞ്ജിനിയിലേക്ക് ഒരു കത്തെഴുതുന്നത്. രഞ്ജിനിയുടെ ഒരു സ്ഥിരം ശ്രോതാവ് കൂടിയാണ് ഞാൻ. മിക്കവാറും പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാൻ ശ്രമിക്കാറുണ്ട്. ഞാനിന്ന് രഞ്ജിനിയിലൂടെ ആവശ്യപ്പെടുന്ന ഗാനം കാണുവാനില്ല എന്ന ചിത്രത്തിൽ എം ജി സ്വരസാഗർ പാടിയ ഗാനമാണ്. കാണുവാനില്ല എന്ന ചിത്രത്തിലെ ഗാനം വച്ചു തരും എന്ന് പ്രതീക്ഷിക്കുന്നു. കടയ്ക്കാവൂർ പ്രേമചന്ദ്രൻ നായർ, കണ്ണമ്മൂല. കുരുവിക്കോണം രവീന്ദ്രൻ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: എൻ്റെ പേര് കുരുവിക്കോണം രവീന്ദ്രൻ. ഞാൻ ആദ്യമായിട്ടാണ് രഞ്ജിനിയിലേക്ക് ഒരു ഗാനം ആവശ്യപ്പെടുന്നത്. ഒരു പുതിയ ഗാനമാണ് വേണ്ടത്. കാണുവാനില്ല എന്ന ചിത്രത്തിൽ അഞ്ചൽ ദേവരാജൻ എഴുതി, വെൺപകൽ സുരേന്ദ്രൻ ഈണം പകർന്ന്, എം ജി സ്വരസാഗർ പാടിയ സംഗീത സൗരമയൂരമേ എന്ന് തുടങ്ങുന്ന ഗാനം. മുൻപ് എഴുത്തുപെട്ടിയിലും സാഹിത്യവേദിയിലും ഒക്കെ നിരന്തരം കേട്ടിരുന്ന ഒരു പേരാണ് ശ്രീ കുരുവിക്കോണം രവീന്ദ്രൻ്റേത്. ഇപ്പോൾ എന്താ എഴുതാത്തത്? വീണ്ടും രഞ്ജിനിയിലേക്ക് എഴുതുക, മടിച്ചിരിക്കരുത്. നമുക്ക് പാട്ട് കേൾക്കാം. 2024 ഒ കെ രവിശങ്കറും രുദ്രയസ് ലാലും ഒക്കെ പ്രധാന വേഷങ്ങൾ ചെയ്ത കാണുവാനില്ല എന്ന ചിത്രത്തിലെ ഗാനമാണിത്. ഈ ചിത്രം സംവിധാനം ചെയ്തത് പോൾ പട്ടത്താനമാണ്. ഗാനരചന അഞ്ചൽ ദേവരാജൻ, സംഗീതം വെൺപകൽ സുരേന്ദ്രൻ, ഗായകൻ എം ജി സ്വരസാഗർ.

0: കടക്കാവൂർ പ്രേമചന്ദ്രൻ നായർ, കുരുവിക്കോണം രവീന്ദ്രൻ എന്നീ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനമായിരുന്നു അത്.
1: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
0: രഞ്ജിനിയിലെ അടുത്ത കത്ത് തൃശൂർ ജില്ലയിലെ കയ്പമംഗലത്ത് നിന്നുള്ള സുലൈമാൻ എന്ന ശ്രോതാവ് അയച്ചതാണ്. കത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: പ്രിയപ്പെട്ട ആകാശവാണിയിലേക്ക്, എൻ്റെ പേര് സുലൈമാൻ, തൃശൂർ ജില്ലയിലെ കയ്പമംഗലം കൂരിക്കുഴിയിൽ നിന്ന് എഴുതുന്നു. എനിക്ക് അപ്പൂപ്പൻ എന്ന ചിത്രത്തിലെ ഇടവപ്പാതിക്ക് കുടയില്ലാതെ, ഇലഞ്ഞിപ്പൂ മരച്ചോട്ടിൽ ഇരുന്നില്ലേ നാം എന്ന് തുടങ്ങുന്ന ഗാനം രഞ്ജിനിയിലൂടെ കേൾപ്പിച്ചാൽ വളരെ സന്തോഷമായിരിക്കും. ഏവർക്കും ആശംസകൾ നേരുകയാണ്. കത്ത് ചുരുക്കട്ടെ: എന്നെ ഉപേക്ഷിക്കരുത്, പ്രതീക്ഷയോടെ പാട്ടിനു വേണ്ടി കാത്തിരിക്കുന്നു. ഒരിക്കലും ഉപേക്ഷിക്കില്ല, പാട്ടിതാ കേൾപ്പിക്കുകയാണ്. യേശുദാസും എൽ ആർ അഞ്ജലിയും പാടിയ ഈ ഗാനം 1976 പി ഭാസ്കരൻ സംവിധാനം ചെയ്ത അപ്പൂപ്പൻ എന്ന ചിത്രത്തിലേതാണ്. ചരിത്രം ആവർത്തിക്കുന്നില്ല എന്ന പേരിൽ വിളംബരം ചെയ്യപ്പെട്ടെങ്കിലും അപ്പൂപ്പൻ എന്ന പേരിൽ തിയേറ്ററിലെത്തിയ ചിത്രമായിരുന്നു ഇത്. ഗാനത്തിൻ്റെ വരികൾ എഴുതിയത് പി ഭാസ്കരനാണ്. സംഗീത സംവിധായകൻ എം എസ് ബാബുരാജ്.

0: തൃശൂർ കയ്പമംഗലത്ത് നിന്നുള്ള സുലൈമാൻ രഞ്ജിനിയോട് ആവശ്യപ്പെട്ട ഗാനമാണ് നമ്മളിപ്പോൾ ആസ്വദിച്ചത്.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
0: പുഴയോരഴകുള്ള പെണ്ണ്, ആലുവ പുഴയോരഴകുള്ള പെണ്ണ്, രഞ്ജിനിയിലെ അടുത്ത ഗാനം ഇതാണ്. ഈ ഗാനം ഇഷ്ടഗാനമാണെന്നറിയിച്ച് രഞ്ജിനിയിലേക്ക് കത്തയച്ചത് ഫോർട്ട് കൊച്ചിയിൽ നിന്നുള്ള ആരുഷ് ആറാണ്. വെള്ളപ്പേപ്പറിൽ പ്രിന്റ് ചെയ്തയച്ച കത്താണിത്. കത്തിലെ വിശേഷങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ബഹുമാനപ്പെട്ട സാർ, ഫോർട്ട് കൊച്ചിയിൽ നിന്നുള്ള 8-ാം ക്ലാസ് വിദ്യാർത്ഥിയായ ആരുഷ് ആർ എഴുതുന്നു. വേനൽ അവധിയുടെ സന്തോഷം ഞാൻ ആകാശവാണിയോടൊപ്പം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. ആലപ്പുഴയിലെ മീഡിയം വേവ് ട്രാൻസ്മിറ്ററിൽ നിന്ന് വരുന്ന ഗാനങ്ങളുടെ ശബ്ദം ലോകത്തിലെ മറ്റൊന്നിനും തുല്യമല്ല. യൂട്യൂബിൽ കേൾക്കുന്നതിനേക്കാൾ ആലപ്പുഴ ട്രാൻസ്മിറ്റർ ഗാനങ്ങൾക്കൊരു പ്രത്യേക മാധുര്യം നൽകുന്നു. ആകാശവാണിയുടെ സംഗീതം എൻ്റെ അവധിക്കാലത്തെ അസാധാരണമായി മനോഹരമാക്കുന്നു. June 22 എനിക്ക് സ്കൂൾ തുടങ്ങും. അതിനു മുൻപായി ഈ മനോഹര ഗാനം ഒന്ന് സംപ്രേഷണം ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ആകാശവാണി പരിപാടികൾ സംപ്രേഷണം ചെയ്യുകയല്ല, പ്രക്ഷേപണം ചെയ്യുകയാണ് ചെയ്യുന്നതെന്ന് പ്രിയപ്പെട്ട ആരുഷ് ഓർത്തുവയ്ക്കുക. ഗാനം പുഴയോരഴകുള്ള പെണ്ണ്, ചിത്രം എൻ്റെ നന്ദിനിക്കുട്ടി, ഗായകൻ KJ യേശുദാസ്. ആദരപൂർവ്വം ആരുഷ് ആർ, ഫോർട്ട് കൊച്ചി. ONV ഗ്രൂപ്പിൻ്റെ ഗാനവരികളും രവീന്ദ്രൻ്റെ സംഗീതവും വത്സൻ്റെ സംവിധാനത്തിൽ 1984 പുറത്തുവന്ന എൻ്റെ നന്ദിനിക്കുട്ടി എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് പ്രിയ ശ്രോതാവ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രേംനസീറും ജലജയും വേണുനാഗവള്ളിയും ഒക്കെ അഭിനയിച്ച ചിത്രമായിരുന്നു ഇത്. കേൾക്കാം നമുക്ക് ആ ഗാനം. ഇന്നത്തെ രഞ്ജിനിയിലെ 5-ാമത്തെ ഗാനം.

0: ആരുഷ് ആർ എന്ന ശ്രോതാവ് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ആവശ്യപ്പെട്ട ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. ആകാശവാണിയിലൂടെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് രഞ്ജിനിയാണ്. ഈ പരിപാടി തുടരും 2 മണിവരെ.
1: ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: ഇപ്പോൾ സമയം 1:30. പ്രിയ ശ്രോതാക്കളെ, നമുക്ക് തുടരാം. രഞ്ജിനി, നിങ്ങൾ കത്തുകളിലൂടെ ആവശ്യപ്പെട്ട മലയാള ചലച്ചിത്ര ഗാന പരിപാടി.

രഞ്ജിനി തുടരുകയാണ്. കൈതപ്രം എഴുതി എസ് പി വെങ്കടേഷ് ഇണം പകർന്ന് ചിത്ര പാടിയ ഒരു ഗാനം ആവശ്യപ്പെട്ടുകൊണ്ട് രഞ്ജിനിയിലേക്ക് വന്ന കത്ത് നമുക്കിനി നോക്കാം. ഈ കത്തയച്ച് ഇഷ്ടഗാനവും കാത്തിരിക്കുന്നത് എറണാകുളത്തു നിന്നുള്ള രതീഷ് മഞ്ഞപ്രയാണ്. നമസ്കാരം ഡിയർ രഞ്ജിനി. രഞ്ജിനി എന്ന മനോഹരമായ പരിപാടിയിൽ ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനം നാഗമ്പടക്കാവിൽ പുള്ളോർക്കുടം വീട്ടി എന്ന ഗാനമാണ്. ചിത്ര പാടിയതാണ് ചിത്രം കുടുംബസ്നേഹം. ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ രതീഷ് മഞ്ഞപ്ര. 1993 വിളംബരം ചെയ്യപ്പെട്ടെങ്കിലും പുറത്തുവരാത്ത കുടുംബസ്നേഹം എന്ന ചിത്രത്തിലെ ഗാനമാണിത്. ഗാനവിവരങ്ങൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ കൈതപ്രത്തിൻ്റെ വരികൾ എസ് പി വെങ്കടേഷിൻ്റെ, സംഗീതം ചിത്രയുടെ ആലാപനം. കേൾക്കാം നമുക്ക് ആ ഗാനം രതീഷ് മഞ്ഞപ്രയ്ക്കൊപ്പം.

0: ഇപ്പോൾ കേട്ട ഗാനം ആവശ്യപ്പെട്ടത് രതീഷ് മഞ്ഞപ്ര.
1: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാടകപ്രവർത്തകനും സംവിധായകനുമായ മനോജ് ശിവ അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
2: നാടകം നടത്തപ്പെടേണ്ടത് വളരെ ആവശ്യമാണ്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രശ്നം ഇത്ര കുറഞ്ഞ രീതിയിൽ ആൾക്കാരെ മുമ്പ് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന വേറൊരു മേഖലയില്ല.
1: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.
0: രഞ്ജിനിയിലെ അടുത്ത കത്തയച്ചത് കോട്ടയം വള്ളിക്കോട് നിന്നുള്ള തങ്കച്ചനാണ്. കത്തിങ്ങനെയാണ്: സർ, 1968 മുതൽ തിരുവനന്തപുരം ആകാശവാണിയുടെ ഒരു ശ്രോതാവാണ് ഞാൻ. ജൂൺ 14 രഞ്ജിനിയിൽ കൂടി ഞാനൊരു ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഗാനം വളകിലുക്കം കേൾക്കണല്ലോ, ആരാരോ പോണതാരോ. ചിത്രം സ്ഫോടനം. ദയവായി ഈ കത്ത് പരിഗണിച്ച് ഈ ഗാനം അന്ന് കേൾപ്പിക്കുമല്ലോ. വിശ്വസ്തതയോടെ തങ്കച്ചൻ. കത്ത് പരിഗണിച്ചു, പാട്ട് കേൾപ്പിക്കുകയാണ്. പി ജയചന്ദ്രൻ, ബി വസന്ത, വാണി ജയറാമും, ജോളി എബ്രഹാം ഇവരൊക്കെ പാടിയ ഗാനമാണിത്. ഒ എൻ വി കുറുപ്പിൻ്റെ ഗാനരചന, ശങ്കർ ഗണേഷിൻ്റെ സംഗീത സംവിധാനം, പി ജി വിശ്വംഭരൻ്റെ സംവിധാനത്തിൽ 1981 തിയേറ്ററുകളിലെത്തിയ സ്ഫോടനം എന്ന ചിത്രത്തിലെ ഗാനം. ആ ഗാനം ഇതാ വരവായി.

കോട്ടയം വള്ളിക്കൂട് നിന്നുള്ള തങ്കച്ചൻ ആവശ്യപ്പെട്ട ഗാനമായിരുന്നു അത്. പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പൊന്ന് ശ്രദ്ധിക്കൂ. നാളെ രാവിലെ 11:00 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ June 24 ആചരിക്കുന്ന പാസ്പോർട്ട് സേവന ദിനത്തോടനുബന്ധിച്ച് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ശ്രീമതി ജീവ മരിയ ജോയ്. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ പറയാം: 9495964321. മറ്റൊരു നമ്പർ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്: 9496596321. ഓർമ്മിക്കുക, നാളെ രാവിലെ 11:00 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ June 24 ആചരിക്കുന്ന പാസ്പോർട്ട് സേവന ദിനത്തോടനുബന്ധിച്ച് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ശ്രീമതി ജീവ മരിയ ജോയ്. അറിയിപ്പ് കഴിഞ്ഞു. രഞ്ജിനി തുടരുകയാണ്. പാരിജാതം തിരുമിഴി തുറന്നു എന്നാരംഭിക്കുന്ന ഗാനത്തിന് വേണ്ടി വന്ന കത്താണ് ഇനി വായിക്കുന്നത്. ഈ കത്തയച്ചത് ശ്രീലേഖ എസ് ആണ്, ആലപ്പുഴ ജില്ലയിലെ വെട്ടിക്കുളങ്ങര നിന്ന്. പ്രിയപ്പെട്ട രഞ്ജിനിക്ക്, എനിക്ക് രഞ്ജിനിയിലൂടെ ഒരു പാട്ട് വെച്ചു തരുമോ? പാരിജാതം തിരുമിഴി തുറന്നു എന്നതാണ്. മറ്റ് ഡീറ്റെയിൽസ് അറിയില്ല ഈ ഗാനത്തിൻ്റെ. പ്രതീക്ഷയോടെ കാത്തിരിക്കും. ഈ ഗാനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഞാൻ ഈ ഗാനം സമർപ്പിക്കുകയാണ്. ഏവൂർ ഗീതാ ഗോപാലകൃഷ്ണൻ, കളത്തിൽ ശാന്ത ഗോപിനാഥ്, വന്തികപ്പള്ളിയിലുള്ള സുധർമ്മ, കാനൂർ വാസുദേവൻ, രോഹിണി വാസുദേവൻ, ഹരിപ്പാട് തുളസി എന്നിവർക്കായും ഈ ഗാനം ഞാൻ സമർപ്പിക്കുകയാണ്. ശ്രീലേഖ എസ്, വടക്കേ വാര്യം, വെട്ടിക്കുളങ്ങര, ചേപ്പാട് പി ഒ, ആലപ്പുഴ ജില്ല. പ്രിയ ശ്രോതാവ് ആവശ്യപ്പെട്ട ഗാനം നമുക്കിപ്പോൾ കേൾക്കാം. ഈ ഗാനത്തിൻ്റെ രചന വയലാർ രാമവർമ്മയാണ്, സംഗീതം ജി ദേവരാജൻ, ഗായകൻ യേശുദാസ്. 1968 കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത തോക്കുകൾ കഥ പറയുന്നു എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇത്.

ശ്രീലേഖ എസ് എന്ന ശ്രോതാവ് വെട്ടിക്കുളങ്ങരിൽ നിന്ന് ആവശ്യപ്പെട്ട ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. രഞ്ജിനി തുടരുകയാണ് ആറാട്ടുപുഴ നിന്നുള്ള മയൂഖ മനോജ് അയച്ച കത്താണ് അടുത്തത്. കത്തിങ്ങനെയാണ്: പ്രിയപ്പെട്ട രഞ്ജിനിക്ക് ഞാൻ മയൂഖ മനോജ് ഹരിപ്പാടുള്ള ആറാട്ടുപുഴയിൽ നിന്നും എഴുതുന്നു. കുറച്ചു നാളുകൾക്ക്

ശേഷമാണ് ഞാൻ രഞ്ജിനിയിലേക്ക് ഒരു കത്ത് അയക്കുന്നത്. ക്ഷമിക്കണം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കുമായി വെൽക്കം ടു കൊടൈക്കനാൽ എന്ന ചിത്രത്തിലെ സ്വയം മറന്നുവോ പ്രിയങ്കരങ്ങളെ എന്ന ഗാനം. ഞാൻ പഠിക്കുന്ന മഹാദേവിക്കാട് SNDPHS എല്ലാ സ്റ്റുഡൻസിനും എല്ലാ ടീച്ചേഴ്സിനും വേണ്ടി ഞാൻ ഈ ഗാനം ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഈ ഗാനം കഴിവതും ഞായറാഴ്ചത്തെ രഞ്ജിനിയിൽ പ്രക്ഷേപണം ചെയ്യും എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. മയൂഖ മനോജ്, ആറാട്ടുപുഴ. തീർച്ചയായും പറഞ്ഞതുപോലെ ഞായറാഴ്ച തന്നെ കേൾപ്പിക്കുകയാണ് ബിച്ചു തിരുമലയുടെ ഗാനവരികളും രാജാമണിയുടെ സംഗീതവും. MG ശ്രീകുമാറും R ഉഷയും പാടിയ ഗാനമാണ് ഇത്. അനിൽ ബാബു 1992 സംവിധാനം ചെയ്ത വെൽക്കം ടു കൊടൈക്കനാൽ എന്ന ചിത്രത്തിലെ ഗാനം.

0: മയൂഖ മനോജ് എന്ന ശ്രോതാവ് ആറാട്ടുപുഴ നിന്ന് ആവശ്യപ്പെട്ട ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13
1: പ്രായോജക

0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീക്കൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: രഞ്ജിനിയിലെ അടുത്ത കത്ത്. ഇന്നത്തെ രഞ്ജിനിയിൽ 9 കത്തുകൾ നമ്മൾ വായിച്ചു, 9 പാട്ടുകളും കേട്ടു. ഇനി 10-ാമത്തെ കത്താണ്, ശകുന്തള എന്ന ചിത്രത്തിലെ ഒരു ഗാനത്തിന് വേണ്ടി വന്ന കത്ത്. കത്തയച്ചത് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നുള്ള സബൂറ ബീഗം PS ആണ്. എനിക്ക് ഒരു ഗാനം വേണം. ശകുന്തള എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ സ്വർണ്ണത്താമര ഇതളിലുറങ്ങും കണ്ണു തപോവന കന്യകെ എന്ന പാട്ടാണ് വേണ്ടത്. June 14 ഞായറാഴ്ചത്തെ രഞ്ജിനിയിലൂടെ കേൾപ്പിച്ചു തരും എന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും പാട്ട് കേൾപ്പിക്കാം. യേശുദാസ് പാടിയ ഈ ഗാനത്തിൻ്റെ വരികൾ എഴുതിയത് വയലാർ രാമവർമ്മയാണ്. സംഗീതം നൽകിയത് ജി ദേവരാജൻ. 1965 M. കുഞ്ചാക്കോ സംവിധാനം ചെയ്ത ശകുന്തള എന്ന ചിത്രത്തിലെ ആ ഗാനം നമുക്കിപ്പോൾ കേൾക്കാം.

കാഞ്ഞിരപ്പള്ളിയിൽ നിന്നുള്ള സബൂറ ബീഗം പി എസ് ആവശ്യപ്പെട്ട ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ഇന്നത്തെ രഞ്ജിനിയിൽ ഒരു കത്തുകൂടി വായിക്കാം. ഈ കത്തയച്ചത് മലയാളപ്പുഴ കോഴിക്കുന്നത്ത് നിന്നുള്ള ബിജു, സുനിത ബിജു എന്നിവരാണ്. ഞങ്ങളൊരു ഗാനം ഇതിനു മുൻപ് രഞ്ജിനിയിലൂടെ നമ്മുടെ റേഡിയോയുടെ പ്രിയപ്പെട്ട നല്ല കത്തുകൾ അയക്കുന്ന പുനലൂരുള്ള ജ്യോതിലക്ഷ്മിക്ക് വേണ്ടി സമർപ്പിച്ചിരുന്നു. ആ ശ്രോതാവിന് ഞങ്ങളെ അറിയില്ല, ഞങ്ങൾക്കും അവരെ അറിയില്ല. എഴുത്തുപെട്ടിയിലൂടെയാണ് ഞങ്ങൾ അവരെ അറിയുന്നത്. ഞങ്ങളുടെ പേര് ബിജു, സുനിത ബിജു. മലയാളപ്പുഴയാണ് സ്ഥലം. മീൻ എന്ന ചിത്രത്തിലെ സംഗീതമേ എന്ന ഗാനം ജ്യോതിലക്ഷ്മിക്ക് വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുകയാണ്. നമ്മളെ അറിയാത്ത എത്രയോ പേർ റേഡിയോ വഴി നമ്മളെ അറിയുന്നുണ്ട്. അതൊരു ഭാഗ്യമാണ്, സന്തോഷമല്ലേ? യൂസഫലി കേച്ചേരി എഴുതി, ജി ദേവരാജൻ സംഗീതം നൽകി, യേശുദാസ് പാടിയ ഈ ഗാനം 1980 ൽ

മലയാളപ്പുഴ നിന്നുള്ള ബിജു, സുനിത ബിജു എന്നിവർ ആവശ്യപ്പെട്ട ഈ ഗാനത്തോടെ ഇന്നത്തെ രഞ്ജിനിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയച്ചവർക്കും രഞ്ജിനി കേട്ടിരുന്നവർക്കും നന്ദി പറയുന്നു. പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ടുകൾക്കായി വീണ്ടും രഞ്ജിനിയിലേക്ക് എഴുതുക. കത്തുകൾ അയക്കേണ്ട വിലാസം കുറിച്ചോളൂ: രഞ്ജിനി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട് പോസ്റ്റ് ഓഫീസ്, തിരുവനന്തപുരം 14. രഞ്ജിനിയുമായി ഇന്ന് ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് ലങ്കേഷ് അഗസ്ത്യക്കോട്. ഈ പരിപാടിക്കായി വീണ്ടും കാതോർക്കാം അടുത്ത ശനിയാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാടക പ്രവർത്തകനും സംവിധായകനുമായ മനോജ് ശിവ അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
1: നാടകം നടത്തപ്പെടേണ്ടത് വളരെ ആവശ്യമാണ്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രശ്നം ഇത്ര കുറഞ്ഞ രീതിയിൽ ആൾക്കാരെ മുമ്പ് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന വേറൊരു മേഖലയില്ല.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.
2: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുകയാണ്. ഭീഷ്മർ എന്ന ചിത്രത്തിന് വേണ്ടി ധന റാസിക് പാടിയ ഗാനം, ഒ എം കരുവാരക്കുണ്ടിൻ്റെ വരികൾ, കെ എ ലത്തീഫിൻ്റെ സംഗീതം.

0: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: ഒരു ഗാനം കൂടി കേൾക്കാം. കൈതപ്രം എഴുതി, എം ജയചന്ദ്രൻ സംഗീതം നൽകി, ജാസി ഗിഫ്റ്റ് പാടിയ ഗാനം. ചിത്രം പാർത്ഥൻ കണ്ട പരലോകം.

0: സ്പോൺസർഡ് പരിപാടി സ്പൈസ് ഇന്നത്തെ അധ്യായം സമാപിച്ചു.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
3: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാടക പ്രവർത്തകനും സംവിധായകനുമായ മനോജ് ശിവ അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
5: നാടകം നടത്തപ്പെടേണ്ടത് വളരെ ആവശ്യമാണ്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രശ്നം ഇത്ര കുറഞ്ഞ രീതിയിൽ ആൾക്കാരെ മുമ്പ് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന വേറൊരു മേഖലയില്ല.
4: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15
6: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കാൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
6: പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: ഇനിയൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം.

0: ദൂരവാണിയിൽ ഇന്ന് മാറുന്ന കാലാവസ്ഥ, ആവർത്തിക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ, മുൻകരുതൽ നടപടികൾ. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൽ ശാസ്ത്രജ്ഞയായിരുന്ന പി എൻ ശ്യാമള സംസാരിക്കുന്നു.
1: ദുരന്തങ്ങൾ ആരംഭം മുതൽ മനുഷ്യ സമൂഹത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. അവയുടെ തീവ്രത പലപ്പോഴും അളക്കുന്നത് അവ മനുഷ്യജീവനും സ്വത്തിനും വരുത്തുന്ന നാശത്തിന്റെ വ്യാപ്തിയെ അടിസ്ഥാനമാക്കിയാണ്. ഉടനടി ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്കു പുറമെ ദുരന്തങ്ങൾ ഗണ്യമായ സാമ്പത്തിക നഷ്ടങ്ങൾക്കും കാരണമാകുന്നു. കെട്ടിടങ്ങൾ, ആശയവിനിമയ സംവിധാനങ്ങൾ തുടങ്ങിയ പ്രധാന അടിസ്ഥാന സൗകര്യങ്ങളെ തടസ്സപ്പെടുത്തുന്നു. ഈ തടസ്സങ്ങൾ ബാധിത പ്രദേശങ്ങളുടെ സാമ്പത്തിക വികസനത്തിൽ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു. മനുഷ്യജീവനും സ്വത്തിനും ഭീഷണിയായേക്കാവുന്ന ഒരു സ്വാഭാവിക പ്രക്രിയയും സംഭവവുമാണ് പ്രകൃതി ദുരന്തം. ഒരു നിർവചിക്കപ്പെട്ട പ്രദേശത്ത് പരിമിതമായ സമയത്തിനുള്ളിൽ സംഭവിക്കുന്ന അപകടകരമായ ഒരു പൊതു സംഭവമാണ് ദുരന്തം. പ്രകൃതി ദുരന്തത്തിന്റെ മാനദണ്ഡങ്ങൾ ഇവയാണ്: 1. 10 അതിലധികമോ ആളുകൾ കൊല്ലപ്പെടുന്നു. 2. 100 അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആളുകൾ ബാധിക്കപ്പെടുന്നു. 3. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെടുന്നു. 4. അന്താരാഷ്ട്ര സഹായം അഭ്യർത്ഥിക്കുന്നു. ഇവയിൽ ഏതെങ്കിലും ഒന്ന് ബാധകമാണെങ്കിൽ ഒരു സംഭവം പ്രകൃതി ദുരന്തമായി കണക്കാക്കപ്പെടുന്നു. കേരളത്തിൽ ആവർത്തിക്കുന്ന പ്രകൃതി ദുരന്തങ്ങളെക്കുറിച്ചും അവയുടെ അനന്തരഫലങ്ങളെക്കുറിച്ചും പരിശോധിച്ചു നോക്കാം. ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് തീരത്ത് സ്ഥിതി ചെയ്യുന്ന കേരളം പച്ചപ്പ്, ശാന്തമായ കായലുകൾ, ഊർജ്ജസ്വലമായ സംസ്കാരം എന്നിവയ്ക്ക് പേരുകെട്ട നാടാണ്. എന്നിരുന്നാലും പ്രകൃതി സൗന്ദര്യത്തിനിടയിലും കേരളം പ്രകൃതിയുമായുള്ള ഒരു പ്രക്ഷുബ്ധമായ ബന്ധത്തെ നേരിടുകയും ചെയ്തിട്ടുണ്ട്. വിനാശകരമായ വെള്ളപ്പൊക്കം മുതൽ നിരന്തരമായ മണ്ണിടിച്ചിൽ വരെ സംസ്ഥാനം അതിൻ്റെ ഭൂപ്രകൃതിയിലും ജനങ്ങളിലും നിലനിൽക്കുന്ന മുറിവുകൾ അവശേഷിപ്പിച്ച നിരവധി പ്രകൃതി ദുരന്തങ്ങളെ അഭിമുഖീകരിച്ചിട്ടുണ്ട്. കേരളം ആവർത്തിച്ചിട്ടുള്ള പ്രകൃതി ദുരന്തങ്ങൾക്ക് കൂടുതൽ സാധ്യതയുള്ള ഒരു സംസ്ഥാനമായി അംഗീകരിക്കേണ്ടത് അത്യാവശ്യമായി തീർന്നിരിക്കുന്നു. ഈ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുന്നതിന് സൂക്ഷ്മമായ വിശകലനവും സാഹചര്യത്തിന്റെ സത്യസന്ധമായ വിലയിരുത്തലുകളും ആവശ്യമാണ്. തീരദേശ സ്ഥാനം, പശ്ചിമഘട്ടത്തിന്റെ ചെരുവുകളിലെ കുത്തനെയുള്ള ചെരിവ്, ജനസാന്ദ്രത എന്നിവയാൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന കേരളത്തിന്റെ ഭൂമിശാസ്ത്രപരവും കാലാവസ്ഥാ സാഹചര്യങ്ങളും പ്രകൃതി ദുരന്തങ്ങൾക്ക് വളരെ സാധ്യതയുള്ളതാക്കുന്നു. കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രകൃതി ദുരന്തങ്ങളെ സൂക്ഷ്മമായി പരിശോധിച്ച് അവയ്ക്കുള്ള കാരണങ്ങൾ, അവ മൂലമുണ്ടാകുന്ന ആഘാതങ്ങൾ, അവയെപ്പറ്റി ജനങ്ങളുടെ പ്രതികരണങ്ങൾ ഇവ മനസ്സിലാക്കി പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും മുൻകരുതലുകൾ എടുക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ 39 അപകടങ്ങളെ കേരള സംസ്ഥാന ദുരന്ത നിവാരണ പദ്ധതി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഈ വെല്ലുവിളികൾ കണക്കിലെടുത്ത് അപകട സാധ്യതകൾ ലഘൂകരിക്കുന്നതിനും ദുരന്തങ്ങളുടെ ആഘാതം കുറയ്ക്കുന്നതിനും സംസ്ഥാനം മുൻകരുതലോടെയും പോസിറ്റീവായും പ്രതികരിച്ചു വരുന്നു. ദുരന്തങ്ങൾ ലഘൂകരിച്ച് കേരളത്തിന്റെ ഭാവി സംരക്ഷിക്കുന്നതിൽ അവബോധം, തയ്യാറെടുപ്പ്, ഫലപ്രദമായ പ്രതികരണ തന്ത്രങ്ങൾ എന്നിവയുടെ പ്രാധാന്യം വളരെ വലുതാണ്. ആധുനിക കാലത്ത് മനുഷ്യരുടെ വിവിധങ്ങളായ പ്രവൃത്തികൾ മൂലമുണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങൾ പ്രകൃതിദത്ത ദുരന്തങ്ങൾ പോലെ തന്നെ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അശാസ്ത്രീയമായ നിർമ്മാണ പ്രവൃത്തികൾ, ആസൂത്രിതമല്ലാത്ത വിഭവ മാനേജ്മെന്റ്, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ മനുഷ്യന്റെ പല പ്രവർത്തനങ്ങളും പ്രകൃതി ദുരന്തങ്ങൾക്ക് കാരണമാകുന്നതിൽ ഒരു നല്ല പങ്കു വഹിക്കുന്നു. അപര്യാപ്തമായ കെട്ടിട മാനദണ്ഡങ്ങൾ, വിഭവങ്ങളുടെ അമിത ചൂഷണം, ദ്രുതഗതിയിലുള്ള നഗരവ്യാപനം, കാലാവസ്ഥാ വ്യതിയാനം എന്നിവയാൽ പ്രകൃതി ദുരന്തങ്ങൾ കൂടുതൽ സംഭവിക്കുന്നു. ജനസംഖ്യയുടെ ദ്രുതഗതിയിലുള്ള വളർച്ചയും അപകടകരമായ പരിതസ്ഥിതികളിൽ അതിൻ്റെ വർദ്ധിച്ചു വരുന്ന സാന്ദ്രതയും ദുരന്തങ്ങളുടെ ആവൃത്തിയും തീവ്രതയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. തീവ്രമായ കാലാവസ്ഥയും അസ്ഥിരമായ ഭൂപ്രകൃതിയും, വനനശീകരണം, ആസൂത്രിതമല്ലാത്ത വളർച്ചാ വ്യാപനം, അശാസ്ത്രീയമായ നിർമ്മാണങ്ങൾ എന്നിവയും ചേർന്ന് ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ ദുരന്ത സാധ്യത കൂടിയ ദുർബലമായ ഇന്റർഫേസുകൾ സൃഷ്ടിക്കുന്നു. പ്രകൃതി ദുരന്തങ്ങൾ ജീവഹാനിക്കും സാമ്പത്തിക നഷ്ടത്തിനും പ്രകൃതി നാശത്തിനും ഇടയാക്കുന്നു. കേരളത്തിൽ അടുത്തിടെ ഉണ്ടായ പ്രകൃതി ദുരന്തങ്ങൾ ഭൂകമ്പം, സുനാമി, വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ്, മിന്നൽ, കാട്ടുതീ, മണ്ണിടിച്ചിൽ എന്നിവയാണ്. ഇവ ഓരോന്നും ഒന്ന് പരിശോധിച്ച് നോക്കാം. ഭൂകമ്പം. ഭൂമിയുടെ പുറന്തോടും മുകളിലെ മാന്റിലും ചേർന്ന് ഏറ്റവും കട്ടിയുള്ളതും പുറമേ ഉള്ളതുമായ ഷെല്ലായ ലിത്തോസ്ഫിയറിൽ നിന്നും പെട്ടെന്ന് ഊർജം പുറത്തുവിടുന്നത് മൂലമുണ്ടാകുന്ന ഭൂമിയുടെ ഉപരിതലത്തിലെ കുലുക്കമാണ് ഭൂകമ്പ തരംഗങ്ങൾ സൃഷ്ടിക്കുന്നത്. ഒരു പ്രത്യേക സ്ഥലത്തെ ഭൂകമ്പം എന്നത് ഒരു യൂണിറ്റ് വോളിയത്തിൽ ഭൂകമ്പ ഊർജം പുറത്തുവിടുന്നതിൻ്റെ ശരാശരി നിരക്കാണ്. കേരളത്തിലും ലക്ഷദ്വീപുകളിലും ഉണ്ടായ ഏറ്റവും വലിയ ഭൂകമ്പം കോട്ടയം മേഖലയിൽ 2001 ജനുവരി 7 പ്രാദേശിക സമയം രാവിലെ 8:25 ഉണ്ടായ ഭൂകമ്പമാണ്. ഇത് മധ്യ കേരളത്തിലെ ചില ഭാഗങ്ങളിൽ 2 മരണങ്ങൾക്കും നാശനഷ്ടങ്ങൾക്കും കാരണമായി. സുനാമി. പ്രസിദ്ധമായ ഇന്ത്യൻ മഹാസമുദ്ര സുനാമി ഇന്ത്യയിലെ 3 സംസ്ഥാനങ്ങളായ തമിഴ്നാട്, പോണ്ടിച്ചേരി, കേരളം, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ വലിയ തോതിൽ നാശം വിതച്ചു. 2004 ഡിസംബർ 26 രാവിലെ 11 മണിയോടെയാണ് സുനാമി കേരള തീരത്ത് ആഞ്ഞടിച്ചത്. കേരളത്തിൽ കൊല്ലം, ആലപ്പുഴ ജില്ലകളിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം സംഭവിച്ചത്. മത്സ്യബന്ധന ബോട്ടുകൾ, വലകൾ, വീടുകൾ, കടകൾ, തീരപ്രദേശങ്ങളിലെ മറ്റ് സ്ഥാപനങ്ങൾ എന്നിവ നശിപ്പിക്കപ്പെടുകയോ ഗുരുതരമായി കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്തു. ഒട്ടേറെ പേർക്ക് ജീവഹാനി സംഭവിക്കുകയും ചെയ്തു. വെള്ളപ്പൊക്കം. കേരളത്തിൽ ആദ്യത്തെ വെള്ളപ്പൊക്കം 1924 ഉണ്ടായി. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം 2018 ഓഗസ്റ്റ് 1 വീണ്ടും വെള്ളപ്പൊക്കം ഉണ്ടായി. 94 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ വെള്ളപ്പൊക്കമായിരുന്നു അത്. കാലവർഷം 41% അധിക മഴ പെയ്തതിന്റെ ഫലമായി അസാധാരണമായി ഉണ്ടായ തീവ്രമഴയെ തുടർന്ന് സംസ്ഥാനത്തെ മിക്കവാറും എല്ലാ അണക്കെട്ടുകളും തുറന്നു വിട്ടതിനാലാണ് വെള്ളപ്പൊക്കത്തിന്റെ തീവ്രതയും വ്യാപ്തിയും അത്ര വർദ്ധിച്ചത്. സംസ്ഥാനത്തെ 44 അണക്കെട്ടുകളിൽ 35 ചരിത്രത്തിലാദ്യമായി ഈ സമയത്ത് തുറക്കുകയുണ്ടായി. ഇതുമൂലം 483 ആളുകൾ മരിക്കുകയും 1,00,000 ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ടി വരികയുമുണ്ടായി. ഗണ്യമായ തോതിൽ ആളപായം ഉണ്ടാവുകയും സ്വത്തുക്കൾക്ക് നഷ്ടമുണ്ടാവുകയും ചെയ്തു. പരിസ്ഥിതിയിൽ മനുഷ്യൻ വരുത്തുന്ന മാറ്റങ്ങൾ പലപ്പോഴും വെള്ളപ്പൊക്കത്തിന്റെ തീവ്രതയും ആവൃത്തിയും വർദ്ധിപ്പിക്കുന്നു. വനനശീകരണം, തണ്ണീർത്തടങ്ങൾ നീക്കം ചെയ്യൽ, ജലപാതയിലെ മാറ്റങ്ങൾ, വെള്ളപ്പൊക്ക നിയന്ത്രണ സംവിധാനങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന വർദ്ധിച്ച മഴ, തീവ്രമായ കാലാവസ്ഥാ സംഭവങ്ങൾ തുടങ്ങിയ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ വെള്ളപ്പൊക്കത്തിനുള്ള കാരണങ്ങളാണ്. വെള്ളപ്പൊക്ക സമതലങ്ങളുടെ കയ്യേറ്റം, ഡാമുകളിലെ ജലസംഭരണം, അശാസ്ത്രീയമായ ഭൂവിനിയോഗം, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ നിരവധി ഘടകങ്ങൾ വെള്ളപ്പൊക്കത്തെ സ്വാധീനിക്കുന്നു. വരൾച്ച. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആദ്യമായി ലഭിക്കുന്ന ഇന്ത്യയിലെ സംസ്ഥാനമായ കേരളത്തിൽ ഈർപ്പമുള്ള കാലാവസ്ഥയാണ് പൊതുവെ അനുഭവപ്പെടുന്നത്. സംസ്ഥാനത്തിന്റെ 3 പ്രധാന കാലാവസ്ഥാ സീസണുകൾ വേനൽക്കാലം മാർച്ച് ടു മേ, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം ജൂൺ ടു സെപ്റ്റംബർ, വടക്ക് കിഴക്കൻ മൺസൂൺ കാലം ഒക്ടോബർ ടു ഡിസംബർ എന്നിവയാണ്. കേരളത്തിലെ പ്രധാന മഴക്കാലം തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലമാണ്. ഇത് വാർഷിക മഴയുടെ 80% സംഭാവന ചെയ്യുന്നു. 1983, 1985, 1986, 1987 വർഷങ്ങളിൽ കേരളത്തിൽ സാമാന്യം കടുത്ത വരൾച്ച അനുഭവപ്പെടുകയുണ്ടായി. 1987 കേരളത്തിൽ വരൾച്ച മൂലമുണ്ടായ നാശനഷ്ടങ്ങൾ വളരെ വലുതായിരുന്നു. 14 ജില്ലകളിലായി ഏകദേശം 1,500 വരൾച്ച ബാധിച്ചു. 9.82 ലക്ഷം ഹെക്ടർ കൃഷിഭൂമി നശിച്ചു. സീസണിലെ നെൽകൃഷിയുടെ ഏകദേശം 30% നശിച്ചു. തേങ്ങ, കശുവണ്ടി തുടങ്ങിയ നാണ്യവിളകൾക്ക് നാശനഷ്ടമുണ്ടായതിന്റെ ഫലമായി 1,000 കോടി രൂപയുടെ നഷ്ടമുണ്ടായി. ചുഴലിക്കാറ്റ്. ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റ് എന്നത് അതിവേഗം ഭ്രമണം ചെയ്യുന്ന ഒരു കൊടുങ്കാറ്റ് സംവിധാനമാണ്. ഇതിന്റെ സവിശേഷത താഴ്ന്ന മർദ്ദകേന്ദ്രം, അടഞ്ഞ താഴ്ന്ന തലത്തിലുള്ള അന്തരീക്ഷ ചംക്രമണം, ശക്തമായ കാറ്റ്, കനത്ത മഴയും കൊടുങ്കാറ്റും സൃഷ്ടിക്കുന്ന ഇടിമിന്നലുകൾ എന്നിവയാണ്. ചുഴലിക്കാറ്റുകൾ സാധാരണയായി താരതമ്യേന ചൂടുള്ള ജലത്തിന്റെ വലിയ സ്രോതസ്സുകളിൽ രൂപം കൊള്ളുന്നു. സമുദ്രോപരിതലത്തിൽ നിന്നുള്ള ജലത്തിന്റെ ബാഷ്പീകരണത്തിലൂടെയാണ് അവ ഊർജം നേടുന്നത്. ഒടുവിൽ ഈർപ്പമുള്ള വായു ഉയർന്ന് തണുക്കുമ്പോൾ മേഘങ്ങളായും മഴയായും ഘനീഭവിക്കുന്നു. അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും രൂപം കൊള്ളുന്ന ചുഴലിക്കാറ്റുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അറബിക്കടലിൽ കേരളത്തെ നേരിട്ട് ബാധിക്കുന്ന ചുഴലിക്കാറ്റുകളുടെ എണ്ണത്തിൽ വലിയ കുതിച്ചുചാട്ടം അടുത്ത കാലത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകളെ പല വിധത്തിൽ ബാധിക്കുന്നു. മഴയുടെയും കാറ്റിൻ്റെ വേഗതയുടെയും തീവ്രത, വളരെ തീവ്രമായ കൊടുങ്കാറ്റുകളുടെ ആവൃത്തിയിലെ വർദ്ധനവ് എന്നിവ മനുഷ്യ പ്രേരിത കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ അനന്തരഫലങ്ങളിൽ ഉൾപ്പെടുന്നു. മിന്നൽ. സമീപ വർഷങ്ങളിൽ മിന്നൽ മൂലമുണ്ടാകുന്ന ദുരന്തങ്ങളുടെ എണ്ണവും ഗണ്യമായി വർദ്ധിച്ചു. 16 വർഷത്തെ ഉപഗ്രഹ ഡേറ്റ വിശകലനം ചെയ്ത ഒരു പഠനം കേരളത്തിൽ മിന്നലാക്രമണ നിരക്ക് ദേശീയ ശരാശരിയേക്കാൾ കൂടുതലാണെന്ന് വെളിപ്പെടുത്തുന്നു. സംസ്ഥാനത്ത് പ്രതിവർഷം 1 ചതുരശ്ര കിലോമീറ്ററിന് ശരാശരി 20 മിന്നലാക്രമണങ്ങൾ രേഖപ്പെടുത്തുന്നു. 2015 കേരള സർക്കാർ ഇടിമിന്നലിനെ സംസ്ഥാന നിർദ്ദിഷ്ട തദ്ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ചു. കാട്ടുതീ. കേരളത്തിൽ കാട്ടുതീ സാധാരണയായി ജനുവരി അവസാനത്തോടെ ആരംഭിച്ച് ഏകദേശം 13 ആഴ്ചയുള്ള കാലയളവിലാണ് ഉണ്ടാകാറുള്ളത്. സംസ്ഥാനത്തെ 2500 ഹെക്ടർ വനപ്രദേശം പൂർണ്ണമായും 1200 ഹെക്ടർ വനം ഭാഗികമായും കാട്ടുതീ മൂലം നശിച്ചതായാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. പുകയും തീയും മൂലമുണ്ടാകുന്ന നേരിട്ടുള്ള ആരോഗ്യ പ്രത്യാഘാതങ്ങൾ, സ്വത്ത് നാശം, സാമ്പത്തിക നഷ്ടങ്ങൾ, ജലത്തിൻ്റെയും മണ്ണിൻ്റെയും മലിനീകരണം എന്നിവ കാട്ടുതീ മൂലമുള്ള നാശനഷ്ടങ്ങളിൽ ഉൾപ്പെടുന്നു. മണ്ണിടിച്ചിൽ. പശ്ചിമഘട്ടത്തിൽ പ്രത്യേകിച്ച് മൺസൂൺ സമയത്ത് മണ്ണിടിച്ചിൽ സാധാരണമാണ്. 2019 വയനാട്, ഇടുക്കി ജില്ലകളിലെ മണ്ണിടിച്ചിൽ പ്രത്യേകിച്ച് ഗുരുതരമായിരുന്നു. ഇത് നിരവധി മരണങ്ങൾക്കും വീടുകൾക്കും സ്വത്തിനും നാശനഷ്ടങ്ങൾക്കും ഇടയാക്കി. ഇക്കഴിഞ്ഞ ഒക്ടോബർ 26 ഇടുക്കി ജില്ലയിലെ അടിമാലിക്ക് സമീപം ദേശീയപാതയിലുണ്ടായ വിനാശകരമായ മണ്ണിടിച്ചിലിൽ ഒരാൾ മരിക്കുകയും വലിയ അളവിൽ മണ്ണും അവശിഷ്ടങ്ങളും പ്രദേശത്തെ വീടുകൾക്ക് മുകളിലേക്ക് ഒലിച്ചു വരികയും ഉണ്ടായി. കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി KSDMA മുൻകൂർ അറിയിപ്പ് സംവിധാനങ്ങൾ, കമ്മ്യൂണിറ്റി അവബോധ പരിപാടികൾ, ദുരന്ത തയ്യാറെടുപ്പ് പരിശീലനങ്ങൾ എന്നിവയിലൂടെ ദുരന്ത നിവാരണത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. കേരളത്തിലെ ഉയർന്ന സാക്ഷരതാ നിരക്കും സന്നദ്ധമായ സമൂഹവും ദുരന്ത നിവാരണത്തിൽ പ്രധാന പങ്കാളിത്തം സാധ്യമാക്കിയിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, NGOകൾ, കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകൾ എന്നിവ പലപ്പോഴും ദുരന്ത പ്രതികരണത്തിലും വീണ്ടെടുക്കലിലും നിർണായക പങ്ക് വഹിക്കുന്നു. കേരളത്തിലെ ദുരന്താനന്തര പുനർനിർമ്മാണ ശ്രമങ്ങൾ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നു. സുസ്ഥിര നിർമ്മാണ രീതികൾ സ്വീകരിക്കുക, കണ്ടൽക്കാടുകൾ പോലെയുള്ള പ്രകൃതിദത്ത ആവാസ വ്യവസ്ഥകൾ പുനഃസ്ഥാപിക്കുക, ദുരന്ത സാധ്യത കുറയ്ക്കൽ വികസന ആസൂത്രണത്തിൽ സംയോജിപ്പിക്കുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. പ്രകൃതി ദുരന്തങ്ങളുടെ ആഘാതം ലഘൂകരിക്കുന്നതിന് സുസ്ഥിര ഭൂവിനിയോഗം പ്രോത്സാഹിപ്പിക്കുകയും പരിസ്ഥിതി നശീകരണം കുറയ്ക്കുകയും ചെയ്യുന്ന നയങ്ങൾ രൂപീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. പരമ്പരാഗത അറിവ് ആധുനിക ശാസ്ത്രവുമായി സംയോജിപ്പിച്ച് ദുർബല സമൂഹങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് കാലാവസ്ഥാ പൊരുത്തപ്പെടുത്തൽ തന്ത്രങ്ങൾ മെച്ചപ്പെടുത്തുകയും വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശങ്ങളിൽ പ്രതിരോധശേഷിയുള്ള റോഡുകൾ, പാലങ്ങൾ, ഡ്രെയിനേജ് സംവിധാനങ്ങൾ എന്നിവ നിർമ്മിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുകയും ഒരു പരിധിവരെ ദുരന്തങ്ങളുടെ ആഘാതങ്ങൾ കുറയ്ക്കുവാൻ സാധിക്കും. പ്രകൃതി ദുരന്തങ്ങൾ ആഴത്തിലുള്ള സാമൂഹിക, സാമ്പത്തിക, പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്നു. ഈ വെല്ലുവിളികൾക്കിടയിലും സമൂഹ പിന്തുണ, ദുരന്ത തയ്യാറെടുപ്പ്, നൂതന പരിഹാരങ്ങൾ എന്നിവയിലൂടെ കേരളം ശ്രദ്ധേയമായ പ്രതിരോധ ശേഷി പ്രകടമാക്കിയിട്ടുണ്ട്. ഭാവിയിൽ ദുരന്തങ്ങളുടെ ആഘാതം കുറയ്ക്കുന്നതിന് അപകട സാധ്യത ലഘൂകരിക്കൽ, നേരത്തെയുള്ള മുന്നറിയിപ്പ് സംവിധാനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കൽ, സുസ്ഥിര വികസന രീതികൾ നടപ്പാക്കൽ എന്നിവയിൽ തുടർച്ചയായ ശ്രമങ്ങൾ അത്യാവശ്യമാണ്. ഭാവി തലമുറകൾക്കായി സുരക്ഷിതവും കൂടുതൽ പ്രതിരോധ ശേഷി ഉള്ളതുമായ ഒരു കേരളം കെട്ടിപ്പടുക്കാൻ ഈ നടപടികൾ സഹായിക്കും.
0: മാറുന്ന കാലാവസ്ഥ, ആവർത്തിക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ, മുൻകരുതൽ നടപടികൾ. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൽ ശാസ്ത്രജ്ഞയായിരുന്ന PN ശ്യാമള സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
2: ഹരിതവാണി സമാപിക്കുന്നു.
3: ആകാശവാണി.
4: ये आकाशवाणी है.
2: 12 साल विश्वास के विकास के जन कल्याण की विशेष श्रृंखला के अंतर्गत आज सुनिए केंद्रीय जल शक्ति मंत्री सीआर पाटिल के साथ विशेष साक्षात्कार। साक्षात्कार कर रही हैं रीमा पराशर।
3: नमस्कार। 10 जून 2026 एक ऐसी तारीख बन गई है जो कि इतिहास के पन्नों में भी दर्ज होगी और लोकतंत्र जिसकी बात सिर्फ बात नहीं होती बल्कि भारत उस पर गर्वान्वित महसूस करता है उस इतिहास में भी लिखी जाएगी। नरेंद्र मोदी एक तरीके से जवाहरलाल नेहरू का रिकॉर्ड तोड़ दिया है। निर्वाचित एक प्रधानमंत्री के तौर पर सबसे लंबा कार्यकाल उन्होंने अपना पूरा किया है और इसके अलावा एक दिन पहले ही केंद्र सरकार के 12 साल भी कंप्लीट हुए हैं। तो अब विकसित भारत की बहुत बात होती है लेकिन एक ऐसा मंत्रालय जिसकी बात गांव गांव तक पहुंचती है और सिर्फ बात नहीं क्या वाकई में गांव के लोग उस बात को महसूस भी करते हैं। जी हाँ, हर घर जल और नल ये एक ऐसी योजना रही जिसकी चर्चा सबसे ज्यादा 12 साल में रही और हमारे साथ बेहद ही खास मेहमान बातचीत करने के लिए मौजूद हैं केंद्रीय जल शक्ति मंत्री सीआर पाटिल जी। बहुत बहुत स्वागत है पाटिल जी आपका।
4: नमस्कार।
3: दो कीर्तिमान स्थापित हुए 12 साल सरकार के और दूसरा प्रधानमंत्री ने वो रिकॉर्ड तोड़ा जिसकी चर्चा अब तक सबसे ज्यादा होती थी जवाहरलाल नेहरू की। दोनों को आप किस तरह देखते हैं?
4: देखो, 12 साल कंटिन्यू काम करना, लोगों की जो आस है जो अपेक्षा है वो पूरी करना और बार बार जीतना और ऐसे मुश्किल परिस्थिति में जीतना ये अपने आप में बड़ी बात होती है। जवाहरलाल नेहरू जी, इंदिरा गांधी जी, वो सब लड़ते थे इलेक्शन उस टाइम कांग्रेस के सामने कोई विरोध पक्ष नहीं था और माननीय प्रधानमंत्री मोदी साहब जब इलेक्शन लड़ते हैं तो उनके सामने तो बहुत ही पावरफुल लोग, सीनियर लोग, कांग्रेस खुद लड़ती है, उसके अंदर अपने बलबूते पे लड़कर वो आना और 12 साल कंटिन्यू सेवा करना और करते रहना, यही एक बहुत बड़ा रिकॉर्ड है और उसको हम देखेंगे कि 12 साल में क्या किया उन्होंने। लोगों की सभी अपेक्षा पूर्ण करने में उत्तीर्ण हुए, एक लाइन में अगर कह सकते हैं तो इतना कह सकते हैं कि काम तो

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇനി 4 മണിവരെ നമുക്ക് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വിനായക് ശശികുമാർ എഴുതി, ശങ്കർ ഇഷാൻ ലോയ് സംഗീതം നൽകി. ശങ്കർ മഹാദേവനും വിജയ് യേശുദാസും അനൂപ് ശങ്കറും പാടിയതാണ് ചിത്രം ചത്ത പച്ച, ദ റിംഗ് ഓഫ് റൌഡീസ്.

എം ജി ശ്രീകുമാറും രാജലക്ഷ്മിയും പാടിയ ഗാനം. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം പായിപ്പാട് രാജു. ചിത്രം എഡ്യൂക്കേഷൻ ലോൺ.

0: இன்றைய தமிழ் மாலை நிகழ்ச்சிகள் இத்துடன் நிறைவடைகின்றது.
1: நிகழ்ச்சி தயாரிப்பு ஸ்டார்வின்.
2: ഇതാകാശവാണി ദേവികുളം സ്പൈസ് എഫ്എം. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ജയചന്ദ്രൻ പാടിയത് ചിത്രം ആദ്യത്തെ അനുരാഗം.
3: അയ്യോ.

ഇനി ബിജു നാരായണനും ദലീമയും ചേർന്ന് പാടിയത് ചിത്രം ആറ്റുവേല.

പി ലീല പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ഇതാകാശവാണി ദേവികുളം സ്പൈസ് എഫ്. ഇനി വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ.

അമുതഗാനം എന്ന ചിത്രത്തിൽ യേശുദാസും എസ് ജാനകിയും ചേർന്ന് പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു.

0: യേശുദാസ് പാടിയ ലളിത ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇപ്പോൾ അറിയിപ്പുകൾ കേൾക്കാം. ഇന്നലത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടി. ഈ അറിയിപ്പുകളെ തുടർന്ന് പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 തിരുവനന്തപുരം ജില്ലാ വൃത്താന്തം. 6:15 കാവ്യാഞ്ജലി. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 വയലും വീടും. 7:20 ഹൈറേഞ്ച് വൃത്താന്തം. 7:35 ഇടുക്കി ഈ ആഴ്ചയിൽ, തുടർന്ന് ഗാനങ്ങൾ. 8:00 നാട്ടുചിന്ത ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 8:35 വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്ര ഗാനം. 9:15 പണ്ട്. 9:30 കേന്ദ്ര സർക്കാരിൻ്റെ കഴിഞ്ഞ 12 വർഷങ്ങൾ, കേന്ദ്ര വാർത്താവിഭാഗം തയ്യാറാക്കി പ്രത്യേക പരിപാടിയുടെ ശബ്ദലേഖനം. 10:05 ചലച്ചിത്ര ഗാനങ്ങൾ. 10:30 ഹൃദയരാഗങ്ങൾ. ഇനി നാളത്തെ പരിപാടികൾ. നാളെ വൈകുന്നേരം 4:30 മലയാള ചലച്ചിത്ര ഗാനങ്ങൾ. 5:00 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 5:15 റേഡിയോ ഹെൽത്ത്. 5:30 ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ഞാറ്റുവേല. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 ലക്ഷദ്വീപ് വൃത്താന്തം. 6:15 കാവ്യാഞ്ജലി. 6:40 വാർത്താവീക്ഷണം. 6:50 വയലും വീടും. 7:20 ഹൈറേഞ്ച് വൃത്താന്തം. 7:35 AR@90 നവതി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം. 7:55 അറിയിപ്പുകൾ. 8:00 ഹലോ ഡോക്ടർ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 8:35 വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്ര ഗാനം. 9:15 പണ്ട്. 9:30 കേന്ദ്ര സർക്കാരിൻ്റെ കഴിഞ്ഞ 12 വർഷങ്ങൾ, കേന്ദ്ര വാർത്താവിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയുടെ ശബ്ദലേഖനം കേൾക്കാം. 10:05 ചലച്ചിത്ര ഗാനങ്ങൾ. 10:30 ഹൃദയരാഗങ്ങൾ. ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഇഷ്ടഗാനങ്ങൾ. അറിയിപ്പുകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇനി ഇന്നത്തെ ചോദ്യം ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, ഇന്ത്യയിലെ ആദ്യത്തെ ശബ്ദചിത്രം ഏത്? ഉത്തരം അലം ആര. 1931 മാർച്ച് 14 പുറത്തിറങ്ങിയ ഈ ഹിന്ദി ചിത്രം അർദേശർ ഇറാനിയാണ് സംവിധാനം ചെയ്തത്. ഇന്ത്യയിലെ ആദ്യത്തെ ശബ്ദചിത്രം അലം ആര.
1: ആകാശവാണി.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്. PM ജൻധൻ യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർ പിള്ള സംസാരിക്കുന്നു.
3: ഭാരത സർക്കാർ പൗരന്മാരുടെ സാമ്പത്തിക ഉൾപ്പെടുത്തലിന് പ്രത്യേക ഊന്നൽ നൽകി വരികയാണ്. കാരണം ഇത് ദാരിദ്ര്യം കുറയ്ക്കുന്നതിന് നിർണായകമാണ്. ഒരു വലിയ വിഭാഗം ആളുകൾക്ക് സാമ്പത്തിക സേവനങ്ങൾ ലഭ്യമാക്കാത്തത് നമ്മുടെ രാജ്യത്തിൻ്റെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നു. എല്ലാവർക്കും വളർച്ചയുടെയും വികസനത്തിൻ്റെയും ആനുകൂല്യങ്ങൾ അനുഭവിക്കാൻ കഴിയുന്ന തരത്തിൽ പൗരന്മാരെ സാമ്പത്തികമായി ശാക്തീകരിക്കുന്ന ഒരു പദ്ധതി അത്യന്താപേക്ഷിതമായിരുന്ന സാഹചര്യത്തിലാണ് ജൻധൻ യോജന ആരംഭിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ഉൾപ്പെടുത്തൽ സംരംഭമായി ഇന്നറിയപ്പെടുകയാണ് പ്രധാനമന്ത്രി ജൻധൻ യോജന. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി 2014 ഓഗസ്റ്റ് 15 ചെങ്കോട്ടയിൽ നിന്ന് ഈ പദ്ധതി പ്രഖ്യാപിച്ചു. 2014 ഓഗസ്റ്റ് 28 രാജ്യവ്യാപകമായി പ്രധാനമന്ത്രി ജൻധൻ യോജന ആരംഭിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി ജൻധൻ യോജന ആരംഭിക്കുമ്പോൾ പ്രധാനമന്ത്രി ആ അവസരത്തെ പാവപ്പെട്ടവരുടെ ദുഷിച്ച അവസ്ഥയിൽ നിന്നുള്ള മോചനത്തിൻ്റെ ആരംഭമായി ആഘോഷമായി വിശേഷിപ്പിച്ചു. സുഖസ്യ മൂലം ധർമ്മധർമ്മസ്യ മൂലം അർത്ഥ അർത്ഥസ്യ മൂലം രാജ്യം എന്ന പുരാതന സംസ്കൃത ശ്ലോകത്തെ പ്രധാനമന്ത്രി ആ സാഹചര്യത്തിൽ പരാമർശിച്ചു. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ജനങ്ങളെ ഉൾപ്പെടുത്തേണ്ടത് രാഷ്ട്രത്തിൻ്റെ ഉത്തരവാദിത്തമാണെന്ന് ഈ ശ്ലോകം പറയുന്നു. സർക്കാർ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. നിർദ്ദിഷ്ട ലക്ഷ്യത്തിൽ എത്തിച്ചേരാനും സാമ്പത്തികമായി വിവേചനം ഇല്ലാതാക്കാനും സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ച് പ്രധാനമന്ത്രി ഏകദേശം 7.25 ലക്ഷം ബാങ്ക് ജീവനക്കാർക്ക് ഇമെയിൽ അയക്കുകയുണ്ടായി. പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതി പ്രകാരം ഏതൊരു വ്യക്തിക്കും ഒരു ബാങ്ക് അക്കൗണ്ട് തുറക്കാനും അതുമായി ബന്ധപ്പെട്ട മറ്റു സേവനങ്ങൾ പ്രയോജനപ്പെടുത്താനും സാധിക്കും. പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഇനി പറയുന്നു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ ബാങ്കിംഗ് സംവിധാനത്തിലേക്ക് കൊണ്ടുവരിക, എല്ലാ കുടുംബത്തിനും ഒരു ബാങ്ക് അക്കൗണ്ട് എന്ന ലക്ഷ്യം നടപ്പിലാക്കുക, പണമിടപാടുകൾ സുഗമമാക്കുകയും സാമ്പത്തിക സേവനങ്ങൾ എല്ലാവർക്കും ലഭ്യമാക്കുകയും ചെയ്യുക, പാവപ്പെട്ടവരുടെ സാമ്പത്തിക ഉന്നമനം സാധ്യമാക്കുക. പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതിയുടെ പ്രധാന ആനുകൂല്യങ്ങൾ ഇനി പറയുന്നു. സൗജന്യമായി ഏത് ഇന്ത്യൻ പൗരനും ബാങ്ക് അക്കൗണ്ട് തുറക്കാം. അക്കൗണ്ട് എടുക്കുന്നവർക്ക് അപകട ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. മിനിമം ബാലൻസ് ഇല്ലാതെ തന്നെ ബാങ്ക് അക്കൗണ്ടുകൾ ഉപയോഗിക്കാം. സർക്കാർ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ നേരിട്ട് വ്യക്തികളുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കും. കൂടാതെ വായ്പാ സൗകര്യങ്ങളും ലഭ്യമാണ്. പ്രധാനമന്ത്രി ജൻധൻ യോജന പദ്ധതി പ്രകാരം ബാങ്ക് അക്കൗണ്ട് തുറക്കാനായി അടുത്തുള്ള ബാങ്ക് ശാഖയിൽ പോയി അപേക്ഷാ ഫോം വാങ്ങി പൂരിപ്പിച്ചു നൽകുക. കൂടാതെ ആവശ്യമായ രേഖകൾ, ആധാർ കാർഡ്, തിരിച്ചറിയൽ രേഖ തുടങ്ങിയവ ഹാജരാക്കുകയും വേണം. ജൻധൻ യോജനയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ അടുത്തുള്ള ബാങ്ക് ശാഖ സന്ദർശിക്കുക, അല്ലെങ്കിൽ ഔദ്യോഗിക വെബ്സൈറ്റ് PMJDY.gov.in സന്ദർശിക്കുക. ഈ പദ്ധതിയിലൂടെ ഒരുപാട് ആളുകൾക്ക് സാമ്പത്തികമായ പല നേട്ടങ്ങളും സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് പ്രധാനമന്ത്രി ജൻധൻ യോജനയുടെ കീഴിൽ കൈവരിച്ച നേട്ടങ്ങളെ അംഗീകരിച്ചിട്ടുണ്ട്. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ ക്യാമ്പയിൻ്റെ ഭാഗമായി 2014 ഓഗസ്റ്റ് 23 മുതൽ 29 വരെ ഒരാഴ്ച കൊണ്ട് 1,98,96,130 ബാങ്ക് അക്കൗണ്ടുകൾ തുറന്നതിന് ഭാരത സർക്കാരിൻ്റെ ധനകാര്യ സേവന വകുപ്പിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ്സിൻ്റെ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടുണ്ട്. മുൻ കേന്ദ്ര ധനമന്ത്രി ശ്രീ അരുൺ ജെയ്റ്റ്ലി പറഞ്ഞിട്ടുള്ളതുപോലെ പ്രധാനമന്ത്രി ജൻധൻ യോജന നമ്മുടെ സമ്പദ് വ്യവസ്ഥയുടെ ഗതി മാറ്റിയിരിക്കുന്നു. സർക്കാർ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ നേരിട്ട് വ്യക്തികളുടെ അക്കൗണ്ടിലേക്ക് എത്തുന്നു. സബ്സിഡികളിലെ ചോർച്ചകൾ ഒഴിവാകുന്നു. അതുവഴി പൊതു ഖജനാവിന് ലാഭമുണ്ടാകുന്നു.
2: PM ജൻധൻ യോജനയെക്കുറിച്ച് ബാങ്കിംഗ് വിദഗ്ധയായ രശ്മി ആർപ്പിള്ള സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: including employment figures, import-export data and the country's foreign exchange reserves. And with that, we end this news bulletin.
1: ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് തിരുവനന്തപുരം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രജു കോലിയക്കോട്.
2: തിരുവനന്തപുരം ജില്ലാ വികസന സമിതി യോഗം കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്നു. ജില്ലാ കളക്ടർ അനുകുമാരിയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. ജില്ലയുടെ വികസന പദ്ധതികൾ വേഗത്തിൽ പൂർത്തിയാക്കുന്നതിന് വകുപ്പുകളുടെ ഏകോപനത്തോടെയുള്ള പ്രവർത്തനം അനിവാര്യമാണെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. സെൻസസ് 2027 ആദ്യഘട്ടമായി വിവരങ്ങൾ ഓൺലൈനിൽ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ ഈ മാസം 16 മുതൽ 30 വരെ നടക്കുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങളുടെ പങ്കാളിത്തം പരമാവധി ഉറപ്പിക്കണമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. തിരുവനന്തപുരം അമ്മത്തൊട്ടിലിൽ സർക്കാർ പരിചരണത്തിനായി ഒരു കുഞ്ഞുകൂടി എത്തി. ഏകദേശം 8 ദിവസം പ്രായവും 4.57 കിലോഗ്രാം ഭാരവും 49 സെന്റിമീറ്റർ ഉയരവുമുള്ള ആൺകുഞ്ഞിന് അൻപ് എന്ന് പേരിട്ടതായി സംസ്ഥാന ശിശുക്ഷേമ സമിതി അറിയിച്ചു. ഈ വർഷം തിരുവനന്തപുരം അമ്മത്തൊട്ടിലിൽ എത്തുന്ന 8-ാമത്തെ കുഞ്ഞാണ് അൻപ്. മാധ്യമപ്രവർത്തകർക്കായി തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പ്രാദേശിക മാധ്യമ ശില്പശാലയായ വാർത്ത തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ചു. കേന്ദ്ര കിഴങ്ങുവർഗവിള ഗവേഷണ കേന്ദ്രം മേധാവി ഡോക്ടർ ജി ബൈജു ശില്പശാല ഉദ്ഘാടനം ചെയ്തു. PIB തിരുവനന്തപുരം അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിസ്വാമി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും കുട്ടികൾക്ക് വിദ്യാഭ്യാസ കായിക പ്രോത്സാഹന അവാർഡുകൾ മന്ത്രി VE അബ്ദുൽ ഗഫൂർ തിരുവനന്തപുരത്ത് വിതരണം ചെയ്തു. മന്ത്രി CP ജോൺ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. യുവാക്കളുടെ മാനസികാരോഗ്യവും വൈകാരിക ക്ഷേമവും ലക്ഷ്യമിട്ട് തിരുവനന്തപുരം ജില്ലാ ഭരണകൂടവും ലെറ്റ്സ് ലിവ് NGOയും സംയുക്തമായി സംഘടിപ്പിച്ച അൺഫിൽട്ടേഡ് പദ്ധതിയുടെ 1-ാം സീസൺ സമാപിച്ചു. യുവതലമുറയ്ക്ക് മാനസികാരോഗ്യത്തെക്കുറിച്ച് തുറന്ന് സംസാരിക്കാനും സഹായം തേടാനുമുള്ള സുരക്ഷിതമായ അന്തരീക്ഷം ഒരുക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലാ കളക്ടർ അനുകുമാരിയുടെ അധ്യക്ഷതയിൽ ജില്ലാതല നിയന്ത്രണ സമിതി യോഗം ചേർന്നു. വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനായി വനം വകുപ്പ് വികസിപ്പിക്കുന്ന മൊബൈൽ ആപ്പിന്റെ സാധ്യതകളെക്കുറിച്ച് ചർച്ച ചെയ്തു. കുരങ്ങ്, മയിൽ തുടങ്ങിയ വന്യജീവികളുടെ ശല്യം നിയന്ത്രിക്കുന്നതിനായി പഞ്ചായത്ത് തല പ്രാദേശിക റെസ്പോൺസ് ടീമുകൾ രൂപീകരിച്ച് പരിശീലനം നൽകാൻ യോഗം തീരുമാനിച്ചു. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ തിരുവനന്തപുരം ജില്ലാ സിറ്റിംഗ് ശാസ്തമംഗലം കമ്മീഷൻ ആസ്ഥാനത്തെ കോർട്ട് ഹാളിൽ നടന്നു. ചെയർമാൻ AA റഷീദ് ഹർജികൾ പരിഗണിച്ചു. പുഴയിലെ മണൽ നീക്കൽ, പുലിമുട്ട് നിർമ്മാണം തുടങ്ങി മുതലപ്പുഴയിലെ വിവിധ പ്രവൃത്തികൾ വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് ന്യൂനപക്ഷ കമ്മീഷൻ നിർദ്ദേശം നൽകി. തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ട് സംബന്ധിച്ച് മന്ത്രി CP ജോണിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. നഗരത്തിലെ ഓടകൾ, തോടുകൾ തുടങ്ങിയവയിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി CP ജോൺ അറിയിച്ചു. വിഴിഞ്ഞത്തെ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനും വിഴിഞ്ഞം തുറമുഖ പ്രദേശത്തെ പൊതുവായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും വിവിധ വകുപ്പുദ്യോഗസ്ഥരുടെയും പ്രദേശവാസികളുടെയും സാമുദായിക നേതാക്കളുടെയും യോഗം തിരുവനന്തപുരം ജില്ലാ കളക്ടറുടെ ചേംബറിൽ ചേർന്നു. വിഴിഞ്ഞം തുറമുഖ പ്രദേശത്ത് ലൈറ്റുകൾ, CCTV ക്യാമറകൾ എന്നിവ പുനഃസ്ഥാപിക്കുക, ബയോ ടോയ്ലറ്റുകൾ സ്ഥാപിക്കുക, ഹാർബർ വൃത്തിയാക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ യോഗത്തിൽ ഉന്നയിച്ചു. 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിനെ വരവേറ്റ് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഫുട്ബോൾ ആരാധകരുടെ സംഗമം ആവേശകരമായി. ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഭാഗമായി 10,000 ചതുരശ്രയടി വരുന്ന പടുകൂറ്റൻ പോസ്റ്റർ മന്ത്രി രമേശ് ചെന്നിത്തല അനാച്ഛാദനം ചെയ്തു.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.
3: ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് FM. ഇപ്പോൾ കാവ്യാഞ്ജലി കേൾക്കാം.

നിങ്ങൾ കേട്ടത് കാവ്യാഞ്ജലി. ഇത് ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. സമയം 6 മണി കഴിഞ്ഞ് 19:22. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ

0: കുക്കല്ലോ.
1: എപ്പോഴും ഒരു ഷോപ്പിംഗ്.
0: ഐ നോ മമ്മ, ബട്ട് ചിലവാക്കേണ്ട പ്രായം ഇതല്ലേ റൈറ്റ്?
2: സേവിംഗ് ചെയ്യാനുള്ള പ്രായവും ഇതാണ്.
3: ഐ നോ പപ്പ, സേവ് ചെയ്യൂ, ശരിയായ ഇടത്ത് നിക്ഷേപിക്കൂ. നിക്ഷേപത്തിന് പലിശ ലഭിക്കും, അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും.
0: ഓ ഐ നോ.
3: RBI പറയുന്നു,
4: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
5: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും AC ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
6: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കിരൺ ശങ്കർ. പരസ്പര വിശ്വാസത്തിലും ഭാവിയെക്കുറിച്ചുള്ള പൊതുവായ കാഴ്ചപ്പാടിലും വേരൂന്നിയ ശാശ്വതമായ ബന്ധമാണ് ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. KSRTCയെ പ്രൊഫഷണലാക്കി പൊതുഗതാഗത സംവിധാനം സംരക്ഷിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകളുടെ സൗജന്യ യാത്രാ പദ്ധതിക്ക് നാളെ തുടക്കമാകും. സംസ്ഥാനത്തെ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കിയതായി മന്ത്രി K.മുരളീധരൻ. പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും മന്ത്രി. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ തുടരന്വേഷണത്തിനായി ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് സന്നിധാനത്തെത്തി. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ ഇന്ന് ജർമ്മനി കുറസാവോയെ നേരിടും. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. ഫ്രാൻസിലെ നീസിൽ നടന്ന ഭാരത് ഇന്നവേറ്റ്സ് പരിപാടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും സംയുക്തമായി ഉദ്ഘാടനം ചെയ്തു. പരസ്പര വിശ്വാസം, ഭാവിയെക്കുറിച്ചുള്ള പൊതുവായ കാഴ്ചപ്പാട്, സമാനമായ മൂല്യങ്ങൾ എന്നിവയിൽ വേരൂന്നിയ ശാശ്വതമായ ബന്ധമാണ് ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ളതെന്ന് ശ്രീ മോദി ചടങ്ങിൽ പറഞ്ഞു. നൂതനാശയങ്ങളുടെയും സാങ്കേതിക വിദ്യയിലെ വിപ്ലവകരമായ ശക്തിയുടെയും രാജ്യമായാണ് ഇന്ത്യയെ നോക്കിക്കാണുന്നതെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞു. വിദേശകാര്യമന്ത്രി S.ജയശങ്കർ, വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇന്ന് രാത്രി ബ്രാറ്റിസ്ലാവയിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്ലോവാക്യൻ പരമ്പരാഗത രീതിയിലെ വരവേൽപ്പ് നൽകും. കൂടുതൽ വിവരങ്ങളുമായി ബ്രാറ്റിസ്ലാവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
7: സ്ലോവാക്യൻ തലസ്ഥാനമായ ബ്രാറ്റിസ്ലാവിയയിൽ ഇന്ന് രാത്രി എത്തുന്ന പ്രധാനമന്ത്രിയെ പരമ്പരാഗത സ്ലോവാക്യൻ രീതിയിൽ ബ്രെഡും ഉപ്പും നൽകിയാവും സ്വീകരിക്കുക. വിശിഷ്ടാതിഥികൾ എത്തുമ്പോൾ ഇങ്ങനെ വരവേൽക്കുന്നതാണ് സ്ലോവാക്യൻ പാരമ്പര്യം. സ്ലോവാക്യയിലെ മേയാവ മേഖലയിൽ നിന്നുള്ള കുട്ടികളുടെ പ്രമുഖ സംഘം പരമ്പരാഗത രീതിയിൽ സ്ലോവാക്യൻ നൃത്തവുമായാവും പ്രധാനമന്ത്രിയെ വരവേൽക്കുക. ലുക്നിയ ഓംസാമ്പിൾ അവതരിപ്പിക്കുന്ന വന്ദേ മാതരമായിരിക്കും വരവേൽപ്പിനിടെ ശ്രദ്ധേയമാകുന്ന മറ്റൊന്ന്.
6: കഴിഞ്ഞ 12 വർഷങ്ങളായി വികസന നേട്ടങ്ങൾ രാജ്യത്തെ എല്ലാ വിഭാഗങ്ങളിലും എത്തുന്നുവെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. സബ്കാ സാത് സബ്കാ വികാസ് എന്ന ദർശനം ന്യൂനപക്ഷ സമുദായങ്ങളുടെ ജീവിതവും ഗുണനിലവാരവും ഏറെ മെച്ചപ്പെടുത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു ദേശീയ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞതാണ് ഇക്കാര്യം. സംസ്ഥാനത്ത് ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് നാളെ തുടക്കമാകും. സംസ്ഥാനത്തെ ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരം തമ്പാനൂർ ബസ് ടെർമിനലിൽ നിർവഹിക്കും. പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ദൂരപരിധിയില്ലാതെ ഓർഡിനറി ബസ്സുകളിൽ യാത്ര ചെയ്യാനാകും. ഈ ബസ്സുകളിൽ പ്രിയദർശിനി എന്ന് പ്രത്യേകം രേഖപ്പെടുത്തിയിരിക്കും. KSRTCയെ കൂടുതൽ പ്രൊഫഷണലാക്കി പൊതുഗതാഗത സംവിധാനം സംരക്ഷിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ആലുവ പറവൂർ റൂട്ടിൽ പുതുതായി അനുവദിച്ച KSRTC ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. KSRTCയെ പ്രൊഫഷണലാക്കാനായി പഠനങ്ങൾ നടത്തുമെന്നും പൊതുഗതാഗത സംവിധാനത്തെ ഏറ്റവും മികച്ച രീതിയിൽ നിലനിർത്താനാണ് സർക്കാർ ശ്രദ്ധിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ തുടരന്വേഷണത്തിനായി ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് സന്നിധാനത്തെത്തി. SP S. ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സന്നിധാനത്ത് എത്തിയിട്ടുള്ളത്. അന്വേഷണത്തിന്റെ ഭാഗമായ പരിശോധന അല്പസമയത്തിനകം ആരംഭിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @AllIndiaRadioNews തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
6: സംസ്ഥാനത്ത് പുതിയ നിപ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി K.മുരളീധരൻ. കോഴിക്കോട് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ചേർന്ന യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.

0: രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച 11 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ആകെ 30 പരിശോധനകളാണ് ഇതുവരെ നടത്തിയത്. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ്. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലെ 5-ാം ഡിവിഷനിൽ നിലവിൽ ആർക്കും രോഗലക്ഷണങ്ങളില്ല. ശക്തമായ പ്രതിരോധ നടപടികൾ സ്വീകരിച്ചതായും മരുന്നിന് ക്ഷാമമില്ലെന്നും മന്ത്രി പറഞ്ഞു. യോഗത്തിന് ശേഷം അദ്ദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രി സന്ദർശിച്ചു. ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഇതുവരെ 135 ഷിഗല്ല കേസുകളും 3 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്റ്റോപ്പ് ഡയേറിയ ക്യാമ്പയിൻ നടത്തുന്നതായും മരുന്നുകളുടെ ലഭ്യത ഉറപ്പുവരുത്തിയതായും അദ്ദേഹം പറഞ്ഞു. സ്കൂളുകളിലെ കിണറുകളിൽ പരിശോധന നടത്തുന്നതിനും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിൽ പ്രത്യേക പരിശോധനയ്ക്കും മന്ത്രി നിർദ്ദേശം നൽകി.
1: സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിൻ സംസ്ഥാനം മുഴുവൻ ജൂൺ ആദ്യ വാരം മുതൽ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ORS സിങ്ക് ഗുളികകളും മറ്റു മരുന്നുകളും എല്ലായിടത്തും ലഭ്യമാക്കിയിട്ടുണ്ട്. ജലസ്രോതസ്സുകളുടെ ക്ലോറിനേഷൻ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിനെക്കുറിച്ചിട്ടുള്ള ബോധവൽക്കരണ പരിപാടിയും നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിദ്യാലയങ്ങളിലും മറ്റും കിണറുകൾ പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഫുഡ് ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിനോട് ഹോട്ടൽ പരിശോധന കർശനമാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്.
0: ഷിഗല്ല റിപ്പോർട്ട് ചെയ്യുന്ന പ്രദേശങ്ങളിൽ MLA മാരുടെ നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനത്തിന് നിർദ്ദേശം നൽകിയതായും ആരോഗ്യമന്ത്രി അറിയിച്ചു. ഫിഫ ലോകകപ്പിൽ ഇന്ന് രാത്രി നടക്കുന്ന മത്സരത്തിൽ ജർമ്മനി ക്യുറസാവോയെ നേരിടും. രാവിലെ നടന്ന മത്സരങ്ങളിൽ ഓസ്ട്രേലിയ തുർക്കിയെയും സ്കോട്ട്ലാൻഡ് ഹെയ്ത്തിയെയും പരാജയപ്പെടുത്തി. ഖത്തർ സ്വിറ്റ്സർലാൻഡ് ബ്രസീൽ മൊറോക്കോ മത്സരങ്ങൾ സമനിലയിൽ കലാശിച്ചു. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം അല്പസമയത്തിനകം ആരംഭിക്കും. ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കില്ല. സംസ്ഥാനത്ത് സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം മറ്റന്നാൾ മുതൽ ഈ മാസം 30 വരെ ലഭ്യമാകും. സെൻസസിനായി വിപുലമായ ക്രമീകരണങ്ങളാണ് തിരുവനന്തപുരം ജില്ലയിൽ ഒരുക്കിയിരിക്കുന്നത്. ജില്ലയെ 5608 ഹൌസ് ലിസ്റ്റിംഗ് ബ്ലോക്കുകളായി തിരിച്ചിട്ടുണ്ട്. RSS ശതാബ്ദിയുടെ ഭാഗമായി തൃശൂരിൽ സംഘടിപ്പിച്ച പ്രഭാഷണ സഭയിൽ പങ്കെടുക്കുന്നതിനായി സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് തൃശൂരിലെത്തി. 3 ദിവസത്തെ കേരള സന്ദർശനത്തിനായി എത്തിയ അദ്ദേഹം നാളെ രാവിലെ ബംഗളൂരുവിലേക്ക് പുറപ്പെടും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. മിഥുനമാസ പൂജയ്ക്കായി ശബരിമല നട തുറന്നു. തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി പ്രസാദ് നട തുറന്ന് ദീപം തെളിയിച്ചു. മിഥുനം 1 നാളെ രാവിലെ 5 നട തുറന്ന് പതിവ് പൂജകളും വിശേഷാൽ പൂജകളും ആരംഭിക്കും. ഈ മാസം 19 നട അടയ്ക്കും. ഇടുക്കി മെഡിക്കൽ കോളേജിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ, ജീവനക്കാരുടെ അഭാവം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. വികസന പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ നിർമ്മാണ ഏജൻസിക്ക് യോഗം നിർദ്ദേശം നൽകി. ജീവനക്കാരുടെ കുറവ് സംബന്ധിച്ച് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനും യോഗം തീരുമാനിച്ചു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി ഗിന്നസ് ലോക റെക്കോർഡ് സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര ആയുഷ് മന്ത്രാലയം ആഗോള ഓൺലൈൻ യോഗാ പരിപാടി സംഘടിപ്പിച്ചു. 130-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തു. മുതിർന്ന പൌരരോടുള്ള അതിക്രമങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണ ദിനാചരണം നാളെ. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. വയോജനങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാനുള്ള ബോധവൽക്കരണ സന്ദേശം പൊതുജനങ്ങളിൽ എത്തിക്കുന്നതിനാണ് എല്ലാ വർഷവും June 15 ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ഇറാനുമായുള്ള സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിൽ ഇന്ന് ഒപ്പുവെക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. എന്നാൽ നിർദ്ദിഷ്ട കരാറുമായി ബന്ധപ്പെട്ട് അന്തിമ തീരുമാനം കൈക്കൊണ്ടിട്ടില്ലെന്ന് ഇറാൻ വ്യക്തമാക്കി. അതേസമയം ഇറാൻ US സംഘർഷം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾക്കായി ഖത്തർ പ്രതിനിധി സംഘം ടെഹ്റാനിലെത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. പരസ്പര വിശ്വാസത്തിലും ഭാവിയെക്കുറിച്ചുള്ള പൊതുവായ കാഴ്ചപ്പാടിലും വേരൂന്നിയ ശാശ്വതമായ ബന്ധമാണ് ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. KSRTCയെ പ്രൊഫഷണലാക്കി പൊതുഗതാഗത സംവിധാനം സംരക്ഷിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകളുടെ സൌജന്യ യാത്രാ പദ്ധതിക്ക് നാളെ തുടക്കമാകും. സംസ്ഥാനത്ത് ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കിയതായി മന്ത്രി കെ മുരളീധരൻ. പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും മന്ത്രി. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ തുടരന്വേഷണത്തിനായി ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് സന്നിധാനത്തെത്തി. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ ഇന്ന് ജർമ്മനി ക്യുറസാവോയെ നേരിടും. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി. ICC വിമൻസ് T20 ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2026 ഇംഗ്ലണ്ടിലെ ബർമിംഗ്ഹാം എഡ്ബാസ്റ്റിൽ വെച്ച് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടക്കുന്ന മത്സരത്തിൻ്റെ

പ്രധാന വാർത്തകൾ. ഇന്ത്യയിൽ സ്റ്റാർട്ടപ്പ് മേഖല അതിവേഗം വികസിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയുമായി ചേർന്ന് ഫ്രാൻസിൽ ഭാരത് ഇന്നോവേറ്റ്സ് സംരംഭം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന് ഗിന്നസ് റെക്കോർഡ്. പ്രത്യേക

0: ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. അമേരിക്കയും ഇസ്രയേലുമായുള്ള സംഘർഷം അവസാനിപ്പിക്കാനുള്ള ധാരണാപത്രത്തിൽ അന്തിമ തീരുമാനമെടുത്തിട്ടില്ലെന്ന് ഇറാൻ. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ജർമ്മനി ക്യൂറസോവയെ നേരിടും. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ടോസ് നേടിയ ഇന്ത്യ പാകിസ്ഥാനെതിരെ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പ് മേഖല അതിവേഗം വികസിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രാൻസിലെ നീസിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയുമായി ചേർന്ന് ഭാരത് ഇന്നൊവേറ്റ്സ് സംരംഭം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മാനവികതയ്ക്കായി സാങ്കേതിക വിദ്യ എന്ന തത്വം അടിസ്ഥാനമാക്കി ഇന്ത്യയിൽ 2 ലക്ഷത്തിലേറെ സ്റ്റാർട്ടപ്പുകളാണ് പ്രവർത്തിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: आज भारत में एक स्टार्टअप रिवॉल्यूशन हो रहा है. इस रिवॉल्यूशन में भारत का नौजवान एक नए माइंडसेट के साथ मानवता के हित में समस्याओं के समाधान ढूंढ रहा है और हमारे नौजवानों के वर्ल्ड क्लास सॉल्यूशंस को ग्लोबल स्टेज पर लाने का माध्यम ही है भारत इनोवेट्स.
0: ഇന്ത്യയുടെ സാങ്കേതിക മികവിന്റെ തെളിവാണ് ചന്ദ്രയാൻ ദൌത്യമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോ പറഞ്ഞു. ഇന്ത്യ ഫ്രാൻസ് സംരംഭങ്ങളുടെ വർഷത്തിന്റെ ഭാഗമാകാൻ അവസരം ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ഇന്ന് രാത്രി ബ്രാറ്റിസ്ലാവിയയിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്ലോവാക്യൻ പരമ്പരാഗത രീതിയിൽ വരവേൽപ്പ് നൽകും. മേയാവോ മേഖലയിൽ നിന്നുള്ള കുട്ടികളുടെ സംഘം പരമ്പരാഗത സ്ലോവാക്യൻ നൃത്തവുമായി പ്രധാനമന്ത്രിയെ വരവേൽക്കും. ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗ ദിനാചരണത്തിന് മുന്നോടിയായി രാജ്യത്തിന് അഭിമാനകരമായ ചരിത്ര നേട്ടം. യൂട്യൂബ് ലൈവ് യോഗ സ്ട്രീമിംഗിൽ ഏറ്റവും കൂടുതൽ പേരെ പങ്കെടുപ്പിച്ചതിന്റെ ഗിന്നസ് ലോക റെക്കോർഡ് കേന്ദ്ര ആയുഷ് മന്ത്രാലയം കരസ്ഥമാക്കി. മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക യൂട്യൂബ് ചാനൽ വഴി തത്സമയം സംപ്രേഷണം ചെയ്ത പ്രത്യേക യോഗ സെഷനിൽ 4,35,831 പേരാണ് പങ്കാളികളായത്. കഴിഞ്ഞ 12 വർഷങ്ങളിൽ രാജ്യത്തെ ആരോഗ്യമേഖല സമാനതകളില്ലാത്ത പുരോഗതിയാണ് കൈവരിച്ചതെന്ന് കേന്ദ്രമന്ത്രി J.P. Nadda. ആയുഷ്മാൻ ഭാരത്, PMJAY, ആരോഗ്യമന്ത്രി തുടങ്ങിയവയിൽ നിന്ന് ഡിജിറ്റൽ ആരോഗ്യ സംരംഭങ്ങളിലേക്ക് മാറിയതിലൂടെ ഗുണമേന്മയുള്ള ചികിത്സ കൂടുതൽ ജനങ്ങളിലെത്തിക്കാൻ സാധിച്ചു. മെഡിക്കൽ കോളേജുകൾ വ്യാപിപ്പിച്ചതും മെഡിക്കൽ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചതും ഭാവിയിലെ ആരോഗ്യ പ്രവർത്തകർക്കുള്ള ശക്തമായ അടിത്തറയാകുമെന്നും ശ്രീ J.P. Nadda പറഞ്ഞു. കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യത്തെ ന്യൂനപക്ഷ സമുദായങ്ങളുടെ ജീവിത നിലവാരം വലിയ തോതിൽ മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു. വികസനത്തിന്റെ നേട്ടങ്ങൾ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലും എത്തിച്ചേരുന്നുവെന്ന് സർക്കാർ ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് ദേശീയ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ ശ്രീ റിജിജു ചൂണ്ടിക്കാട്ടി. 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ സൌകര്യം കേരളത്തിൽ മറ്റന്നാൾ മുതൽ ഈ മാസം 30 വരെ ലഭ്യമാകും. July 1 മുതൽ 30 വരെയാണ് സെൻസസിന്റെ 1-ാം ഘട്ടം. സെൻസസ് 2027 ആദ്യഘട്ടമായ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും പഞ്ചാബിൽ വിജയകരമായി പൂർത്തിയാക്കി. പഞ്ചാബിലെ 23 ജില്ലകളിലും 14 മുനിസിപ്പൽ കോർപ്പറേഷനുകളിലുമായാണ് 1-ാം ഘട്ട പ്രവർത്തനം നടത്തിയതെന്ന് ചീഫ് പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർ നവജ്യോത് ഖോസ അറിയിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. അമേരിക്കയും ഇസ്രയേലുമായുള്ള സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള നിർദ്ദിഷ്ട ധാരണാപത്രത്തിൽ ഇതുവരെ അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്ന് ഇറാൻ. എന്നാൽ എത്രയും വേഗം അന്തിമ കരാറിലെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് നാളെ തുടക്കമാകും. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. കേരളത്തിൽ പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി K.മുരളീധരൻ. രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച 11 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ്. ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കിയതായും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. ലോക ഫുട്ബോളിലെ പ്രതാപകാലത്തിന്റെ ഗതകാല സ്മരണകളുമായി മുൻ ചാമ്പ്യന്മാരായ ജർമ്മനി ഇന്ന് കളത്തിലിറങ്ങും. നവാഗതരായ ക്യൂറസോവയാണ് എതിരാളികൾ. വിശദാംശങ്ങളിലേക്ക്.

0: അമേരിക്കയിലെ ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ ഇന്നു രാത്രി 10:30 ജർമ്മനി ക്യൂറസാവോ മത്സരം. ലോകകപ്പിന്റെ കഴിഞ്ഞ രണ്ട് പതിപ്പിലും പതറിപ്പോയ ജർമ്മനി ഇക്കുറി വമ്പൻ തിരിച്ചുവരവാണ് പ്രതീക്ഷിക്കുന്നത്. നാളെ പുലർച്ചെ 1:30 നെതർലാൻഡ്സ് ജപ്പാനെയും 4:30 ഐവറി കോസ്റ്റ് ഇക്വഡോറിനെയും നേരിടും. ഇന്ന് നടന്ന മത്സരങ്ങളിൽ ഓസ്ട്രേലിയ തുർക്കിയെ 2-0, സ്കോട്ട്ലൻഡ് ഹെയ്ത്തിയെ ഏകപക്ഷീയമായ 1 പരാജയപ്പെടുത്തി. അതേസമയം ജയം പ്രതീക്ഷിച്ചെത്തിയ കരുത്തരായ ബ്രസീലിനെ മൊറോക്കോ സമനിലയിൽ തളച്ചു. ഖത്തർ സ്വിറ്റ്സർലാൻഡ് മത്സരം 1-1 സമനിലയിൽ കലാശിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ കിരീടം ലക്ഷ്യമിടുന്ന ഇന്ത്യയുടെ ആദ്യ മത്സരം പുരോഗമിക്കുന്നു. ടോസ് നേടിയ ഇന്ത്യ പാകിസ്ഥാനെതിരെ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. ഇംഗ്ലണ്ടിലെ ബെർമിംഗ്ഹാമിലാണ് മത്സരം. തുർക്കിയയിൽ നടക്കുന്ന 50th ലോകകപ്പിൽ ഇന്ത്യയുടെ ധീരജ് ബൊമ്മദേവരയ്ക്കും കുംകും മൊഹോദിനും സ്വർണ മെഡൽ. റീകർവ് മിക്സഡ് ടീം ഇനത്തിലാണ് മെഡൽ നേട്ടം. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, ഒഡീഷ എന്നിവിടങ്ങളിൽ അടുത്ത 2-3 ദിവസങ്ങളിലായി തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കൂടുതൽ ശക്തി പ്രാപിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അതേസമയം മഹാരാഷ്ട്രയുടെ ചില ഭാഗങ്ങളിൽ ഇന്ന് ഉഷ്ണതരംഗത്തിനും തീരദേശ ആന്ധ്രാപ്രദേശ്, കൊങ്കൺ, ഗോവ എന്നിവിടങ്ങളിൽ നാളെ വരെ ചൂടുകൂടിയ കാലാവസ്ഥയ്ക്കും സാധ്യതയെന്ന് കാലാവസ്ഥാ ഏജൻസി അറിയിച്ചു. മിഥുനമാസ പൂജയ്ക്കായി ശബരിമല നട തുറന്നു. മിഥുനം 1 നാളെ രാവിലെ 5 നട തുറന്ന് പതിവ് പൂജകളും വിശേഷാൽ പൂജകളും ആരംഭിക്കും. ഈ മാസം 19 നടയടയ്ക്കും. ജാർഖണ്ഡിൽ ഇടിമിന്നലേറ്റ് 7 മരണം. മരിച്ചവരിൽ 3 സ്ത്രീകളും 10 കുട്ടിയും ഉൾപ്പെടുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 2 വ്യത്യസ്ത ഇടങ്ങളിലാണ് അപകടമുണ്ടായത്. റാഞ്ചി, ഗഢ്വ, ചത്ര ജില്ലകളിൽ നിന്നുള്ളവരാണ് മരിച്ചത്. ഇന്ത്യൻ പതാകവാഹക കപ്പലായ വിരാട് 1 ഒമാൻ തീരത്ത് എഞ്ചിൻ തകരാർ സംഭവിച്ചതായി ഇന്ത്യൻ എംബസി അറിയിച്ചു. 14 ഇന്ത്യക്കാരാണ് കപ്പലിലുള്ളത്. 11 ജീവനക്കാരെ സുരക്ഷിതമായി മാറ്റിയതായി എംബസി അറിയിച്ചു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. നാഷണൽ സ്റ്റുഡന്റ് ലാപ്ടോപ്പ് പദ്ധതിയിലൂടെ വിദ്യാർത്ഥികൾക്ക് സൌജന്യ ലാപ്ടോപ്പ് നൽകുന്നതിന് അപേക്ഷ ക്ഷണിച്ചതായി പ്രചരിക്കുന്ന വാട്സാപ്പ് സന്ദേശം വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരമൊരു പദ്ധതി സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. ഇന്ത്യൻ നാവികസേനാ കപ്പലായ INS ശാരദയുടെ കൊളംബോ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള സമുദ്ര സഹകരണവും സൌഹൃദവും ഈ സന്ദർശനം കൂടുതൽ ശക്തിപ്പെടുത്തിയതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഇറാൻ പിന്തുണയുള്ള സായുധ ഗ്രൂപ്പായ ഹിസ്ബുള്ളയുടെ അടിസ്ഥാന സൌകര്യങ്ങൾ ലക്ഷ്യമിട്ട് ലെബനൻ തലസ്ഥാനത്ത് ആക്രമണം നടത്തിയതായി ഇസ്രയേൽ സൈന്യം ഇന്ന് പ്രഖ്യാപിച്ചു. വടക്കൻ ഇസ്രയേലിൽ ഹിസ്ബുള്ള നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയായാണ് തിരിച്ചടിച്ചതെന്ന് ഇസ്രയേൽ വ്യക്തമാക്കി. ഒമാൻ തീരത്തുള്ള MT സെലസ്റ്റിയൽ എന്ന കപ്പലിൽ അസുഖം മൂലം മരണമടഞ്ഞ ഇന്ത്യൻ പൌരൻ നിഷാന്ത് ഉയർത്തുനാഥിന്റെ ഭൌതികദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ ഒമാൻ അധികൃതരുമായും ഷിപ്പിംഗ് കമ്പനിയുമായി ചേർന്ന് നടത്തിവരികയാണെന്ന് ഇന്ത്യൻ എംബസി വ്യക്തമാക്കി. കപ്പൽ ഉടൻ തന്നെ ഒമാനിലെ ദുഃഖം തുറമുഖത്ത് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി എംബസി അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയിൽ സ്റ്റാർട്ടപ്പ് മേഖല അതിവേഗം വികസിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയുമായി ചേർന്ന് ഫ്രാൻസിൽ ഭാരത് ഇന്നൊവേറ്റ്സ് സംരംഭം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന് ഗിന്നസ് റെക്കോർഡ്. പ്രത്യേക തത്സമയ ഓൺലൈൻ യോഗ സെഷനിൽ പങ്കെടുത്തത് 435,831 പേർ. കേരളത്തിൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകളുടെ സൌജന്യ യാത്രാ പദ്ധതിക്ക് നാളെ തുടക്കം. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. അമേരിക്കയും ഇസ്രയേലുമായുള്ള സംഘർഷം അവസാനിപ്പിക്കാനുള്ള ധാരണാപത്രത്തിൽ അന്തിമ തീരുമാനമെടുത്തിട്ടില്ലെന്ന് ഇറാൻ. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ജർമ്മനി ക്യൂറസോവയെ നേരിടും. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ടോസ് നേടിയ ഇന്ത്യ പാകിസ്ഥാനെതിരെ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
2: ICC വിമൻസ് T20 ക്രിക്കറ്റ് വേൾഡ് കപ്പ് 2026 ഇംഗ്ലണ്ടിലെ ബെർമിംഗ്ഹാമിൽ നടക്കുന്ന ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരത്തിന്റെ ദൃക്സാക്ഷി വിവരണം തുടരുന്നു. ആകാശവാണിയുടെ ഇന്റർനെറ്റ് സർവീസിലും ന്യൂസ് ഓൺ എയറിലും അനന്തപുരി FM പരിപാടികൾ കേൾക്കാം.
3: गेंद की पिच के नजदीक पहुंचकर हल्के से गेंद को पुश किया और आलिया रियाज इससे पहले की गेंद को वहां पर फील्ड करें मिड ऑन की दिशा में एक रन के लिए छोर बदल लिया हरमनप्रीत और वहां पर स्मृति ने. इस एक रन की मदद से स्कोर भारत का बढ़कर अब 41 दो विकेट के नुकसान पर 7 ओवर समाप्त हो चुके हैं.
4: तुम रिपोर्ट्स लाई हो ना?
5: नहीं, मुझे लगा तुम लाए हो.
4: तुम हो ही भुलक्कड़.
5: भूल बस इतनी है कि तुमसे शादी कर लूं. बोलिए मत, जानिए आभा के बारे में।
6: आभा
5: यानी आयुष्मान भारत हेल्थ अकाउंट, जहां आप अपने मेडिकल रिकॉर्ड सुरक्षित रख सकते हैं और जब चाहें और जहां चाहें ये रिपोर्ट्स दिखा सकते हैं। आभा, सेहत के सफर में आपका हम सफर। आज ही आभा ऐप डाउनलोड करें या डायल करें 1-4-4-7-7।
7: The last over was a neat one from Pakistan's perspective. Only 3 singles of it. And Tasmia Rubab, the left-arm seamer, has once again been called into the attack. She was the one who picked up the wicket of Jemima Rodrigues. She delivers this first delivery of the 8th over from over the wicket and looks like a bit of an off cutter, which is outside leg and then moves towards the stumps. Harmanpreet Kaur was standing deep in her crease, allowed the ball to come close to her and then swiped across the line in order to send the ball rollicking away towards deep backward square leg, and she picks up a comfortable single with that. The score moves to 42-2. Remember, Tasmia Rubab, as we told you before, is a bit of an unknown quantity. She last played a T20I in this year, but that was only her second T20I. The first T20I, meaning her debut match, was back in 2024. So she hasn't played a lot of international cricket. She is a bit of an unknown quantity, and therefore India will have to deal with her with care and caution. Delivers this one on a good length outside the off stump. Smriti Mandhana hangs back, allows the ball to come close to her, and then drives it with an angled face. The ball goes trickling away towards the deep backward point fielder. A comfortable single has been taken. That takes Smriti to 27 and India to 43-2. Now remember, folks, 22 women's T20 internationals before today have been played at this particular venue. It's an iconic venue, the Edgbaston in Birmingham. More about that after this ball. Tasmia Rubab runs in to deliver this one on the shorter side of good length. The ball angled away towards the off stick. Once again, the batter hangs back and swipes across the line. That swish towards deep backward square leg produces a single for Harmanpreet Kaur, who is now on 8 of 12. 44-2 India after 7.3. The average score at Edgbaston in those 22 women's T20 internationals is 138. Even the match that happened in the afternoon today, according to India's time, between Bangladesh and Netherlands, saw Netherlands score 139 in the first innings. Meanwhile, a full toss, which Smriti Mandhana has hit straight to the fielder. She wears a wry smile on her face because she knows that she has missed out on an opportunity. She had expected Tasmia Rubab to do something of that sort and hence shuffled towards the leg side early. Rubab went for a yorker, ended up bowling a full toss at the stumps, and then Smriti Mandhana unfurled a crisp extra cover drive, however, straight to the fielder. So a dot ball after the 3 singles. Next delivery once again shuffles to the onside. That's Smriti Mandhana gets followed up and hits this one aerial. The catch has been put down. Alia Riaz, running back from mid-off, could not grab that one, and Smriti Mandhana gets alive. India breathe a sigh of relief.
3: काफ़ी बड़ा अवसर था पाकिस्तान के लिए स्मृति मांधना जैसी बल्लेबाज को वापस पवेलियन लौटाने का, और इस बार जैसे ही गेंद को खेला था, गेंद हवा में काफ़ी ज़्यादा उछल गई थी और आलिया रियाज वहाँ पर मौजूद थी, गेंद तक पहुँच भी गई थी, लेकिन कहीं ना कहीं उनके पूर्वानुमान में कमी रह गई, जिसकी वजह से गेंद उनके हाथों से फिसलती हुई सीधा ज़मीन को स्पर्श कर गई। तो एक सुनहरा अवसर पाकिस्तान ने गंवा दिया यहाँ पर स्मृति को आउट करने का। फिलहाल भारत 45-2 विकेट के नुकसान पर।
7: Last delivery of the over, delivered on the fuller side of good length on the pad line, and Harmanpreet Kaur presses forward, knocks it towards wide long on, picks up a comfortable single. That marks the end of over number 8, which had a life for Smriti Mandhana. Big moment in the match. How much will that cost Pakistan, and how much will India be able to cash upon it? We will find out together. 46-2, the score currently.
3: तो तास्मिया रुबाब, जो कि मात्र 23 वर्ष की हैं, मात्र अपना तीसरा T20 अंतर्राष्ट्रीय मुकाबला खेल रही हैं। इससे पहले कोई भी उनके नाम के आगे विकेट दर्ज नहीं था। पहला ही अंतर्राष्ट्रीय विकेट जो उन्होंने लिया वो जेमिमा रॉड्रिक्स का था, और पिछले ओवर के दौरान एक सुनहरी अवसर उनके हाथ से निकल गया। अगर वो कैच लपक लेती आलिया रियाज तो स्मृति मांधना का विकेट भी उनके नाम के आगे दर्ज हो जाता, और क्या शानदार मैच उनके लिए साबित हो सकता था। लेकिन निश्चित रूप से इस 23 वर्षीय खिलाड़ी ने अपनी गेंदबाजी से, अपनी ऑफ स्पिन गेंदबाजी से काफ़ी मुतासिर किया है। भारत के बैटर्स को रोकने में कहीं ना कहीं उन्होंने कामयाबी हासिल की और गेंदबाजी में एक और परिवर्तन यहां पर होता हुआ। कुल मिलाकर अब तक चार गेंदबाज मोर्चे पर लगाए गए थे कप्तान फातिमा साना के द्वारा और अब पांचवा गेंदबाज नाशरा संधू के रूप में यहां पर लाया जाता हुआ गेंदबाजी के मोर्चे पर 46 दो विकेट के नुकसान पर 8.1 ओवर की समाप्ति के बाद हरमनप्रीत 9 के व्यक्तिगत स्कोर पर अगली गेंद का सामना करने के लिए तैयार हैं। रनों की औसत रफ्तार 5.63। अगली गेंद और इस बार फ्रंट फुट पे आकर इस गेंद को खूबसूरती के साथ खेल दिया, पॉइंट और कवर के बीच में से कोई मौका नहीं खिलाड़ी के पास, गेंद सीमा रेखा से बाहर 4 रनों के लिए।
6: ये लगा आभा का चौका।
3: हरमनप्रीत कौर का ये पहला चौका, ये पहला शानदार कवर ड्राइव जो उन्होंने खेला देखते ही बनता था, पॉइंट और कवर के बीच में से गैप हासिल करते हुए उन्होंने इस शॉट को खेला। 13 मीटर का फासला था बैकवर्ड पॉइंट और कवर के बीच जो खिलाड़ी हैं उनके बीच, और उसका भरपूर फायदा उठाने में हरमनप्रीत कौर इस बार कामयाब रही थी। इस चौके की मदद से स्कोर बढ़ करके 52 विकेट के नुकसान पर 8.2 ओवर की समाप्ति के बाद।
7: द फर्स्ट बाउंड्री फॉर इंडिया इन 14 डिलीवरीज।
3: जी हाँ बिल्कुल, काफ़ी देर हो गई थी दर्पण जबकि भारत को तलाश थी कुछ बड़े शॉट्स की, और अंततः हरमनप्रीत, जैसा कि हम बार बार कह रहे हैं कि उनके पास खासा अनुभव है, उनके कंधों पर एक बड़ी जिम्मेदारी है और उसका निर्वाह वो फिलहाल बखूबी करते हुए एज वेस्टर्न के मैदान पर नजर आ रही हैं। अगली गेंद हरमनप्रीत के लिए इस बार बैकफुट पर जाकर कट करने की कोशिश थी, लेकिन बैकवुड पॉइंट पर सीधा फील्डर के हाथों में गेंद पहुंची और रन बनाने का वहां पर कोई प्रश्न नहीं। स्कोर भारत का 52 विकेट के नुकसान पर। अभी भी 9 ओवर प्रगति पर बाएं हाथ की ऑर्थोडॉक्स स्पिन गेंदबाज हैं नाशरा संधू, और अंपायर और स्टंप के बीच में आकर ये गेंद उन्होंने की अराउंड द स्टंप्स, और इस बार गेंद को खेल दिया था वहां पर स्क्वायर लेग की दिशा में, लेकिन फील्डर एक बार फिर से वहां पर मौजूद, रन नहीं मिल पाएगा। स्कोर अभी भी 50 पर टिका हुआ, रनों की औसत रफ्तार 5.77 रन इस समय है। भारत ज़रूर यहां पर कोशिश करेगा कि रनों की रफ्तार हाल फिलहाल में बढ़ाएं, और दर्पण अब कहीं ना कहीं जो अगर आप आंकड़े देखें तो वो ये दर्शाते हैं कि पावर प्ले में और अंतिम जो डेथ ओवर्स होते हैं उससे भी ज़्यादा जो खेल पनपता है, जो रन बनते हैं वो मिडल ओवर्स में बनते हैं। जो टीम मिडल ओवर्स में अच्छी बल्लेबाजी कर ले या अच्छी गेंदबाजी कर ले वो कहीं ना कहीं विजेता साबित होती है। अगली गेंद और इस बार खेल को खूबसूरती के साथ खेल दिया हरमनप्रीत सिंह ने, मिड विकेट क्षेत्र में शानदार अंदाज में स्वीप करते हुए गेंद सीमा रेखा से बाहर 4 रनों के लिए।
6: ये लगा आभा का चौका।
3: गेंद की रफ्तार बहुत ज़्यादा नहीं थी, अपने आप को ठीक से पोजीशन किया था वहाँ पर और बेहतरीन अंदाज में इस गेंद को स्वीप शॉट खेलते हुए 4 रन बटोर लिए अपने और अपनी टीम के लिए। हालांकि गेंद काफ़ी देर तक हवा में थी लेकिन पूरी तरह से सुरक्षित, कोई भी फील्डर वहाँ पर आसपास नहीं था। अगली गेंद देकर एक बार फिर से तैयार वहाँ पर नाशरा संधू, उनके ओवर की अंतिम गेंद। 2 चौके अब तक हरमनप्रीत लगा चुकी हैं, इस बार फ्लाइटेड गेंद बैकफुट पर जाकर कट करने का प्रयास, लेकिन बैकवर्ड पॉइंट पर फील्डर मौजूद है, 30 गज के दायरे के अंदर गेंद को वहां पर फील्ड कर लिया जाएगा। ओवर की समाप्ति हुई इसी के साथ, 9 ओवर के बाद भारत 54 विकेट के नुकसान पर।
4: तुम रिपोर्ट्स लाई हो ना?
8: नहीं, मुझे लगा तुम लाए हो।
4: तुम हो ही भुलक्कड़।
8: भूल बस इतनी है कि तुमसे शादी कर ली।
5: लड़िए मत, जानिए आभा के बारे में।
9: आभा
5: यानी आयुष्मान भारत हेल्थ अकाउंट, जहां आप अपने मेडिकल रिकॉर्ड सुरक्षित रख सकते हैं और जब चाहें और जहां चाहें ये रिपोर्ट्स दिखा सकते हैं। आभा, सेहत के सफर में आपका हम सफर। आज ही आभा ऐप डाउनलोड करें या डायल करें 1-4-4-7-7।
7: होल्ड ऑन टू योर हैट्स फोक्स, बिकॉज हरमनप्रीत has arrived, a couple of sweep shots, her favorite shot in the previous over, one of which resulted in a boundary. Next delivery from Tasbia Rubab, Smriti Mandana steps out and smashes this one over long off for half a dozen. It's gone for 6, the second 6 of the match, the first of Mandana's bat, and the Indian spectators in the stands are jumping for joy.
6: Ye laga abha ka chakka.
3: इस छक्के के साथ ही मानो स्मृति कहना चाह रही हूँ हरमनप्रीत को कि तू डाल डाल तो मैं पात पात, क्या शानदार अंदाज में उन्होंने इस गेंद को 6 रनों के लिए सीमा रेखा से बाहर पहुँचाया। उसके बाद जो चेहरे पर मुस्कुराहट है वो अपने आप में सब कुछ बयां कर देती है।
7: She stepped out of her crease in order to hit this one. It was delivered on a length from over the wicket by the left arm seamer who has been super impressive today. Tasmia Rubab, we are told.

0: की तरफ कट करने की कोशिश, लेकिन फिर से कवर क्षेत्र में गेंद को वहां पर फील्ड कर लिया गया, कोई रन नहीं। ओवर की समाप्ति 18 के बाद भारत 132 पांच विकेट के नुकसान पर।
1: Courageous from Nashra Sandhu. Richa Ghosh is a big hitter, yet Sandhu flighted the ball, gave it air, told Ghosh, go and make your own pace. Ghosh even tried. She tried to muscle the ball. She swung her bat so hard a couple of times that the wind generated by it might have been felt in the stands at Edgbaston. However, she was early into the shot. Interesting signal from umpire Claire Polosak. Pakistan have been penalized. They have not completed their overs in time, which means for the remaining 12 balls, they need to have an extra fielder inside the 25-yard circle, which means they can now have only three outside the circle. Tasmia Rubab, the youngster, is going to be bowling the penultimate over. Deepthi Sharma is on strike. The keeper is up to the stumps, and India need boundaries. Even in the last over, we saw four dot balls. They cannot afford it. Delivers this one down the leg side on a shortish length, and Deepthi Sharma cashes upon. She finds India a much needed boundary.
2: Ye laga abha ka chauka.
1: A long hop asking to be punished, angled towards the body, and Deepthi Sharma hung back, allowed it to come close, and then pulled it over the head of the short fine leg fielder. Normally, that fielder might have been standing back on the boundary, but remember, Pakistan have been penalized. Deepthi Sharma moves to 10 of 7. She would want to now keep on pushing the accelerator. India would want to collect as many as they can in the remaining 11 deliveries. Another shot of a length delivery this time around from Tasmia Rubab. However, Deepthi Sharma fails to find the gap in the deep and has to settle for the single. It was another vigorous pull shot from the Indian all-rounder. However, Diana Beg, the substitute fielder, ran towards her left from the deep backward square leg position and then put in a sliding stop. She quickly got up and hurled it back to the wicketkeeper. 137 for 5 India with 10 balls remaining. On strike now is Richa Ghosh, who wasn't able to put the ball away in previous over delivered by Nashra Sandhu. Can she do it against the seamer? Can she do it against the pacer? Here she won't have to generate the pace of her own. Can she use Tasmia Rubab's pace? Tasmia Rubab making sure her fielders are in the right position. All three fielders who are allowed outside the 25-yard circle are currently on the leg side. A square leg, deep square leg, I should say, a deep mid-wicket and a long one. Around the wicket comes the left-arm seamer, and Richa Ghosh backs away and
3: hits. ICC Women's T20 Cricket World Cup 2026-il ഇംഗ്ലണ്ടിലെ ബർമിംഗ്ഹാമിൽ നടക്കുന്ന ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരത്തിൻ്റെ ദൃക്സാക്ഷികരണമാണ് കേട്ടുകൊണ്ടിരുന്നത്. ദൃക്സാക്ഷികരണം ഇനി 9:15 തുടർന്ന് കേൾക്കാം. ഇപ്പോൾ സമയം 8 കഴിഞ്ഞ് 34:53. ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
4: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പ് മേഖല അതിവേഗം വികസിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രാൻസിലെ നീസിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവേൽ മാക്രോയുമായി ചേർന്ന് ഭാരത് ഇന്നോവേറ്റ്സ് സംരംഭം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ഫ്രാൻസ് സംരംഭങ്ങളുടെ വർഷത്തിന്റെ ഭാഗമാകാൻ അവസരം ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് പറഞ്ഞു. ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗ ദിനാചരണത്തിന് മുന്നോടിയായി രാജ്യത്തിന് അഭിമാനകരമായ ചരിത്ര നേട്ടം. യൂട്യൂബ് ലൈവ് യോഗ സ്ട്രീമിംഗിൽ ഏറ്റവും കൂടുതൽ പേരെ പങ്കെടുപ്പിച്ചതിന്റെ ഗിന്നസ് ലോക റെക്കോർഡ് കേന്ദ്ര ആയുഷ് മന്ത്രാലയം കരസ്ഥമാക്കി. മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക യൂട്യൂബ് ചാനൽ വഴി തത്സമയം സംപ്രേഷണം ചെയ്ത പ്രത്യേക യോഗ സെഷനിൽ 435,831 പ്രേക്ഷകരാണ് പങ്കാളികളായത്. അന്താരാഷ്ട്ര യോഗ ദിനാചരണങ്ങളുടെ ഭാഗമായി മലപ്പുറം മഞ്ചേരിയിൽ യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു. മഞ്ചേരി ചിന്മയ വിദ്യാലയത്തിൽ നടന്ന ചാമ്പ്യൻഷിപ്പ് എം റഹ്മത്തുള്ള എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 12 വർഷങ്ങളിൽ രാജ്യത്തെ ആരോഗ്യമേഖല സമാനതകളില്ലാത്ത പുരോഗതിയാണ് കൈവരിച്ചതെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. ആയുഷ്മാൻ ഭാരത്, പി എം ജെ എ വൈ, ആരോഗ്യമന്ത്ര് തുടങ്ങിയവയിൽ നിന്ന് ഡിജിറ്റൽ ആരോഗ്യ സംരംഭങ്ങളിലേക്ക് മാറിയതിലൂടെ ഗുണമേന്മയുള്ള ചികിത്സ കൂടുതൽ ജനങ്ങളിൽ എത്തിക്കാൻ സാധിച്ചതായി അദ്ദേഹം പറഞ്ഞു. 12 വർഷത്തിനിടെ രാജ്യത്തെ ന്യൂനപക്ഷ സമുദായങ്ങളുടെ ജീവിത നിലവാരം വലിയ തോതിൽ മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു. വികസനത്തിന്റെ നേട്ടങ്ങൾ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലും എത്തിച്ചേരുന്നുവെന്ന് സർക്കാർ ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് ശ്രീ റിജിജു ചൂണ്ടിക്കാട്ടി. 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ സൌകര്യം കേരളത്തിൽ മറ്റന്നാൾ മുതൽ ഈ മാസം 30 വരെ ലഭ്യമാകും. ജൂലൈ 1 മുതൽ 30 വരെയാണ് സെൻസസിന്റെ ഒന്നാം ഘട്ടം. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. കേരളത്തിൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് നാളെ തുടക്കമാകും. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്ത് പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച 11 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ്. ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കിയതായും ആരോഗ്യമന്ത്രി അറിയിച്ചു. നിപ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി എത്തിയ കേന്ദ്രസംഘം മേലേവാരം അർബൻ ഹെൽത്ത് സെന്റർ, രാമനാട്ടുകര നഗരസഭ കാര്യാലയം എന്നിവിടങ്ങളിൽ ആരോഗ്യ പ്രവർത്തകരുമായി ചർച്ച നടത്തി. നഗരസഭാ പരിധിയിൽ വവ്വാലുകളുടെ ആവാസ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ രോഗി സന്ദർശിച്ച സ്ഥലങ്ങളിൽ വിശദമായ നിരീക്ഷണവും നടത്തി. ശബരിമല സ്വർണ അപഹരണ കേസിൽ തുടരന്വേഷണത്തിനായി ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് സന്നിധാനത്തെത്തി. SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സന്നിധാനത്ത് എത്തിയിട്ടുള്ളത്. മിഥുനമാസ പൂജയ്ക്കായി ശബരിമല നട തുറന്നു. മിഥുനം 1 നാളെ രാവിലെ 5 നട തുറന്ന് പതിവ് പൂജകളും വിശേഷാൽ പൂജകളും ആരംഭിക്കും. ഈ മാസം 19 നട അടയ്ക്കും. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് കസ്റ്റംസ് 1 കിലോഗ്രാമിലധികം സ്വർണം പിടികൂടി. 1.5 കോടി രൂപ വില മതിക്കുന്ന 1281.7 ഗ്രാം സ്വർണമാണ് പിടികൂടിയത്. ലോകകപ്പ് ഫുട്ബോളിൽ മുൻ ചാമ്പ്യന്മാരായ ജർമ്മനി ഇന്ന് കളത്തിലിറങ്ങും. നവാഗതരായ ക്യൂറസാവോയാണ് എതിരാളികൾ. അമേരിക്കയിലെ ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ രാത്രി 10:30 മത്സരം. നാളെ പുലർച്ചെ 1:30 നെതർലാൻഡ്സ് ജപ്പാനെയും 4:30 ഐവറി കോസ്റ്റ് ഇക്വഡോറിനെയും നേരിടും. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം പുരോഗമിക്കുന്നു. ടോസ് നേടിയ ഇന്ത്യ പാകിസ്ഥാനെതിരെ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഇംഗ്ലണ്ടിലെ ബിർമിംഗ്ഹാമിലാണ് മത്സരം. അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരായ സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള നിർദ്ദിഷ്ട ധാരണാപത്രത്തിൽ ഇതുവരെ അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്ന് ഇറാൻ. എന്നാൽ എത്രയും വേഗം അന്തിമ കരാറിലെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഏറ്റവും വലിയ ഭരതനാട്യ നൃത്ത പാഠ പ്രകടനത്തിലൂടെ ഗിന്നസ് ലോക റെക്കോർഡ് സ്വന്തമാക്കി നർത്തകർ. 5000-ലധികം ഭരതനാട്യ നർത്തകരാണ് കൊളംബോയിൽ നൃത്തവിരുന്നൊരുക്കിയത്. ഇന്ത്യയിലെ സംഗമം ഗ്ലോബൽ അക്കാദമിയും ശ്രീലങ്കയിലെ സംഗമിലിയയും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത്. നഗരത്തിലെ പൊതുസ്ഥലങ്ങൾ വികസിപ്പിച്ച് ജനങ്ങളുടെ മാനസിക ഉല്ലാസം ഉറപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പറവൂർ അംബേദ്കർ പാർക്കിൽ അത്യാധുനിക സൌകര്യങ്ങളോടുകൂടിയുള്ള ഓപ്പൺ എയർ ഓഡിറ്റോറിയത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ നാടക പ്രവർത്തകനും സംവിധായകനുമായ മനോജ് ശിവ അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
1: ജീവിതത്തിൻ്റെ ആ വാക്വമിൽ നിന്ന് അവർക്കൊരു ഒരാളുടെ അടുത്തൊരു അടുപ്പമുണ്ടാകുന്നു, അതിലവർ പെട്ടുപോകുന്നു, പിന്നെ അതിൻ്റെ വിഹുലതകളിൽ ചാരുലത ഉണ്ടാക്കിയെടുക്കുന്നതായ പ്രശ്നങ്ങളോ ഭാവനകളോ ആണ് ഈ നാടകം.
0: ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.

പ്രിയ ശ്രോതാക്കളെ, നാളെ രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ June 24 ആചരിക്കുന്ന പാസ്പോർട്ട് സേവാ ദിനത്തോടനുബന്ധിച്ച് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ശ്രീമതി ജീവ മരിയ ജോയ്. ശ്രോതാക്കൾ

അറിയിക്കേണ്ട നമ്പറുകൾ 9495964321, 9495565321, 9496596321. ഓർക്കുക, നാളെ രാവിലെ 11:02 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ജൂൺ 24 ആചരിക്കുന്ന പാസ്പോർട്ട് സേവാ ദിനത്തോടനുബന്ധിച്ച് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ശ്രീമതി ജീവ മരിയ ജോസ്.

സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

നാളെ ഉച്ചയ്ക്ക് 2:15 തുടർ നാടകം കേൾക്കാം. ദസ്തയേവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന നോവലിൻ്റെ ശബ്ദരൂപം 46-ാം ഭാഗം. നാടകാവിഷ്കാരം ഡോക്ടർ എം രാജീവ് കുമാർ. നാളെ ഉച്ചയ്ക്ക് 2:15.